0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 June 25 വ്യാഴാഴ്ച. കൊല്ലവർഷം 1201 മിഥുനമാസം 11 ചോതി നക്ഷത്രം. ഹെലൻ കല്ലർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒറ്റയ്ക്ക് നമുക്ക് വളരെ കുറച്ച് മാത്രമേ ചെയ്യാൻ കഴിയൂ, എന്നാൽ ഒത്തുചേർന്നാൽ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും എല്ലാ ഭാരങ്ങളും ഒറ്റയ്ക്ക് ചുമക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. എന്നാൽ ഒന്ന് കൈകോർത്താൽ, പരസ്പരം സഹായിച്ചാൽ ഏത് വലിയ പ്രതിസന്ധിയും നമുക്ക് എളുപ്പത്തിൽ മറികടക്കാം. ഇന്ന് കൂടെയുള്ളവർക്ക് ഒരു ചെറിയ സഹായ ഹസ്തം നീട്ടാം, അല്ലെങ്കിൽ അവരോട് ഒന്ന് ചേർന്ന് നിൽക്കാം. കൂട്ടായ്മയിലാണ് നമ്മുടെ യഥാർത്ഥ ശക്തി. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തി നിർഭരമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നാം ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ശരി അഥവാ യെസ്. പല കാര്യങ്ങളിലും നാം യെസ് മൂളും വരും വരാഴികകൾ ആലോചിക്കാതെ തന്നെ. ഒരാൾ നമ്മോട് പൈസ കടം ചോദിച്ചു എന്നിരിക്കുക, നാം ശരി നോക്കട്ടെ തരാം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ആൾക്ക് ആശ കൊടുക്കുന്നു. അയാൾ അത് മുതലാക്കാൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഓരോ സഹായങ്ങൾ ചോദിച്ച് പലരും, പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും ബന്ധുക്കളും എത്തും. ഇവിടെയൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാവുന്ന കാര്യം നോ എന്ന വാക്കാണ് ഏറ്റവും ശക്തിയുള്ളത്. എന്ന് വേണ്ട, എവിടെ നോ പറയണം എന്ന വ്യക്തമായ ധാരണയുള്ള വ്യക്തികൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പലർക്കും അറിയാത്ത കാര്യമാണ് തനിക്ക് പറ്റാത്ത കാര്യം എന്താണ്, തനിക്ക് വേണ്ടാത്ത കാര്യം എന്താണ്, ഞാൻ ചെയ്യരുതാത്ത കാര്യം എന്താണ്. എന്തു വേണ്ട എന്നൊരു വ്യക്തി കൃത്യമായി തീരുമാനിക്കുന്നിടത്ത് അയാളുടെ ജീവിതം മാറും. സ്നേഹമെന്നത് സമയം പോലെ ആർക്കും ആർജിക്കാവുന്ന ഏറ്റവും നല്ല വസ്തുവാണ്. അത് ഏറെ അളവിൽ ഏവർക്കും ലഭ്യമാണ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ സ്നേഹമെന്നത് പലപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അറിയാത്തവരുടെ ആവനാഴിയിൽ മോക്ഷം കിട്ടാതെ കിടക്കുന്ന അമ്പുകളാണ്. സ്നേഹം പോലെ തന്നെയാണ് കൊച്ചു കൊച്ചു അഭിനന്ദനങ്ങൾ, നന്ദി പ്രകടനം, നല്ല വാക്കുകൾ. ഇവയൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിൽ കൃത്യമായി ഉപയോഗിച്ചാൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാം. ഉണർന്ന് സമയബന്ധിതമായി കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി എല്ലാ ദിവസവും ഒരു മാറ്റവുമില്ലാതെ പെരുമാറുന്ന അംഗങ്ങൾ ഉണ്ട്. അതിൽ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. എന്നാൽ വളരെ കാര്യക്ഷമമായ കൃത്യമായ സമയപരിധിക്കുള്ളിൽ കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയും വിളമ്പിയും അടുക്കള, വീട്, പരിസരം ഇവ വൃത്തിയായി സൂക്ഷിച്ചും ഒരു വീടിനെ വീടാക്കുന്ന ധാരാളം സ്ത്രീജനങ്ങളുണ്ട്. പലപ്പോഴും അവർക്ക് തിരികെ ലഭിക്കുന്നത് കുറ്റപ്പെടുത്തലുകളും പരാതികളും ആയിരിക്കും. എന്നാലും പലരും എന്തോ ബാധ്യതയുടെ പേരിൽ അല്ലെങ്കിൽ തങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വത്തിന്റെ പേരിൽ ഇതെല്ലാം സഹിച്ച് ജീവിക്കുന്നു. ഇവിടെ ഒറ്റപ്പെട്ട സംഭവങ്ങളിലെങ്കിലും തൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തുറന്നു പ്രകടിപ്പിക്കുന്നവർക്ക് സമൂഹം കൽപ്പിക്കുന്ന ഒരു പേരുണ്ട്, അഹങ്കാരി. തെറ്റൊന്നും ചെയ്യാതെ തൻ്റെ തുറന്നു പറച്ചിലിൻ്റെ പേരിൽ, നോ പറയുന്നതിൻ്റെ പേരിൽ നാമൊക്കെ പലപ്പോഴും അഹങ്കാരി എന്ന പദത്തിന് അർഹരാകാറുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ മനസ്സ് വിഷമിപ്പിക്കാതെ സന്തോഷത്തോടെ അഭിമാനത്തോടെ തലയുയർത്തി നിന്ന് ആ പട്ടം അങ്ങ് സ്വീകരിക്കുക. നാം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങളിൽ പ്രതികരിക്കാൻ മുതിരാതെ മൗനം അവലംബിക്കുക. കാരണം അർത്ഥശൂന്യമായ വാക്കുകളേക്കാൾ നല്ലത് അർത്ഥപൂർണമായ മൗനം തന്നെയാണ്. ഏതവസ്ഥയിലും പ്രതികരണശേഷി നഷ്ടപ്പെടുത്താതെ ക്ഷമയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി നോ പറയേണ്ട സ്ഥലത്ത് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന സന്തോഷം, സമാധാനം അത് ഏറെ വലുതായിരിക്കും. എന്നാൽ താൽക്കാലികമായ പ്രശ്നപരിഹാരത്തിനായി നോ പറയേണ്ട ഇടങ്ങളിൽ യെസ് പറയുമ്പോൾ ബുദ്ധിമുട്ടിലാകുന്നത് നമ്മുടെ വരും നാളുകളിലെ സമാധാനവും സന്തോഷങ്ങളുമാണ്. ധാരാളം വാഗ്ദാനങ്ങൾ ഒരു ലോഭവുമില്ലാതെ തരികയും കൂടെ കൂടെ നമ്മളോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളെ കരുതിയിരിക്കുക, അത് അപ്പക്കഷണങ്ങൾ കാട്ടി പ്രലോഭിപ്പിക്കുകയും പിന്നീട് ഉപാധികളോടെ വീണ്ടും അടുത്തുകൂടി നമ്മളെ കൊണ്ട് സാധിക്കാവുന്ന എല്ലാ കാര്യങ്ങളും നേടാൻ ശ്രമിക്കുന്നവരാണ് ഇക്കൂട്ടർ. ഇങ്ങനെയുള്ളവർക്ക് വാങ്ങാൻ മാത്രമേ അറിയൂ. അവർക്ക് കൊടുക്കാൻ ധാരാളമുണ്ടെങ്കിലും അതിന് തീർത്തും മുതിരില്ല. ഇങ്ങനെ ധാരാളം ആളുകൾ, വിവിധ പ്രകൃതവും സ്വഭാവവും സംസ്കാരവും ഉള്ളവർ നമുക്ക് ചുറ്റും വിഹരിക്കുന്നു. ആദ്യമേ മറ്റുള്ളവരിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വിധിയെ പഴിക്കുകയും അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെയും ശരിയായ നിലപാടുകൾ എടുക്കാൻ ശീലിക്കുക. നോ പറയേണ്ടിടത്ത് എവിടെയായാലും ഉറച്ച സ്വരത്തിൽ നോ പറയുക. ജീവിതം ആനന്ദമയമാക്കുക. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 25-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരവും കറുത്തതുമായ അധ്യായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 1975 ജൂൺ 25-നാണ് രാജ്യത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ശുപാർശ പ്രകാരം അർദ്ധരാത്രിയിൽ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഔദ്യോഗിക ഉത്തരവിൽ ഒപ്പുവച്ചു. ജനങ്ങളുടെ മൌലികാവകാശങ്ങൾ റദ്ദാക്കപ്പെടുകയും മാധ്യമങ്ങൾക്ക് കർശന സെൻസർഷിപ്പ് ഏർപ്പെടുത്തുകയും ചെയ്തു. ജയപ്രകാശ് നാരായണൻ, അടൽ ബിഹാരി വാജ്പേയി, എൽ.കെ. അദ്വാനി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ വിചാരണ കൂടാതെ ജയിലിലടച്ചു. 21 മാസം നീണ്ടുനിന്ന ഈ കാലഘട്ടം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വലിയൊരു പരീക്ഷണഘട്ടമായിരുന്നു. ശീതയുദ്ധകാലത്തെ ഏറ്റവും രൂക്ഷമായ സൈനിക ഏറ്റുമുട്ടലുകളിലൊന്നായ കൊറിയൻ യുദ്ധം ആരംഭിച്ചത് 1950 ജൂൺ 25-നാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് കീഴിലായിരുന്ന വടക്ക് കൊറിയൻ സൈന്യം പെട്ടെന്ന് അതിർത്തി രേഖയായ 38-ാം പാരലൽ മറികടന്ന് ദക്ഷിണ കൊറിയയെ ആക്രമിക്കുകയായിരുന്നു. സോവിയറ്റ് യൂണിയന്റെയും ചൈനയുടെയും പിന്തുണ വടക്കൻ കൊറിയയ്ക്കും അമേരിക്കയുടെ ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണ ദക്ഷിണ കൊറിയയ്ക്കും ഉണ്ടായിരുന്നു. 3 വർഷത്തോളം നീണ്ടുനിന്ന ഈ യുദ്ധത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഒടുവിൽ 1953 യുദ്ധം അവസാനിച്ചെങ്കിലും കൊറിയൻ ഉപദ്വീപ് ഇന്നും വിഭജിക്കപ്പെട്ടു തന്നെ കിടക്കുന്നു. ഇന്ത്യൻ കായിക ചരിത്രത്തെയും പ്രത്യേകിച്ച് ക്രിക്കറ്റിനെയും എന്നേക്കുമായി മാറ്റിമറിച്ച ചരിത്ര വിജയം നടന്നത് 1983 ജൂൺ 25-നാണ്. ലണ്ടനിലെ ലോർഡ്സ് മൈതാനത്ത് നടന്ന ഫൈനലിൽ ശക്തരായ വെസ്റ്റിൻഡീസിനെ 43 റൺസിന് പരാജയപ്പെടുത്തി കപിൽ ദേവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം പ്രഥമ ലോകകപ്പ് കിരീടം ചൂടി. വെറും 183 റൺസിന് ഇന്ത്യ പുറത്തായെങ്കിലും മികച്ച ബൌളിംഗിലൂടെയും ഫീൽഡിംഗിലൂടെയും വെസ്റ്റിൻഡീസിനെ 140 റൺസിന് ചുരുട്ടിക്കെട്ടാൻ ഇന്ത്യക്ക് സാധിച്ചു. ഈ വിജയം ഇന്ത്യയിൽ ക്രിക്കറ്റിന് വലിയ ജനപ്രീതി നേടിക്കൊടുക്കുകയും രാജ്യത്തെ ഇന്നത്തെ ആഗോള ക്രിക്കറ്റ് ശക്തിയായി വളർത്താൻ അടിത്തറപ്പാകുകയും ചെയ്തു. അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ചുകൊണ്ട് വിർജീനിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 10-ാമത്തെ സംസ്ഥാനമായി മാറിയത് 1788 ജൂൺ 25-നാണ്. ജോർജ് വാഷിംഗ്ടൺ, തോമസ് ജെഫേഴ്സൺ തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ ജന്മനാടായ വിർജീനിയ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലും ഭരണഘടനാ നിർമ്മാണത്തിലും നിർണായക പങ്കുവഹിച്ച പ്രദേശമാണ്. ഈ സംസ്ഥാനത്തിന്റെ അംഗീകാരം പുതിയ അമേരിക്കൻ യൂണിയന്റെ വളർച്ചയ്ക്കും രാഷ്ട്രീയ സ്ഥിരതയ്ക്കും വലിയ കരുത്തു നൽകി. അമേരിക്കൻ ചരിത്രത്തിലെ ആദ്യകാല സംസ്ഥാന രൂപീകരണ പ്രക്രിയയിൽ ഈ തീയതിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 25-ാം തീയതി. സംഗീത ലോകത്തെ ആഗോള പ്രതിഭാസം, കിങ് ഓഫ് പോപ്പ് മൈക്കൽ ജാക്സൺ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് 17 വർഷങ്ങൾ തികയുകയാണ്. വെറുമൊരു ഗായകൻ എന്നതിനപ്പുറം ലോക സംസ്കാരത്തെയും പോപ്പ് സംഗീതത്തെയും നൃത്തത്തെയും വിപ്ലവകരമായി മാറ്റിമറിച്ച വിസ്മയമായിരുന്നു അദ്ദേഹം. ജാക്സൺ 5 എന്ന ബാൻഡിലൂടെ കുട്ടിക്കാലത്ത് തന്നെ സംഗീത ലോകത്തെത്തിയ മൈക്കൽ പിന്നീട് തനിയെ ചരിത്രം കുറിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ത്രില്ലർ എന്ന ആൽബം ലോകത്തിൽ ഇന്നും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ആൽബമായി റെക്കോർഡുകളിൽ നിലനിൽക്കുന്നു. ബില്ലി ജീൻ, ബീറ്റ് ഇറ്റ്, ബാഡ് തുടങ്ങിയ ഗാനങ്ങളിലൂടെ അദ്ദേഹം തീർത്ത തരംഗം ചെറുതല്ല. സ്റ്റേജിൽ വായുവിൽ ഒഴുകി നടക്കുന്നത് പോലെ അദ്ദേഹം ചെയ്ത മൂൺ വാക്ക് നൃത്ത ചുവട് ഇന്നും നർത്തകരുടെ വലിയൊരു സ്വപ്നമാണ്. വെറുമൊരു എന്റർടൈനർ മാത്രമായിരുന്നില്ല മൈക്കൽ ജാക്സൺ. ലോകത്തിലെ പട്ടിണിയും ദാരിദ്ര്യവും മാറ്റാൻ അദ്ദേഹം എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. വി ആർ ദ വേൾഡ്, ഹീൽ ദ വേൾഡ്, എർത്ത് സോങ് തുടങ്ങിയ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ മനുഷ്യത്വത്തിന്റെയും സമാധാനത്തിന്റെയും വലിയ സന്ദേശങ്ങൾ ലോകത്തിന് നൽകിയവയാണ്. തന്റെ വരുമാനത്തിന്റെ വലിയൊരു പങ്ക് അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചു. വിമർശനങ്ങളും വിവാദങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തെ വേട്ടയാടിയപ്പോഴും ആ ജനപ്രീതിക്ക് കോട്ടം തട്ടിയില്ല. ഇന്നും ലോകത്തിന്റെ ഏത് കോണിൽ ഒരു പോപ്പ് ഗാനം മുഴങ്ങിയാലും അവിടെ മൈക്കൽ ജാക്സൺ എന്ന പേര് ഓർമ്മിക്കപ്പെടും. ആകാര വടിവൊത്ത നൃത്ത ചുവടുകളും മാസ്മരിക ശബ്ദവും കൊണ്ട് ലോകത്തെ കയ്യിലെടുത്ത ആ സംഗീത മാന്ത്രികന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെളുപ്പംകാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3,00,000 രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30,00,000-ത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
3: Info@7.
4: Info@7 ലേക്ക് സ്വാഗതം. ഞാൻ ഹീര. അട്ടപ്പാടി IDTP ഓഫീസിന്റെ പ്രവർത്തന പരിധിയിലുള്ള സ്കൂളുകളിൽ മെന്റർ ടീച്ചർ നിയമനത്തിന് അപേക്ഷ സ്വീകരിക്കുന്ന സമയം June 27 വൈകിട്ട് 5 വരെ നീട്ടിയതായി പ്രൊജക്ട് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0494-2543-82. ഒരിക്കൽ കൂടി 0494-2543-82. ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നതിന് June 29 രാവിലെ 10 കൂടിക്കാഴ്ച നടത്തും. എഴുത്തു പരീക്ഷയുടെയും കൂടിക്കാഴ്ചയുടെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. ഉദ്യോഗാർത്ഥികൾ 10 മിനിറ്റ് ക്ലാസ് എടുക്കാൻ തയ്യാറായി വരേണ്ടതാണ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസൽ, തിരിച്ചറിയൽ രേഖകൾ എന്നിവ സഹിതം വകുപ്പിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് www.gecskp.ac.in ലഭിക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0466-2260-565. ഒരിക്കൽ കൂടി 0466-2260-565. പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് കീഴിലുള്ള ലാബിലേക്ക് ഇലക്ട്രോണിക്സ് സാമഗ്രികൾ വാങ്ങുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. July 10 ഉച്ചയ്ക്ക് 2 വരെ സമർപ്പിക്കാം. ഫോൺ 0491-2572-7240. ഒരിക്കൽ കൂടി 0491-2572-7240. കുഴൽമന്ദം നടുവത്തുപാറ ഗവൺമെന്റ് മോഡൽ ഇംഗ്ലീഷ് മീഡിയം റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 5-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെ ക്ലാസുകളിലേക്ക് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. രക്ഷിതാക്കളുടെ വാർഷിക വരുമാനം 2,00,000 കവിയരുത്. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം ജാതി, വരുമാന സർട്ടിഫിക്കറ്റ്, 2 ഫോട്ടോ എന്നിവ ഹാജരാക്കണം. അവസാന തീയതി June 30. ഫോൺ 9495-0359-469. ഒരിക്കൽ കൂടി 9495-0359-469. കൊഴിഞ്ഞാമ്പാറ പെൺകുട്ടികളുടെ ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റൽ പ്രവേശനത്തിന് 5 മുതൽ 10 വരെ ക്ലാസുകളിലെ പ്രവേശനത്തിന് പട്ടികജാതി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഹോസ്റ്റൽ താമസം, ഭക്ഷണം, ചെരുപ്പ്, ബാഗ്, ട്യൂഷൻ സൌജന്യം. നിലവിലെ സ്കൂൾ ഹെഡ്മാസ്റ്റർ സാക്ഷ്യപ്പെടുത്തിയ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ചിറ്റൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണം. ഫോൺ 8547-630-128. ഒരിക്കൽ കൂടി 8547-630-128. മംഗലം ഗവൺമെന്റ് ITIയിൽ 1 വർഷത്തെ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക് ഷിപ്പിംഗ്, വെയർ ഹൌസ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ്, 6 മാസത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ടിഗ് ആൻഡ് വെൽഡിംഗ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത SSLC പ്ലസ് ടു. ഫോൺ 9061514773. ഒരിക്കൽ കൂടി 9061514773. വടക്കഞ്ചേരി ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളായ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് കോഴ്സുകളിലേക്ക് SC ST OBC വിഭാഗത്തിന്റെ സീറ്റൊഴിവ്. SLC പ്ലസ് ടു, TC എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതമെത്തി പ്രവേശനം നേടാം. അടിസ്ഥാന യോഗ്യത പ്ലസ് ടു, തത്തുല്യം ഡിഗ്രി. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9946883190. ഒരിക്കൽ കൂടി 9946883190. മംഗലം ഗവൺമെന്റ് ITIയിൽ NCVT അംഗീകാരമുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ സർവേയർ, പ്ലംബർ എന്നീ ട്രേഡുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. www.scdditi.admissions.kerala.gov.in ൽ അപേക്ഷ സമർപ്പിക്കാം. ആകെ സീറ്റുകളിൽ 80% പട്ടികജാതി, 10% പട്ടികവർഗം, 10% മറ്റു വിഭാഗങ്ങൾക്ക് അപേക്ഷകൾക്കുമായി സംവരണം ചെയ്തിട്ടുണ്ട്. അവസാന തീയതി July 10. ഫോൺ 9061514773. ഒരിക്കൽ കൂടി 9061514773. മരുത റോഡ് ഗവൺമെന്റ് കൊമേഴ്ഷ്യൽസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻസ്ട്രക്ടർ, അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ തസ്തികകളിൽ ദിവസവേതന നിയമനം നടത്തുന്നതിന് June 29 രാവിലെ 11 കൂടിക്കാഴ്ച നടത്തും. യോഗ്യത BCOM, ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്. അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി കൂടിക്കാഴ്ചയ്ക്ക് പങ്കെടുക്കാം. ഫോൺ 8111874768. ഒരിക്കൽ കൂടി 8111874768. പാലക്കാട് സർക്കാർ പോളിടെക്നിക് കോളേജിലെ വർക്കിംഗ് പ്രൊഫഷണൽ, ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് June 29 രാവിലെ 9:30 മുതൽ 10:30 വരെ സ്പോട്ട് അഡ്മിഷൻ നടത്തും. വിവരങ്ങൾക്ക് www.polyadmission.org സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-257-2640. ഒരിക്കൽ കൂടി 0491-257-2640. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വാദ്യോപകരണങ്ങൾ വാങ്ങി നൽകുന്ന പദ്ധതിയിലേക്ക് പട്ടികജാതിയിൽപ്പെട്ട വനിതാ കലാസംഘങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ കലാരംഗങ്ങളിൽ തുടരുന്നവരും പട്ടികജാതിയിൽപ്പെട്ടവരുമായ കുറഞ്ഞത് 5 പേരെങ്കിലും ഉൾപ്പെടുന്ന വനിതകളുടെ കലാസംഘങ്ങളായിരിക്കണം. ബന്ധപ്പെട്ട കലാ ഇനങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള സാക്ഷ്യപത്രം, ജാതി വരുമാന സർട്ടിഫിക്കറ്റ്, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ, ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളുടെ ഗ്രാമസഭ അംഗീകരിച്ച ലിസ്റ്റ്, ബന്ധപ്പെട്ട ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും ഈ പദ്ധതി പ്രകാരം ധനസഹായം ലഭിച്ചിട്ടില്ലെന്ന സാക്ഷ്യപത്രം, കലാരംഗത്ത് തുടരുന്നു എന്ന് തെളിയിക്കുന്ന പഞ്ചായത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രം, ബാങ്ക് ആധാർ കാർഡ് പകർപ്പ് സഹിതമുള്ള റേഷൻ കാർഡ്, പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ സഹിതം അപേക്ഷ July 15 ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0491-250-5005. ഒരിക്കൽ കൂടി 0491-250-5005. മാത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കരാറടിസ്ഥാനത്തിൽ ക്ലീനിംഗ് സ്റ്റാഫിനെ നിയമിക്കുന്നു. യോഗ്യത 7ാം ക്ലാസ്. പ്രായപരിധി January 1 40 വയസ്സ് കവിയരുത്. മാത്തൂർ പഞ്ചായത്തിലെ സ്ഥിര താമസക്കാർക്ക് മുൻഗണന. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം July 1 രാവിലെ 11 മാത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഷൊർണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി ആൻഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് June 27 സ്പോട്ട് അഡ്മിഷൻ നടത്തും. നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും പുതിയതായി അപേക്ഷ സമർപ്പിച്ചവർക്കും നേരത്തെ പ്രവേശനം നേടി ബ്രാഞ്ച് സ്ഥാപന മാറ്റം വേണ്ടവർക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം. സമയക്രമം രാവിലെ 9 മുതൽ 10 വരെ. ITI, VHSE റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും പുതിയതായി അപേക്ഷ സമർപ്പിച്ചവരും രാവിലെ 10 മുതൽ 11 വരെ. പ്ലസ് ടു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും പുതിയതായി അപേക്ഷിച്ചവരും. കൂടുതൽ വിവരങ്ങൾക്ക് www.polyadmission.org സന്ദർശിക്കുക. ഫോൺ 0466-222-0450. ഒരിക്കൽ കൂടി 0466-222-0450. പാലക്കാട് കെൽട്രോൺ നോളജ് സെന്ററിൽ ഒരു വർഷത്തെ സർക്കാർ അംഗീകൃത ഡിപ്ലോമ ഓർ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് സീറ്റൊഴിവ്. ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഫയർ ആൻഡ് സേഫ്റ്റി, ഒ ലെവൽ, DCA എന്നിവയാണ് കോഴ്സുകൾ. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി മഞ്ഞക്കുളം റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ ജൂൺ 28 മുൻപ് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-250-4599. ഒരിക്കൽ കൂടി 0491-250-4599. കുടുംബശ്രീയുടെ കീഴിലുള്ള മൃഗസംരക്ഷണ മേഖലയുമായി സഹകരിച്ച് കന്നുകാലി വാക്സിനേഷൻ ക്യാമ്പ് ജീവനം 2.0 വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മൃഗസംരക്ഷണ മേഖലയിലുള്ള ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ, ചെലവ് കുറയ്ക്കൽ, വരുമാന സ്ഥിരത ഉറപ്പാക്കൽ, സംഘടിത ഉൽപാദനം, വരുമാന വർദ്ധനവ്, ഉപജീവന സുരക്ഷയും ലക്ഷ്യമിട്ട് രൂപീകരിച്ചിട്ടുള്ള ലൈഫ് സ്റ്റോക്ക് ക്ലസ്റ്ററുകളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മഴക്കാലത്ത് ഭക്ഷ്യജലജന്യ രോഗങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 94 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കിയതായി ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിച്ചു. ഓപ്പറേഷൻ മൺസൂൺ സ്ക്വാഡിന്റെ ഭാഗമായി പ്രത്യേക സ്ക്വാഡുകൾ വഴി ഒരു മാസത്തിനുള്ളിൽ ജില്ലയിലെ 676 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതിൽ നിന്ന് 94 സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടിയെടുത്തത്. ഓരോ സർക്കിൾ പരിധിയിലും പ്രത്യേക സായാഹ്ന രാത്രി സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധന ശക്തമാക്കിയതായും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വ്യക്തമാക്കി. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പരാതികൾ 1800-425-1125 എന്ന ടോൾ ഫ്രീ നമ്പറിലോ foodsafety.kerala.gov.in ഗ്രീവൻസ് പോർട്ടൽ വഴിയോ അറിയിക്കാമെന്നും അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. ഒരിക്കൽ കൂടി, ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പരാതികൾ 1800-425-1125 എന്ന ടോൾ ഫ്രീ നമ്പറിലോ eatry.foodsafety.kerala.gov.in ഗ്രീവൻസ് പോർട്ടൽ വഴിയോ അറിയിക്കാമെന്നും അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. Info@7 അവസാനിക്കുന്നു. നന്ദി.
3: MBA ഡ്രീംസ് മനസ്സിലുണ്ട്? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 amount കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
5: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3,00,000 രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3,00,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം ഡ്യുവൽ സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
3: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
4: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
3: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
5: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാ.
6: ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ്സ്. അപ്പൊ എങ്ങനെയാ, രാവിലെ തന്നെ ആ ബോറിംഗ് വൈബിലാണോ ഇന്ന് എണീറ്റിരിക്കണേ? ലെറ്റ്സ് ചേഞ്ച് ദാറ്റ്. പുതിയൊരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ. പുതിയൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണ്ടേ? എല്ലാ ദിവസവും ഇങ്ങനെ ഓ രാവിലെ ആയല്ലോ, എണീക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ക്ലീനോമാനിയ വൈബിലേക്ക് നമുക്ക് പോകണ്ട. ഈ ക്ലീനോമാനിയ എന്ന് പറഞ്ഞാല് എഴുന്നേറ്റിട്ടും ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ക്ലീനോമാനിയ. ഇത് മെഡിക്കലി പ്രൂവൺ അല്ല, പക്ഷേ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വാക്കാണ് ക്ലീനോമാനിയ എന്ന് പറയുന്ന വാക്ക്. അപ്പോ അങ്ങനെ വേണ്ട, നമ്മൾ ഫുൾ ചാർജിൽ വേണം നമ്മൾ ഈ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, നമ്മള് നമ്മുടെ സംസാരത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളില്ലേ, വാക്കുകൾക്ക് ഭയങ്കര ഒരു മെയിൻ ക്യാരക്ടർ എനർജി ഉണ്ടല്ലേ. നമ്മൾ ഏത് വാക്കാണ് ചൂസ് ചെയ്യുന്നത് ഒരാളോട് സംസാരിക്കുമ്പോൾ, അതിന് വളരെ അധികം പ്രാധാന്യമുണ്ട് ഓരോ ദിവസവും നമ്മുടെ സംസാരത്തിൽ. സോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു മോർണിംഗ് മോട്ടിവേഷൻ എഴുത്തോലയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറും വാക്കുകളെ കുറിച്ചല്ല, നോട്ട് ദാറ്റ് പോയിന്റ്, വെറും വാക്കുകളെ കുറിച്ചല്ല, നമ്മുടെ ലൈഫ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ, കേൾക്കുമ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് പോസിറ്റീവ് വൈബ്സ് തരുന്ന കുറച്ച് കിട്ടില്ലൻ ഇംഗ്ലീഷ് ഇഡിയംസിനെ കുറിച്ചാണ്. ഇംഗ്ലീഷിൽ പലതരത്തിലുള്ള ഇഡിയംസ് ഉണ്ട്, പല ശൈലികളുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാകും, എവ്രി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ് എന്ന് പറയുന്ന ഒരു ഇഡിയം. അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ സിറ്റുവേഷൻസ് എത്ര ഡാർക്ക് ആയാലും സീൻ അവസാനം സേഫ് ആകും, അടിപൊളിയാകും, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതൊക്കെ കഴിഞ്ഞു പോകും, എല്ലാം സൂപ്പർ ആവും എന്ന് വിശ്വസിക്കുന്ന ആ ട്രസ്റ്റ് ദ പ്രോസസ് വൈബാണത്. അപ്പൊ അതുപോലെ ഇംഗ്ലീഷിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കുറേ അധികം ശൈലികളുണ്ട്, ഓൾ ഇഡിയംസ് ഉണ്ട്. ഇന്ന് നമുക്ക് അതേക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട്

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നിങ്ങളുണ്ടല്ലോ ടു കാൻഡിൽസ് ബിനീത് വൺ സ്റ്റോൺ എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ ഭയങ്കര പോയറ്റിക് ആണെങ്കിലും സംഗതി പക്കാ റിലേറ്റബിൾ ആണ്. ചിലപ്പോഴൊക്കെ ലൈഫ് ഭയങ്കര ഡാർക്കാകും, വലിയൊരു കൊടുങ്കാറ്റ് വന്ന് നമ്മുടെ സമാധാനം ചിലപ്പോൾ കളയും. എക്സാം പ്രഷർ ആകാം, കരിയർ ടെൻഷൻ ആകാം, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത പോലെ കാര്യങ്ങൾ എത്ര സ്മൂത്തായിട്ട് നടക്കാത്തപ്പോഴാകാം. സിംപ്ലി ചിലപ്പോൾ നമുക്കിങ്ങനെ ഇരുന്ന് തോന്നില്ലേ, ദൈവമേ ഞാൻ എന്തിനാ ഈ ഭൂമിയിലോട്ട് വന്നത്, എന്തിനാണ് ഇങ്ങനെ ഒരു ജന്മം, അങ്ങനെയൊക്കെ ഇരുന്ന് നമ്മൾ ആലോചിക്കാറില്ലേ. എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് പോലും നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ. നമ്മൾ വിചാരിക്കും ഞാൻ മാത്രം എന്താ ഇങ്ങനെ സഫർ ചെയ്യണേ എപ്പോഴും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ദി ട്രൂത്ത് ഇസ് നമ്മൾ ഒറ്റയ്ക്കല്ല, തൊട്ടടുത്ത് ഇതേ പ്രഷറിലൂടെ കടന്നു പോകുന്ന വേറൊരാളും കൂടെ ഉണ്ട്, വേറൊരു മെഴുകുതിരി കൂടിയുണ്ട്. രണ്ടുപേരും കത്താൻ ഇങ്ങനെ പാടുപെടുകയാണ്, രണ്ടുപേർക്കും ഒരേ കാറ്റാണ് അടിക്കുന്നത്. പക്ഷെ അതിലെ ബ്യൂട്ടി എന്താന്ന് വെച്ചാൽ ആ കാറ്റിലും കത്താൻ ആ പാടുപെടുന്ന സമയത്തും നമ്മൾ പരസ്പരം നോക്കി സീനാണെങ്കിലും, സീൻ കുറച്ച് ഡാർക്ക് ആണെങ്കിലും, വി വിൽ മേക്ക് ഇറ്റ് എന്ന് പറയുന്ന ആ ഒരു മ്യൂച്വൽ സപ്പോർട്ട്, അതാണ് റിയൽ വൈബ്. അതിനെയാണ് ടു കാൻഡിൽസ് ബിനീത്ത് വൺ സ്റ്റോം എന്ന് പറയുന്നത്. സോ സിറ്റുവേഷൻ എത്ര ഡാർക്ക് ആയാലും ഫൈൻഡ് യുവർ പേഴ്സൺ, സപ്പോർട്ട് ഈച്ച് അതർ, ബിക്കോസ് വൺ ഡേ ദിസ് സ്റ്റോം വിൽ പാസ് എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോട്ടെ. എഴുത്തോലെയാണ് കേൾക്കുന്നത്. ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: അങ്ങനെ ഇൻസ്റ്റന്റ് ഹാപ്പി വൈബ് തരുന്ന ചില പോസിറ്റീവ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ശൈലികളെ കുറിച്ച് ഇഡിയംസിനെ കുറിച്ചാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്താണെന്നറിയോ? ക്യാരിയിങ് സൺലൈറ്റ് ഇൻ യുവർ പോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്.

ആളുകൾ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക തരം എനർജി ഉണ്ടാകും അവർക്ക്. സിംപ്ലി പറഞ്ഞാല് നമ്മുടെ ഗ്യാങ്ങില് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ടീമില് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങില് ഫാമിലി ഗ്യാങ്ങില് ഒക്കെ കസിൻ ഗ്യാങ്ങിലൊക്കെ ഒരു അൾട്ടിമേറ്റ് മൂഡ് ലിഫ്റ്റർ ഉണ്ടാകും. അതെങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ആണെന്ന് ചോദിച്ചാൽ, നമ്മൾ വല്ല ബ്രേക്കപ്പോ കരിയർ ടെൻഷനോ ഒക്കെ അടിച്ച് പണ്ടാരടങ്ങിയിരിക്കുന്ന സമയത്ത് ഈ വെച്ചകള് വന്നിട്ട് പറയും, ഡാ അതൊക്കെ വിട്, നമുക്ക് പോയൊരു ചായ കുടിച്ചാലോ. ചില ആളുകൾ ഇങ്ങനെ വന്ന് പറയുമ്പോ തന്നെ നമുക്കൊരു സന്തോഷമാണ് അല്ലെ. ചില അങ്ങനെയുള്ള മൂഡ് ലിഫ്റ്റേഴ്സ് ഉണ്ടാവണം നമ്മുടെ ലൈഫിൽ. അങ്ങനെയുള്ള ആളുകളുടെ പോക്കറ്റിൽ എപ്പോഴും ഈ സൺലൈറ്റ് ഉണ്ടാകും. ഏത് ഡാർക്ക് സിറ്റുവേഷൻസും ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ലൈറ്റാക്കി കോമഡി ആക്കി മാറ്റും. അതിലെ റിയൽ മോട്ടിവേഷൻ എന്താന്ന് വെച്ചാൽ, ലൈഫ് നമുക്ക് എപ്പോഴും ഓരോ സിറ്റുവേഷൻസ് കൊണ്ട് തരും. എപ്പോഴും ചിലപ്പോൾ നല്ലതായിരിക്കില്ല അല്ലെ, എപ്പോഴും വെയിലുള്ള ദിവസങ്ങളായിരിക്കില്ല, ചിലപ്പോൾ നല്ല മഴയും കാറും കാറ്റും കാർമേഘവും ഒക്കെ വരും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ മറ്റുള്ളവരുടെ സൺലൈറ്റിനായിട്ട് വെയിറ്റ് ചെയ്യരുത്, നമ്മുടെ പോക്കറ്റിൽ നമ്മൾ തന്നെ കുറച്ച് വെളിച്ചം കരുതി വെക്കണം. എന്നിട്ട് മൂഡ് ഓഫ് ആയിരിക്കുന്ന ഫ്രണ്ടിന് അതിൽ നിന്ന് കുറച്ചെടുത്ത് കൊടുക്കണം. അങ്ങനെ ഒരു മീനിങ് വരുന്ന വാക്കാണ് ഇഡിയമാണ് ക്യാരിങ് സൺലൈറ്റ് ഇൻ യുവർ പോക്കറ്റ് എന്നുള്ളത്. സോ നമ്മളെല്ലാവരും ഒരു സൺലൈറ്റ് കാരിയർ ആയിരിക്കണം. രാവിലെ തന്നെ പോക്കറ്റിൽ കുറച്ച് വെളിച്ചം എടുത്ത് വെച്ചോ. ലെറ്റ് സ്പ്രെഡ് ദ വൈബ്. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാ.
1: അങ്ങനെ നമ്മൾ ഇന്നത്തെ എൻഡ് ഗെയിമിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈഡിയം പോക്കറ്റിംഗ് സൺഷൈൻ എന്നുള്ളൊരു സംഗതിയാണ്. കൂട്ടത്തില് ഇപ്പോ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൂടെ ഉണ്ട്, ദി ഹാപ്പിനെസ് ജാർ. ഈ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലൈഫിൽ കിട്ടുന്ന കൊച്ചു കൊച്ചു ഹാപ്പി മൊമെന്റ്സിലേ, അതൊക്കെ അപ്പപ്പോ ഒരു ജാറിലാക്കി മാറ്റി വെക്കണം. ആ ജാറ് ശരിക്കുമുള്ളൊരു ജാറാവണം എന്ന് നിർബന്ധമില്ല, ഫിസിക്കലി ഒരു ജാറാവണം എന്ന് നിർബന്ധമില്ല. ഇനി ഫിസിക്കലി ഒരു ജാറ് വേണമെങ്കിൽ ആകാം. അതായത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തിട്ട് ഒരു ചെറിയ പേപ്പറിൽ എഴുതി ആ ജാറിൽ സൂക്ഷിക്കാം. ഇനിയിപ്പോൾ ജാറില്ലാന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ ഓർത്തോർത്തോർത്ത് നമ്മുടെ മനസ്സിലുള്ള ഹാപ്പിനെസ് ജാറിൽ സൂക്ഷിക്കണം. ഇപ്പൊ രാവിലെ നമുക്ക് കിട്ടുന്ന കറക്റ്റ് മധുരമുള്ള ചായ നമുക്കൊരു ഹാപ്പിനെസ് ആണ് അല്ലെ? ഒരാൾ വന്ന് നമ്മളോട് പറയുന്ന ഒരു കോംപ്ലിമെന്റ് നമുക്കൊരു ഹാപ്പിനെസ് ആണ്. ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ കണ്ട ഒരു കോമഡി റീല് അത് നമുക്ക് ഒരു ഹാപ്പിനെസ് ആണ്. ഇപ്പൊ റോഡിലൂടെ നടക്കുമ്പോൾ നമ്മളെ കാണുന്ന ഓപ്പോസിറ്റ് വരുന്ന ഒരു വാവ, ഒരു കുഞ്ഞാവ നമ്മളൊക്കെ ചിരിക്കുന്നു, ഒരു ഹാപ്പിനെസ് ആണ്. അങ്ങനെ ലൈഫിൽ കുട്ടി കുട്ടി സൺലൈറ്റുകളുണ്ട്, കുട്ടി കുട്ടി ഹാപ്പിനെസ് ഉണ്ട്. നമ്മൾ അത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ഇതൊക്കെ ഒന്നെങ്കിലും നമ്മൾ മൈൻഡിൽ സേവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കുഞ്ഞു പേപ്പറിൽ എഴുതി ആ ഹാപ്പിനെസ് ജാറിലേക്ക് അങ്ങ് ലോക്ക് ചെയ്യണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും ലൈഫിൽ സങ്കടത്തിന്റെ ഒരു കട്ട ലോഡിംഗ് ടൈം വരുമ്പോൾ നമ്മൾ ഡിപ്രഷൻ സ്റ്റാറായി ഇൻസ്റ്റയിൽ സ്റ്റാറ്റസ് ഇട്ടിരിക്കരുത്. പകരം നേരെ നമ്മുടെ ആ ഹാപ്പിനെസ് ജാറ് തുറന്ന് നമ്മൾ തന്നെ സൂക്ഷിച്ചു വെച്ച പഴയ പേപ്പറുകളുണ്ട്, സൺലൈറ്റ് പേപ്പറുകളുണ്ട്, അവ ഓരോന്നായി എടുത്ത് വായിക്കണം. അപ്പോൾ അറിയാതെ നിങ്ങളുടെ മുഖത്തൊരു ചിരി വരും. സിംപ്ലി പറഞ്ഞാൽ നിങ്ങളുടെ സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കും. സോ എവറിബഡി ഷുഡ് ഹാവ് എ ഹാപ്പിനെസ് ജാർ ലൈക്ക് ദിസ്. സോ ഇത്രയും സമയം റേഡിയോ ഒക്കെ ട്യൂൺ ചെയ്ത് നമ്മളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടും എല്ലാ ഡാർലിങ്സിനോടും എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ്, വഴിയിൽ എവിടെയെങ്കിലും കുറച്ച് സന്തോഷം കണ്ട, നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ കണ്ട, മടിക്കണ്ട. അത് പോക്കറ്റിംഗ് സൺഷൈൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് അങ്ങ് എടുത്ത് നേരെ പോക്കറ്റിലേക്ക് ഇട്ട് ഹാപ്പിനെസ് സ്റ്റാറിലേക്ക് മാറ്റിക്കും. ഇന്നത്തെ ദിവസം ഫുൾ ഓൺ ഫുൾ പവർ ആക്കാൻ എല്ലാവരും ഇറങ്ങിക്കോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ഞാൻ ദാവൈൻ്റെ പിയാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി. ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-24-6-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ജൂൺ മാസത്തിലെ വെയിലിന് എന്തോ ഇച്ചിരി ശക്തി കൂടുതലാണ് എന്ന് തോന്നുന്നു, തിളക്കം കൂടുതലാണ് എന്ന് തോന്നുന്നു. നേരത്തെ വരാൻ ആഗ്രഹിക്കുന്ന വെയിലാണ് ജൂൺ മാസത്തിലെ വെയില് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോവാറുണ്ട്. ശരിയല്ലേ, രാവിലെ ഒരു 6:30 ആവുന്ന സമയത്ത് തന്നെ വെയിലൊക്കെ ഇങ്ങനെ ഉദിച്ചുയർന്ന് വന്ന് കുറച്ചിങ്ങനെ വളരെ പെട്ടെന്ന് പകൽ സമയമായ പോലെയൊക്കെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. നല്ല തിളക്കമുള്ളൊരു ഒരു ഡേ ആണ് ഇന്ന്, നല്ല തിളക്കമുള്ള വെയിലാണ് എനിക്ക് ഇന്ന് ഫീൽ ചെയ്ത കാര്യമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ല, എങ്ങനെയാണെങ്കിലും പറയുക. അങ്ങനെ തിളക്കമുള്ളൊരു ദിവസമാകട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ആശംസിക്കുന്നു. ഈ ഒരു സമയത്തൊക്കെ യാത്രകളൊക്കെ പോകാനായിട്ട് പറ്റിയൊരു ടൈം കൂടിയാണ്. കാര്യമായിട്ട് അങ്ങ് മഴയില്ല, നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലുള്ള മഴയില്ല, ചെറിയ ചില ചാറ്റൽ മഴകൾ മാത്രമേ അങ്ങായിട്ട് പെയ്യുന്നുള്ളൂ. അങ്ങനെ ചൂടുമില്ല, അങ്ങനെ കഠിനമായിട്ടുള്ള ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ യാത്ര പോകാൻ പറ്റുന്ന ഒരു ടൈമാണ്. വീക്കെൻഡിലാണെങ്കിലും വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിലും അങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു യാത്രകളൊക്കെ പോകാൻ വളരെ പറ്റിയ ആപ്റ്റായിട്ടുള്ള ഒരു ടൈമായിട്ട് എനിക്ക് ഈ ഒരു ക്ലൈമറ്റ് ഫീൽ ചെയ്തിട്ടുണ്ട്. സാധാരണ ഈ സമയത്ത് മഴയൊക്കെ ആയിരിക്കും, മഴയത്ത് പോകാന്ന് വെച്ചാൽ അയ്യോ മഴയല്ലേ, മഴക്കാലം കഴിയട്ടെ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. വെയിലാണെങ്കിലും അയ്യോ വെയിലത്ത് എങ്ങനെയാണ് പുറത്തിറങ്ങുക എന്ന് നമ്മളിങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഈ ഒരു ടൈം എന്ന് പറയുന്നത് എല്ലാം ഓക്കെ ആയിട്ടില്ല. അങ്ങനെ കാര്യമായിട്ട് മഴയില്ല, കാര്യമായിട്ട് വെയിലും ഇല്ല, വെയിലുണ്ടെങ്കിൽ തന്നെ അത്രയും അങ്ങ് ചൂടില്ല. അപ്പം അതുകൊണ്ട് ഒരു വളരെ ന്യൂട്രലായിട്ട് പോകുന്ന ഒരു ടൈമായിട്ട് എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. ഇപ്പോൾ യാത്രകൾ എന്ന് പറയുന്ന സമയത്ത് ദൂരെ ഒന്നും പോകേണ്ട കാര്യമില്ല, നമ്മുടെ ഡിസ്ട്രിക്ട് വിട്ടിട്ടോ അല്ലെങ്കിൽ ദൂരെയുള്ള സംസ്ഥാനങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് തന്നെ ഒരുപാട് ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ കൊല്ലംകോട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കൊല്ലംകോട് എന്ന ആ ഒരു സ്പോട്ടിലേക്ക് കഴിഞ്ഞ 3-4 വർഷമായിട്ട് എത്ര ആളുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, ലക്ഷക്കണക്കിന് ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മഴ പെയ്ത് മഴയില്ലാതിരുന്ന് മഴയില്ലെങ്കിൽ അവിടെ കാര്യമായിട്ടും നമുക്ക് ഒരു വൈബൊന്നും കിട്ടില്ല. പക്ഷേ മഴയില്ലാത്ത സമയത്ത് പോലും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അവിടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാലക്കാട് ജില്ല എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ഡെസ്റ്റിനേഷനാണ്. പാലക്കാട് ജില്ല എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് ഒരുപാട് പേരുടെ, ഒരുപാട് യാത്രാപ്രേമികളുടെ ആഗ്രഹമൊക്കെയാണ്. അപ്പോൾ നമ്മൾ പാലക്കാട്ടുകാർ പാലക്കാട് എക്സ്പ്ലോർ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ വരുന്ന സമയത്ത് ഫുഡൊക്കെ കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ നമുക്ക് ഇതാ ഇന്ന സ്ഥലത്ത് പോവാം എന്ന് പ്ലാൻ ചെയ്ത് പോകുന്ന ചില ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഉണ്ടാവില്ല. പാലക്കാട് ജില്ല മാത്രമല്ല, മറ്റ് ജില്ലകളിലാണെങ്കിലും അങ്ങനെ ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു വീക്കെൻഡായി, നമുക്കെന്നാ പുറത്ത് പോയാലോ, ഈ ഒരു സ്ഥലത്തേക്ക് പോയാലോ, അവിടെ പോയിട്ട് ചുമ്മാ കാപ്പിയൊക്കെ കുടിച്ചാലോ അല്ലെങ്കിൽ അവിടെ പോയി കുറച്ച് നേരം ഇരുന്നാലോ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മൾ പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകാറുണ്ട്. ഒരു ഡ്രൈവൊക്കെ പോകാറുണ്ട്, ഫാമിലി ആയിട്ട് പോകാറുണ്ട്, ഫ്രണ്ട്സ് ആയിട്ട് നിയറസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളിങ്ങനെ പോകാം. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നും പറയാൻ പറ്റില്ല, നമുക്ക് വളരെ കാമായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന് തോന്നുന്ന ചില സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മളിങ്ങനെ പോകാറുണ്ട് അല്ലേ, നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകാറുണ്ട്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പം എല്ലാ വീക്കെൻഡ്സിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പോകാറുള്ള ആ ഒരു ഡെസ്റ്റിനേഷൻ ഏതാണ്, നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ അഹല്യ വിഷസിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. വെൽക്കം ടു അഹല്യ വിഷസ്, ദിസ് ഇസ് ആർ ജെ സുനിൽ. കുറച്ചു നേരം ഇവിടെ കാണും നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും വിഷസ് അറിയിക്കാനും ഒപ്പം തന്നെ ഈ ഒരു കുഞ്ഞു കാര്യത്തെക്കുറിച്ച് പറയാനും ഒക്കെ ആയിട്ട്. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ വീക്കെൻഡ്സിലാണെങ്കിലും അതുപോലെ തന്നെ സമയം കിട്ടുമ്പോഴും ഫ്രണ്ട്സ് വരുന്ന സമയത്തും ഒക്കെ ഞാൻ പോവാറില്ല, ഞാൻ കൊണ്ടുപോവാറില്ല. ഫ്രണ്ട്സ് ഒക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോൾ നമുക്കൊന്ന് പുറത്ത് പോയാലോ, എവിടെയാ പോവാ, ഇവിടെ നല്ല കാം ആയിട്ടുള്ള ക്വൈറ്റ് ആയിട്ടുള്ള പ്ലേസ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് പറയുന്ന ഒരു സ്ഥലമാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. ഒരുപാട് ഫിലിംസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള, ഇപ്പോഴും പഴയ ആ ഒരു ഭംഗി കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് ആൽമരങ്ങളൊക്കെ ഉള്ള, ആൽമരങ്ങളുടെ വള്ളികളൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ അവിടേക്കാണ് ഞാൻ പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനെ ആണെങ്കിലും റിലേറ്റീവ്സ് വരുന്ന സമയത്തൊക്കെ കൊണ്ടുപോകുക. പിന്നെ അതുപോലെ തന്നെ ഈ കൊല്ലംകോട് എന്ന പ്ലേസ് ഇപ്പോൾ 1000 വട്ടം കണ്ട സ്ഥലമാണ് കൊല്ലംകോട്, അല്ലെങ്കിൽ നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ പോലും പിന്നെയും പോകുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യും, മനസ്സിന് വല്ലാത്തൊരു സന്തോഷമൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്തും നമ്മൾ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ നാട്ടിലെ ഈ ഒരു പ്ലേസ് സൂപ്പർ ആണ് എന്ന് പറയുന്ന ആ ഒരു പ്ലേസ് ഏതാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിളിക്കാം, ആശംസകൾ അറിയിക്കാം, വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 8815090000 ആണ്, 82 81 50 90 00 ആണ് നമ്പർ. സെയിം തന്നെയാണ് വാട്സ്ആപ്പ്
വാട്സപ്പ് നമ്പറും. അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാൻ അഹല്യ വിശ്വസിലേക്ക് വരുന്നത്. കോൾഡൊക്കെ ആയിരുന്നു, എന്തൊക്കെ നല്ല ക്ലൈമറ്റ്, വലിയ ചൂടില്ല തണുപ്പില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര ആപ്റ്റായിട്ടുള്ള ഒരു ക്ലൈമറ്റ് അല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം മഴ ചെറുതായിട്ടൊക്കെ പെയ്ത് തുടങ്ങുമ്പോൾ തന്നെ എനിക്കിങ്ങനെ കോൾഡൊക്കെ പിടിച്ച് അതൊന്ന് ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. ശബ്ദത്തിലൊക്കെ വേരിയേഷൻ ഉണ്ടാവും, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട ലിസണേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുന്നു. നല്ല കുറച്ച് പാട്ടുകൾ, ഒരുപാട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച പാട്ടുകളൊന്നുമല്ല എങ്കിലും ഒക്കെ നല്ല നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന കുറച്ച് പാട്ടുകൾ ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ട്രാക്ക് വരുന്നു, മനോഹരമായ ഒരു പാട്ടാണ്, ഒരു തമിഴ് ട്രാക്കാണ്, സൈവം എന്ന ചിത്രത്തിലെ ഒരു ബ്യൂട്ടിഫുൾ ഗാനം. എൻജോയ് ചെയ്യാം അഹല്യ വിശ്വസിൽ ആദ്യമായി.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188 9090 9075.
2: ഉങ്കൽ വാഴ്ക്കയിന് ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: Ahalya wishes your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുന്നു. രാവിലെ ഒരു നല്ല മൂഡിലല്ല എങ്കിൽ, വലിയ നല്ല ഒരു രസത്തിലല്ല എങ്കിൽ പോലും ഈ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷവും ഒരു പോസിറ്റിവിറ്റിയും ഒക്കെ ഫീൽ ചെയ്യും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് കേട്ട് കഴിഞ്ഞ് വന്നത്. നമ്മുടെ ഫസ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ.
6: ഹലോ, ഗുഡ് മോർണിംഗ് സുഗിൽ.
5: വെരി ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
6: വിളയോടി വെളക്കത്തരക്കളം ഭാസ്കരൻ.
5: ഭാസ്കരൻ ചേട്ടാ, എന്താണ് വിശേഷം വിളയോടിയിൽ?
6: നല്ല വിശേഷം. വിളയോടിക്കാർക്ക് സുഖമായിട്ട് പോകുന്നു.
5: സുഖമായിട്ട് പോകുന്നു, നന്നായിട്ട് പോകുന്നു അല്ലേ?
6: നന്നായിട്ട് പോകുന്നുണ്ട്.
5: രാവിലത്തെ നടത്തമൊക്കെ എന്ത് പറയുന്നു?
6: നടത്തം കഴിഞ്ഞ് വന്നു.
5: നടത്തം കഴിഞ്ഞ് വന്നു.
6: കാലത്ത് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചു.
5: റെഡിയാക്കി വെച്ചു. ഇനിയൊക്കെ കഴിക്കണം. സമയമുണ്ട് അല്ലേ? ഭക്ഷണത്തിന് കൃത്യമായ സമയം നോക്കിയേ കഴിക്കാറുള്ളൂ അല്ലേ?
6: ഞാന് 9 മണിയുടെ മുന്നേ കഴിച്ചിരിക്കും.
5: 9 മണിയുടെ മുന്നേ കഴിച്ചിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും 9 മണിക്ക് മുന്നേ കഴിച്ചിരിക്കും.
6: മരുന്നുകളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാരിലും മരുന്നുണ്ട്. കുറേ ബി പി, ഷുഗർ, എല്ലാരിലും കുറേ മരുന്നുകൾ ഉണ്ട്.
5: കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കണം, കൃത്യമായിട്ട് മെഡിസിൻസ് ഒക്കെ കഴിക്കണം.
6: അതെ അതെ അതെ അതെ അതെ.
5: ഓക്കെ. ഈ ഹോസ്പിറ്റലിലൊക്കെ ഈ എപ്പോഴാ പോകണ്ടേ?
6: ഓരോ
5: മാസം പോകണം അല്ലേ?
6: മാസം പോകണം, ഡോക്ടറെ കാണിക്കണം, മരുന്ന് വാങ്ങണം.
5: മരുന്ന് വാങ്ങണം, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ പിന്നെ എന്താ പറയാ, അധികം ഹോസ്പിറ്റലിൽ പോകേണ്ടി വരില്ല. എനിക്ക് അതിൽ കൂടുതൽ ഇനി ഒന്നും കിട്ടാനില്ല എന്ന്.
6: ആദ്യം
5: തന്നെ വിളിക്കുന്നു. ഓക്കെ, ഒരുപാട് ഒരുപാട് സന്തോഷം ഭാസ്കരൻ ചേട്ടാ. അപ്പൊ ഭാസ്കരൻ ചേട്ടാ, പറയൂ, വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ വീക്കെൻഡ് ഒക്കെ വരുന്ന സമയത്ത് ഫാമിലി ആയിട്ട് ഒന്ന് പുറത്തു പോയി എവിടെയൊക്കെ ആയിരിക്കും പോയിരിക്കുക? ഏതാണ് നിയറസ്റ്റ് ആയിട്ടുള്ള മനോഹരമായ സ്ഥലമാണ്, അങ്ങനെ വല്ലതുണ്ടോ?
6: ഞങ്ങള് കൂടുതൽ പോകുന്നത് പാലക്കാട് പോകുമ്പോൾ ഞങ്ങൾ വാടിക്കൽ പോകുന്നു. നമ്മുടെ പേരക്കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ വാടിക്കലൊക്കെ പോയിരുന്ന് അവിടെ കുറെ സമയം കളയും. എല്ലാന്ന് പറഞ്ഞാൽ നേരെ വണ്ടി എടുത്തിട്ട് മലമ്പുഴയ്ക്ക് വിടും. കഞ്ചിക്കോട് വഴി പോകാൻ
5: എളുപ്പവഴിയാണ്. നല്ല റൂട്ടുമാണ് അല്ലേ?
6: അടിപൊളി റൂട്ടാണ്.
5: അടിപൊളി റൂട്ടാണ്. ഓക്കെ. മലമ്പുഴ തന്നെ ഇപ്പൊ അടച്ചത് കൊണ്ട് ആ വഴിക്ക് അങ്ങ് പോകാൻ
6: പറ്റില്ല.
5: അടച്ചിരിക്കുകയാണ്. അപ്പൊ വാടികയിൽ പോകും പിള്ളേരൊക്കെ ആയിട്ടല്ലേ? വെറുതെ സമയം കളയുന്ന ഒരു സ്ഥലമാണ് വാടിക. ഓക്കെ. അവിടെ അപ്പൊ ചേട്ടാ, ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
6: എപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, അകലെയിലും നിങ്ങൾക്ക് എല്ലാവർക്കും.
5: ഓക്കെ, താങ്ക് യു സോ മച്ച് ഭാസ്കരൻ ചേട്ടനും. ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും വിളിക്കണേ. വിളിച്ചത് ഭാസ്കരൻ ചേട്ടനാണ്. ഭാസ്കരൻ ചേട്ടനോട് സംസാരിക്കുമ്പോൾ എനിക്കും വളരെയധികം സന്തോഷമാണ്. അപ്പോൾ അദ്ദേഹത്തിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വാടിക അല്ലെങ്കിൽ മലമ്പുഴ, ഇതാണ് ഒരു ഫേവററ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരം പോകുന്ന ഒരു സ്ഥലം, സമയം കളയാനായിട്ട് എത്തുന്ന സ്ഥലം എന്നാണ് ഭാസ്കരൻ ചേട്ടൻ പറഞ്ഞത്. സന്തോഷം. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ സമയം കളയാനായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് വരുന്ന സമയത്തോ ഒരു ഒരു ഒരു ചില്ല് ചെയ്യാനായിട്ട് പോകുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ ഏതായിരിക്കും, എന്തായിരിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ.
7: ഹലോ, നമസ്കാരം.
5: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ആരാണ്? ജ്യോതി പാറ. സുഖമായിട്ടിരിക്കുന്നു ജ്യോതി ചേട്ടാ?
7: സുഖമായിട്ടിരിക്കുന്നു.
5: എവിടെയാണ്, എവിടെ ധൃതി പിടിച്ച് പോവാൻ നിൽക്കുകയാണോ?
7: റോഡ് സൈഡ്
5: ആണ്. അതാണ് ഒരു ഒരു വെപ്രാളം പോലെ ഫീൽ ചെയ്യുന്നത് ശബ്ദത്തില്. ഓക്കെ, അപ്പോ ജ്യോതി ചേട്ടാ പറയൂ, ഫ്രീ ആവുന്ന സമയത്ത് ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോകുന്ന ഒരു സ്ഥലം, നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലം ഏതാണ്?
7: ഇവിടെ ഗോഡഗണ്ടൂട്ടിലെ ആറാം മൈൽ പറയുന്ന സ്ഥലത്ത് ഒരു മലക്കോവിലുണ്ട്.
5: കുന്നമ്പിടാരിമല അല്ലേ? ആറാം മൈൽ
7: ഡാമും ആറാം മൈലിന് അടുത്ത് ഒരു 500 മീറ്റർ അത്രയേ ഉള്ളൂ. അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല ദൂര കാഴ്ചകളും നല്ല കാഴ്ചയും, അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സൈലന്റ് ആയിട്ടുള്ള നല്ല
5: മനസ്സിൽ സന്തോഷം. ഈ തമിഴ്നാടും കേരളവും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ.
7: ഇവിടുന്ന് നെല്ലിയാമ്പതി മലനിരകള്, തമിഴ്നാട്, പറമ്പിക്കുളം, ആനമല എല്ലാം കാണാം. കഞ്ചിക്കോട് മേഖലയിലെ മലനിരകളൊക്കെ എല്ലാം കാണാം,
5: എല്ലാം കാണാം. ഈ പാലക്കാട് മൊത്തം നമുക്ക് കാണാം അല്ലെ? പാലക്കാട് ചുരം മൊത്തം കാണാം.
7: വൈകുന്നേരം അമ്പലത്തില് പൂജയും എല്ലാം ഉണ്ട്. ഇപ്പൊ
5: പാട്ടൊക്കെ വെക്കുമ്പോ പിന്നെ അതൊരു വേറെ വൈബാണ് അല്ലേ?
7: വൈബാണ്, വേറെ വൈബാണ്.
5: പക്ഷെ എനിക്ക് തോന്നുന്നു രാത്രി കാലങ്ങളിലൊന്നും അതുവഴി അങ്ങനെ അധികം പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു അല്ലേ?
7: രാത്രി കാലങ്ങളിൽ പോകാൻ പറ്റും. ഒരു 7 മണിയാകുമ്പോഴേക്കും ഇറങ്ങാം. ഒരു 5 മണിക്ക് മഴ കയറി കഴിഞ്ഞാൽ ഒരു 6-7 മണിക്ക്
5: ഇറങ്ങാം.
7: റോഡ് പോലെയൊക്കെ സൗകര്യങ്ങൾ
5: റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു മലയിൽ അല്ലേ? അല്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. രാത്രി സമയത്തൊന്നും കയറാൻ പാടില്ല.
7: രാത്രി സമയത്ത് വരാൻ പറ്റില്ല,
5: ലോക്ക് ചെയ്തിട്ടുണ്ട്.
7: വൈകുന്നേരം കയറാം.
5: വൈകുന്നേരം കയറാം. ഓക്കെ, ഫാമിലി ആയിട്ടൊക്കെ ഇപ്പൊ കയറാൻ പറ്റുന്ന ഒരു സ്ഥലം.
7: ആൾക്കാർ ധാരാളം വരുന്നുണ്ട്. നല്ല സൈറ്റാണ്. കുമ്പാഴ്ച വൃത്തിയായി നല്ല സൈറ്റാണ്.
5: ഓക്കെ ഓക്കെ, അപ്പൊ കണ്ടിട്ടില്ലാത്തവര് കാണണം അല്ലേ?
7: അതുപോലെ കമ്പാലത്തറ ഏരിയ, ഇതൊക്കെ നല്ല സൈറ്റുള്ള സ്ഥലങ്ങളാണ്.
5: ഓക്കെ ഓക്കെ, അപ്പൊ ജ്യോതി ചേട്ടാ ഇന്ന് ആർക്കാണ് വിശേഷം അറിയിക്കാനുള്ളത്?
7: നമ്മുടെ വലിയൊരു കൃഷ്ണേട്ടൻ, ഗ്രോഹരി പഞ്ചേട്ടൻ, സൈഫുദ്ദീൻ ചേട്ടൻ, സഹദേവൻ ചേട്ടൻ, മാധവൻ ചേട്ടൻ, ഇവർക്ക് മഴയും ഇവിടെ പെയ്തു.
5: പെയ്തല്ലേ? ആ മഴയോട് പറയണം കുറച്ച് ഇങ്ങോട്ട് വരാൻ. ഓക്കെ,
7: മഴയൊന്നും ഇങ്ങനെ പാലിച്ച് പോയിട്ട്
5: അത് പോരാ, ആ ഒരു ചാട്ടിൽ മഴ പോരാ. പാലക്കാട്ടിലെ കർഷകരൊക്കെ ഇങ്ങനെ കണ്ണീരിലാണ്, കണ്ണീരിൽ ഇരിക്കുകയാണെന്നൊക്കെയാണ് കേട്ടത്.
7: ഞാറ് വൈകിട്ട് ഞാറ് വളർത്തി നടാൻ കഴിയില്ല, കളവിളിക്കാൻ കഴിയില്ല, എല്ലാം താപിച്ചെടുത്തിട്ടുണ്ട്.
5: പ്രത്യേകിച്ച് പാലക്കാടിൽ വളരെ മഴ കുറവാണെന്നാണ് കേട്ടത്. പക്ഷെ അത് പോരല്ലോ, പാലക്കാട് ജില്ലയിൽ പെയ്യണ്ടേ? ഓക്കെ, അപ്പൊ താങ്ക് യു, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കട്ടെ. വിളിച്ചത് ജ്യോതി ചേട്ടനായിരുന്നു. ജ്യോതി ചേട്ടൻ പറഞ്ഞ ആ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് കുന്നമ്പിടാരി ആ ഒരു മലയാണ് കേട്ടോ. ഞാൻ കയറിയിട്ടുള്ള, ഞാൻ 1-2 തവണ പോയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഒരു നല്ല സ്ഥലമായിട്ടാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ തമിഴ്നാടും അതുപോലെ തന്നെ കേരളമൊക്കെ നമുക്ക് ഒരുമിച്ച് വിസിബിൾ ആവുന്ന, കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എനിക്ക് ഇങ്ങനെ എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്കിവിടെ എൻ്റെ ഓഫീസ് കാണാം. ഓഫീസിന്റെ ആ ഒരു സ്പേസ് എനിക്ക് ഇവിടെ നിന്ന് അവിടെ നിന്ന് കാണാൻ പറ്റും. അതെനിക്ക് ഒരു തവണ പോയപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തൊരു കാര്യമാണ്. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ.
8: ഹലോ,
5: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ ഇത് ആരാണ്?
8: കൃഷ്ണൻകുട്ടി ചേട്ടൻ. നാണുവേട്ടൻ
5: ഫ്രം കഞ്ചിക്കൂട്. എന്താണ് കൃഷ്ണൻകുട്ടി ചേട്ടാ വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
8: കൊറേ
5: നാളായില്ലേ സംസാരിച്ചിട്ട്.
8: അതെ.
5: ഇന്ന് എന്ത് പറ്റി വിളിക്കാൻ കാര്യം? എന്തെങ്കിലും വിശേഷം ഉണ്ടോ?
8: വിശേഷമൊന്നുമില്ല,
5: വിളിക്കണം തോന്നി അങ്ങ് വിളിച്ചു അല്ലേ. ഇന്ന് ഹോട്ടൽ ഉണ്ടോ? ഇന്ന് ഹോട്ടൽ തുറന്നിട്ടുണ്ടോ?
8: ഹോട്ടൽ തുറക്കുന്നത് 12 മണിക്കാണ്.
5: 12 മണിക്കാണ്, ഉച്ചയോട് മാത്രം ആയതുകൊണ്ട് 12 മണിക്കാണ് അല്ലേ. എന്തൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ? എന്തൊക്കെയാണ് കേക്കട്ടെ.
8: ഇന്ന് അവിയല്, പിന്നെ പയറുപ്പേരി, പിന്നെ അച്ചാറ്,
5: പപ്പടം,
8: പിന്നെ ഉള്ളിക്കറി, നാണോ സ്പെഷ്യൽ ഉള്ളിക്കറി.
5: ഉള്ളിക്കറി, ആഹാ.
8: പിന്നെ പപ്പടം.
5: പപ്പടം,
8: സാമ്പാർ.
5: അടിപൊളി അടിപൊളി. ഇത് കേട്ടാ മതി, ഇത് മാത്രം കേട്ടാ മതി. ഇങ്ങനെ ഊണ് കഴിക്കാത്തവര് പോലും വന്ന് കഴിച്ചു പോവും അല്ലേ. ഓക്കെ, വീട്ടിലെല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു ചേട്ടാ? എല്ലാരോടും അന്വേഷണം
8: അറിയിക്കണം.
5: ഇടയ്ക്ക് വരാം, അതുവഴി വരാം കേട്ടോ. ഓക്കെ, അപ്പോ കൃഷ്ണൻ കുടിച്ചേട്ടാ, ഫ്രീ ആവുന്ന സമയത്ത് മക്കളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോകുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ, നിയറസ്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്പോട്ട് ഏതാണ്?
8: ഇത് ഫ്രീ ആവില്ല. മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ കര കാണാ കടലാണ്. എപ്പോഴും തിരക്കെന്ന് അലകളെന്ന് വെടിയെന്ന് തുള്ളെന്ന്
5: എങ്കിലും അതാണ്. അങ്ങനെ ഫ്രീ ആയിട്ട്, ഫ്രീ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ പോകുന്ന ഒരു സ്ഥലം ഏതായിരിക്കും നിയറസ്റ്റ് ആയിട്ട്? കേട്ടോ, ഒരുപാട് ദൂരം,
8: ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. കാശ്മീര്, ജമ്മു കാശ്മീര്, ശ്രീനഗർ, നേപ്പാള്, എല്ലായിടത്തും
5: പോയിട്ടുണ്ട്.
8: വർഷത്തിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ ഗ്രൂപ്പായിട്ട്
5: പോവും.
8: ഈ ഏപ്രിലിൽ പോയിട്ട് വന്നുള്ളൂ,
5: ഏപ്രിലിൽ പോയിട്ട് വന്നുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, വിശേഷം അറിയിക്കാനുള്ളത് എല്ലാവർക്കും. കൃഷ്ണൻ കുടിച്ചാട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും വിളിക്കണം. താങ്ക് യു സോ മച്ച്. വിളിച്ചത് കൃഷ്ണൻ കുടിച്ചാട്ടനായിരുന്നു, കഞ്ചിക്കോട് നിന്നും. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങോട്ട് ചാട്ടൻ അങ്ങ് മനസ്സിലായിട്ടില്ല, എങ്കിലും കുഴപ്പമില്ല. അദ്ദേഹത്തിന് ഒരു ഒരു അടിപൊളി ദിവസമാകട്ടെ എന്ന് വിഷയമാണ്. ഒന്ന് രണ്ട് മെസ്സേജസ് ഉണ്ട്, വായിക്കാം. അതിൽ ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ അയനിക്കോടാണ്. മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ കഴിയാത്തിടം അതെത്ര ആഡംബരപൂർണമാണെങ്കിലും ഒരു കാരാഗ്രഹം തന്നെയാണ്. ഭൂമിയിലെ നമ്മുടെ ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ ഒന്നാമത്തെ പരിഗണന എപ്പോഴും അമ്മയ്ക്കും അച്ഛനുമായിരിക്കണം. അവരുടെ പ്രാർത്ഥനയും വിയർപ്പുമാണ് നമ്മുടെ ഇന്നത്തെ ജീവിതം എന്ന് പറഞ്ഞിട്ട് സുലൈ അയനിക്കോടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുലൈ ചേട്ടനും ഒരു നല്ല ദിവസം വിഷ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ,
9: ഗുഡ് മോർണിംഗ്.
5: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
9: ആരാധ്യ.
5: ആരാധ്യ കുട്ടി, എന്തുണ്ട് വിശേഷം? കുറെ നാളായല്ലോ സംസാരിച്ചിട്ട്. ആയില് ചേച്ചിയോടാണ് ആരാധ്യക്ക് ഇഷ്ടല്ലേ? ഇപ്പോ സംസാരിക്കുന്ന ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ടാസ്ക് ടാസ്ക് ആണ്. ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ആയില് ചേച്ചിയാണോ, അഭിരാമി ചേച്ചിയാണോ, സുനിലേട്ടനെയാണോ, അതിപ്പോ വന്ന ഹീര ചേച്ചിയാണോ, ആരെയാണ് ഇഷ്ടം?
9: എല്ലാവരും.
5: എങ്കിലും ഒരു പൊടിക്ക് കൂടുതൽ ഇഷ്ടം ആരെയാ? ആയില് ചേച്ചിയാണല്ലേ. ആയില് ചേച്ചി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളി ചാടുന്നുണ്ടാവും. ഇത് പറയിപ്പിച്ച എനിക്ക് ഇന്ന് ബിരിയാണി വാങ്ങിച്ചു തരാൻ പറയണം കേട്ടോ ആയില് ചേച്ചിയോട്. ആ ഇപ്പൊ തന്നെ പറഞ്ഞ കേൾക്കുന്നുണ്ടാവും. ആ ഓക്കെ. അപ്പൊ ആരാധ്യ കുട്ടി ഇന്ന് സ്കൂളിൽ പോണ്ടേ?
9: സ്കൂളിൽ പോണ്ട്. ഇന്നലെ ആയില് ചേച്ചിയുടെ അടുത്ത് ഞാൻ കോമ്പറ്റീഷൻ ഉണ്ട് പറഞ്ഞു, എന്നിട്ട് എനിക്ക് അതിന് ട്രോഫിയും കിട്ടി.
5: ട്രോഫിയും കിട്ടി. അപ്പൊ ട്രോഫി കിട്ടിയ കാര്യം പറയാനായിട്ട് വിളിച്ചാണല്ലേ? ഓ അടിപൊളി അടിപൊളി. അപ്പൊ എന്ത് മത്സരമായിരുന്നു?
9: ഇംഗ്ലീഷ് റെസിറ്റേഷൻ, ഹിന്ദി റെസിറ്റേഷൻ.
5: അതിനൊക്കെയാണോ ട്രോഫി കിട്ടിയത്? ഓക്കെ, അപ്പൊ കൺഗ്രാചുലേഷൻസ്. ഇനിയും കുറെ ട്രോഫികൾ വീട്ടിലേക്ക് കൊണ്ടുവരണം കേട്ടോ. ഓക്കെ അടിപൊളി. ഇന്ന് ഇന്ന് കോമ്പറ്റീഷൻ ഉണ്ടോ? കഴിഞ്ഞു അല്ലേ. അപ്പൊ ഇനിയുള്ള കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കണം, എല്ലാ മത്സരത്തിലും പങ്കെടുക്കണം കേട്ടോ. സമ്മാനം കിട്ടോ കിട്ടില്ലോ എന്നല്ല, എല്ലാ മത്സരത്തിലും പങ്കെടുക്കണം. ആ എന്ത് വന്നാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അങ്ങനെ വേണം പിള്ളേരായി കഴിഞ്ഞ. അപ്പൊ ആരാധ്യ കുട്ടി, വീക്കെൻഡൊക്കെ ആവുന്ന സമയത്ത് പാരന്റ്സും ഒക്കെ ആയിട്ട് എവിടേക്കാണ് നിയറസ്റ്റ് ആയിട്ട് പോവാറുള്ളത് സമാധാനത്തിന് വേണ്ടിയിട്ട്, അടിച്ചു പൊളിക്കാനായിട്ട്? എവിടെയായിരുന്നു? അല്ലാതെ നിയറസ്റ്റ് ആയിട്ട് അങ്ങനെ എവിടെയും പോവാറില്ല.
9: പാർക്ക്?
5: പാർക്ക്. അതെവിടെ, ഏത് പാർക്കാ? കോട്ട മൈതാനത്താണോ പോവാറുള്ളത്? കോട്ട മൈതാനത്തെ പാർക്കിലാണോ പോവാറുള്ളത്? ഓ അടിപൊളി അടിപൊളി. അപ്പൊ ഇന്ന് ആർക്കാ വിശ്വസ് അറിയിക്കാനുള്ള?
9: എല്ലാവർക്കും.
5: താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ താങ്ക് യു ആരാധ്യ കുട്ടി, വീണ്ടും വിളിക്കണേ. അങ്ങനെ ആരാധ്യയുടെ ആ ഒരു ഇഷ്ടക്കൂടുതൽ കാരണം എനിക്കിന്നൊരു ബിരിയാണി കിട്ടാൻ പോവാണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ആയില് എന്തായാലും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ബിരിയാണി വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും സാക്ഷികളാണ്. സമയം 8 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ വിശ്വസാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്തൊരു പഴയ പാട്ടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു പാട്ടാണ്. ആ പാട്ടിലേക്ക് പോകാം, നല്ലൊരു ഗാനമാണ്, എൻജോയ് ചെയ്തോളൂ.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട്
1: 7 5 9 1 9 7 9 3 9 3. സാനി ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
3: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
2: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ FM 90.4 അഹല്യ വിഷസ് കൂടെ ഉണ്ട് ഞാൻ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു അടുത്ത കോളർ. ഹലോ
6: ഹലോ,
5: ഗുഡ് മോർണിംഗ്.
6: ഗുഡ്
5: മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരാണ്?
6: ഞാൻ വളരെ സാറിനാണ്.
5: സുഖമായിട്ടിരിക്കുന്നു കൃഷ്ണ ചേട്ടാ?
6: വലിയ
5: കുഴപ്പമില്ലാണ്ട് അങ്ങ് പോകുന്നു അല്ലേ? തരക്കേടില്ലാതെ അങ്ങ് പോകുന്നു. അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റട്ടെ. അതിൽ കൂടുതൽ വേണ്ട, ഒരുപാട് സുഖം വേണ്ട അല്ലേ? ഒരുപാട് പ്രശ്നങ്ങളും വേണ്ട.
6: ഒരുപാട് സുഖമായി.
5: അതെ അതെ, അത് വളരെ ശരിയാ. ഒരുപാട് സുഖമാവുന്ന സമയത്ത് അഹങ്കാരമൊക്കെ വരും നമുക്ക്. എന്തിനാ വരുന്നത്? നമ്മൾ അഹങ്കാരികളാവുന്നത്.
6: അതെ, ഒരുപാട് സുഖമായ BMW
5: കമ്പനിയുടെ BMW. അതെ അതെ,
6: അതൊക്കെ വേണം തോന്നും. ജർമ്മനിക്ക് പോകാൻ തോന്നും, അമേരിക്കയ്ക്ക് പോകാൻ തോന്നും. ഇതൊന്നും
5: നമുക്ക് നമ്മുടെ നാടും വീട് മാത്രം മതി.
6: നല്ല സ്ഥലങ്ങൾ ഇവിടെ ഒരുപാട് കണ്ടിട്ട്. പിന്നെ മേട്ട് പറയട്ടെ.
5: പറയൂ.
6: മേട്ട കേട്ടു. നമ്മുടെ കേണംപുള്ളി മലയുണ്ട്, ചെറുവാല ഹൗസുകാരിന്റെയാണ് കേണംപുള്ളി. അവിടെ പോയിട്ട് മുകളിൽ കേറിയിട്ട് ഒന്ന് നോക്കണം. അപ്പൊ ചിറ്റൂർ താലൂക്ക് മുഴുവൻ കാണാം.
5: ചിറ്റൂർ താലൂക്ക് മൊത്തം കാണാം അവിടുന്ന് അല്ലേ?
6: ആ, മുരുകന്റെ അമ്പലമാണ്, മുരുകന്റെ അമ്പലം. എന്തിനും ദൂരത്ത് പോകണം, ഇവിടെ ഒന്ന് കേറിയിട്ട് വരൂ.
5: കൃഷ്ണൻ ചേട്ടൻ കേറിയിട്ടുണ്ടോ അവിടെ?
6: പിന്നെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പോയിട്ട് കല്യാണത്തിന് പോയി മാലയിട്ട് മാലയിടാൻ അവിടെ പോവും. ശബരിമലയ്ക്ക് മാലയിട്ട് പോവില്ലേ? അപ്പൊ അവിടെ പോയിട്ട് മാലയിടണം.
5: അവിടെ പോയി മാലയിടാറുണ്ട് അല്ലെ? അങ്ങനെ. അപ്പൊ ചിറ്റൂർ താലൂക്ക് മൊത്തം കാണണമെങ്കിൽ ആ ഒരു മല കയറിയാ മതി എന്നാണ് പറയുന്നത്.
6: പിന്നെ അതെ അതെ അതെ. പിന്നെ പിന്നെ ഡാം കാണണമെങ്കിൽ കമ്പാലത്തറ ഏരിയും ബംഗൽ ഡാമും.
5: ആ, കമ്പാലത്തറ ഏരിയും ഒരുപാട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണല്ലേ?
6: അതിന്റെ തൊട്ട് തന്നെ ബംഗൽ ഗജം ഡാം വന്നിട്ടുണ്ട്. അത് ഈ കമ്പാലത്തറ ഏരി വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാമിലേക്ക് തുറന്നു വിടും. അവിടെ നിറഞ്ഞു കഴിഞ്ഞാൽ പോയിക്കും പോലും.
5: അങ്ങനെയാണ്. അങ്ങനെ ഒരു സംവിധാനത്തിലുള്ള ഡാമാണ്. അപ്പൊ അതും പോയി കാണണം അല്ലേ?
6: അതെ, അത് കാണണം. പിന്നെ വേറെ ഒന്നുകൂടി പറയാം, തമിഴ്നാട്ടിലെ മുത്തുമല മുരുകൻ കോവിൽ പറഞ്ഞൊരു അമ്പലമുണ്ട്.
5: അതെവിടെയായിരുന്നു തമിഴ്നാട്ടില്?
6: അത് വേലാന്ത അവിടെ നിന്ന് കുറച്ച് 10 കിലോമീറ്റർ ഉള്ളിൽ പോകണം. നല്ല സൈറ്റുള്ള സ്ഥലമാണ് അത്. തമിഴ്നാട് മുഴുവൻ കാണാം. അവിടെ പോയി ഇരുന്ന് നമുക്ക് ചെലവേ ഇല്ല. അവിടെ പോയ 10 പൈസ ചെലവില്ല. ഉണ്ടിയിൽ കാശല്ല. പിന്നെ പൂജയ്ക്ക് കൊടുക്കണ്ട, വേണമെങ്കിൽ കൊടുക്കാൻ വേണ്ടെങ്കിൽ വേണ്ട. കുട്ടിയാകുമ്പോ കാശും വരും.
5: അങ്ങനെയാണല്ലേ? ഓക്കെ,
6: അങ്ങനെ ഒരു
5: തമിഴ്നാട് മൊത്തം കാണാൻ പറ്റും ആ മലയിലേക്ക് കയറി കഴിഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പൊ താങ്ക് യു കൃഷ്ണൻ ചേട്ടാ, ഒരുപാട് സന്തോഷം. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
6: ഇന്ന് ഇന്ന് നാളെ മുഹറം ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയ സുഹൃത്തുക്കളായ പിന്നെ സൈഫുദ്ദീൻ ഖാസിനെ കൊഴിഞ്ഞാമ്പാറ, ബഷീർ ആലത്തൂര്, നബീർ മലപ്പുറം, നസീം ആലപ്പുഴ, പിന്നെ നമ്മുടെ ശക്തിയിലെ ചേച്ചി,
5: എല്ലാവർക്കും ആശംസ അറിയിക്കാം. താങ്ക് യു.
6: നമ്മുടെ ചുറ്റുവിലെ ഒരാളുണ്ടല്ല
5: ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. വിളിച്ചത് കൃഷ്ണൻ ചേട്ടനായിരുന്നു. അപ്പോ മൂന്ന് സ്പോട്ടാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ കേട്ടോ, ഒരുപാട് മലകൾ അങ്ങനെ ധാരാളം ഉണ്ട്. ആ മലയിലൊക്കെ കയറി കഴിഞ്ഞാൽ ആ പരിസരം മൊത്തം, ആ പഞ്ചായത്ത് മൊത്തം കാണാനും പറ്റും. അങ്ങനെ കുറച്ച് മലകളൊക്കെ ഉണ്ട്. എനിക്കൊക്കെ ആണെങ്കിൽ ഈ മലകൾ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കട്ടെ. ഹലോ,
7: ഹലോ,
5: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
7: ഗുഡ് മോർണിംഗ്.
5: ഇതാരാണ്?
7: ജയ
5: ചേച്ചി. കുറെ നാളായല്ലോ ജയ ചേച്ചി വിളിച്ചിട്ടല്ലേ. അങ്ങനെ വിട്ടുപോയി. ഈ അടുത്തല്ല, എന്നെ വിളിക്കുന്ന സമയത്ത് ആരുടെ കല്യാണം ഒക്കെ ആയിരുന്നു അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി?
7: രണ്ടു മാസമായി.
5: ഓക്കെ ഓക്കെ, അടിപൊളി. ജയ ചേച്ചി സുഖമായിട്ടിരിക്കുന്നു? അടിപൊളിയായിട്ട് പോകുന്നോ?
7: മഴ പെയ്യില്ലേ ഇപ്രാവശ്യം?
5: എന്നോട് ചോദിച്ചാ ഞാനും ആ ചോദിച്ചുകൊണ്ടിരിക്കും എല്ലാരോടും, മഴ പെയ്യില്ലേ എന്ന്.
7: അല്ല, തിരുവാതിര, തിരുമുറിയാതെ പഴഞ്ചൊല്ലൊക്കെ ഉണ്ട്, അതൊക്കെ പോയി കിട്ടി തോന്നുന്നു.
5: പഴയ ചൊല്ലല്ലേ, അതൊക്കെ പോയി, ഇനി പുതിയ ചൊല്ല നമ്മൾ കണ്ടുപിടിക്കേണ്ടിരിക്കുന്നു.
7: പഴഞ്ചൊല്ലൊന്നും പതിലില്ല എന്നോ, ഈ കാര്യത്തിന് മാത്രമാണ് എന്താ സംഭവിച്ചെന്ന് അറിയില്ല.
5: അത് കാലം മാറുമ്പോ പഴയ ചൊല്ലൊക്കെ നമ്മൾ മാറ്റി എഴുതേണ്ടി വരും അല്ലേ? എഴുതേണ്ടി വരും. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യ, പഴയ ചൊല്ലും നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാലേ ശരിയാവില്ലല്ലോ. അപ്പോ പല്ലശ്ശേനക്കാരൊക്കെ എന്ത് പറയുന്നു? പല്ലശ്ശേന എന്ന് പറയുന്നത് മഴക്കാലം ആണെങ്കിലും വേനൽക്കാലം ആണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമല്ലേ അല്ലേ? ഒരുപാട് പാടങ്ങളും മലകളും ഒക്കെ ആയിട്ട് അല്ലേ?
7: അതെ, മലകള്, അതാണ് എനിക്ക് പറയാനുള്ളത്. പല്ലശ്ശേന രണ്ട് മലയുണ്ട് ഇപ്പൊ പറഞ്ഞില്ലേ, സായാഹ്നങ്ങളിൽ കയറാൻ പറ്റുന്ന അല്ലെങ്കിൽ ആരെങ്കിലും വന്നാലൊക്കെ കൊടുക്കൊണ്ട് പോകാം. പല്ലശ്ശേന വാമല, പല്ലാവൂർ വാമല,
5: രണ്ട് വാമലയും കയറി കഴിഞ്ഞാൽ നമുക്ക് പല്ലശ്ശേന മൊത്തം കാണാം അല്ലേ?
7: പല്ലശ്ശേന, പല്ലശ്ശേനയല്ല, ഏകദേശം കുറേ സ്ഥലം, ഒരു പുതുനഗരം അതിന്റെ അപ്പുറമൊക്കെ കാണാൻ പറ്റും.
5: കാണാൻ പറ്റും, നല്ല വൈബാണ് മല കയറുമ്പോ അല്ലേ?
7: അതെ അതെ അതെ.
5: കൊറേ സിനിമകളൊക്കെ അവിടെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്.
7: പല്ലാവൂർ
5: വാമലയിൽ. ഓക്കെ, മിക്ക പാലക്കാട്ടുകാരും കേറി കാണും ആ മലയൊക്കെ. ഓക്കെ, അപ്പോ ജയ ചേച്ചി ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
7: എല്ലാവർക്കും, അഹല്യഫം കേൾക്കുന്ന എല്ലാവർക്കും ആശംസ.
5: ഓക്കെ, താങ്ക് യു ജയ ചേച്ചി. ജയ ചേച്ചിക്ക് നല്ല ദിവസമാകട്ടെ ആശംസിക്കുന്നു. വീണ്ടും വിളിക്കണേ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് ജയശ്രീ ചേച്ചി ആയിരുന്നു, ഫ്രം പല്ലശ്ശേന. പല്ലശ്ശേന എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു അണ്ടർ റൈറ്റഡ് സ്പോട്ട് ആയിട്ട് പാലക്കാടിൽ. ഇപ്പൊ കൊല്ലങ്കോടൊക്കെ വളരെ ഫേമസ് ആണല്ലോ, പക്ഷെ പല്ലശ്ശേന അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് മലകൾ, ഇപ്പോ ജയ ചേച്ചി രണ്ട് മലയുടെ കാര്യമാണ് പറഞ്ഞത്, അവിടെ അങ്ങനെ രണ്ട് മലയല്ല, ഒരു മൂന്നാലഞ്ച് മലയൊക്കെ ഉണ്ട്. മലയുടെ മുകളിൽ ഇങ്ങനെ ടെമ്പിൾ ആയിരിക്കും, അത് വളരെ പഴയ ടെമ്പിൾ ആയിരിക്കും. ചില മലകളൊക്കെ കയറിപ്പോകാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല, ചിലതൊക്കെ ആണെങ്കിൽ കയറിപ്പോകാൻ കുറച്ചധികം പ്രയാസം ഉണ്ടാവും. പക്ഷെ അങ്ങനെ പ്രയാസപ്പെട്ട് നമ്മൾ കയറി മുകളിൽ എത്തിക്കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, മൊത്തം ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള, ചുറ്റും പച്ചപ്പ് നിറഞ്ഞിട്ടുണ്ടാവും, വല്ലാത്തൊരു വൈബാണ്. നിങ്ങൾ പോയിട്ടില്ല എങ്കിൽ, കണ്ടിട്ടില്ല എങ്കിൽ ഒരു ഈവനിങ് ടൈമൊക്കെ ഉറപ്പായിട്ട് പോകണം. പകലൊന്നും പോകരുത്, ചൂട് സമയത്തൊന്നും പോകരുത്, ഒരു ഈവനിങ് ടൈമോ അല്ലെങ്കിൽ മോർണിംഗ് ടൈമിലൊക്കെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു റിഫ്രഷ്മെന്റ് ഫീൽ ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
8: ഗുഡ് മോർണിംഗ്.
5: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
8: ബഷീർ ആലത്തൂര്.
5: എത്ര നാളായി ബഷീർക്ക സംസാരിച്ചിട്ട്? കൊറേ നാളായോ? ആയോ? അത് ഞാൻ മറന്നുപോയതാണോ? ഇൻസ്റ്റന്റ് പാട്ടിൽ വിളിക്കാറുണ്ട്, അത് വേറെ കാര്യം. ഞാൻ ഇൻസ്റ്റന്റ് പാട്ടിൽ വിളിക്കാറുണ്ട്, അഹല്യ വിശ്വസിൽ വിളിച്ചിട്ടുണ്ട് കുറച്ച് നാൾ. ഇൻസ്റ്റന്റ് പാട്ടിലും അഹല്യ വിശ്വസിലൊക്കെ സുനിൽ വരും, ഒന്നാണ് കേട്ടോ, മാറുമെന്ന്. ഓക്കെ, അല്ലാതെ ഇൻസ്റ്റന്റ് പാട്ടില് വേറെ സുനിൽ, അഹല്യ വിശ്വസിൽ വേറെ സുനിൽ, അങ്ങനെ ഒന്നും ഇല്ല. ഓക്കെ,
8: ഒറ്റ
5: സുനിലേ ഉള്ളു. അതെ,
8: അതെ,
5: നല്ല പ്രായമുള്ള സുനില. ബഷീർക്ക എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പത്രവിതരണം ഒക്കെ?
8: പത്രം ഇട്ടു കഴിഞ്ഞു സുല്ലേ, ഞാൻ പിന്നെ ചെറിയൊരു കാര്യം, നമ്മളിത്തിരി ഒരു 5 കിലോമീറ്റർ ദൂരെ പോകേണ്ടേ വന്നു.
5: എന്ത് പറ്റി?
8: മീനെടുക്കാൻ വേണ്ടി പോകണ്ടേ വന്നു. അവിടെ ആള് എന്ന് പറഞ്ഞിട്ട് മീനെടുക്കാൻ പോയി, പുറത്താണ്.
5: അപ്പൊ മീനൊക്കെ എടുത്ത് വന്നു.
8: ഇതാ മീൻ അടുത്ത് റോട്ടിലാണ്.
5: റോട്ടിലാണ്? റോട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഓക്കെ ആവട്ടെ. അപ്പോ ബഷീർക്ക പറയൂ, ആലത്തൂര് ഫാമിലി ഒക്കെ വരുന്ന സമയത്ത് നിയറസ്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്പോട്ട് ഏതാണ്? എല്ലാരും പോയിരിക്കുന്ന സമാധാനം ആഗ്രഹിച്ച് പോകുന്ന സ്ഥലം ഏതാണ്?
8: ആലത്തൂര് രണ്ടു മൂന്ന് ഭാഗമുണ്ട്. നമുക്ക് വീഴുമല പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ കാണാൻ കുഴപ്പമില്ല.
5: ഓക്കെ,
8: പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് ആലത്തൂരിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളിൽ പോയ ഒരു നിരങ്ങാമ്പറ പറഞ്ഞ സ്ഥലമുണ്ട്. കുന്നും പ്രദേശം, പാറ, അങ്ങനെ നല്ല എന്താ പറയാ, സിനിമക്കാരെ കണ്ട ഷൂട്ടിംഗ് തന്നെ ഉറപ്പാണ്.
5: ഓക്കെ, അത്രയും ബ്യൂട്ടിഫുൾ ആണ്, അത്രയും
8: നല്ല സ്ഥലമാണ്. ഒരു ഉൾഭാഗമാണ്, കുറച്ച് ഉള്ളിൽ പോണം.
5: ഓക്കെ,
8: അവിടെ എല്ലാം ഉണ്ട്, മയില് എല്ലാം ഉണ്ട്, കാട്ടില്
5: എല്ലാം ഉണ്ട്. ഇനി മൂന്നാമത്തെ ഏതാണ്?
8: ആ അതെ അതെ, കുഴപ്പമില്ല അവിടെ കാണാൻ. അപ്പൊ ജനങ്ങളൊക്കെ വന്ന ഈ രണ്ട് ഭാഗം പോകാനുണ്ട്.
5: ഓക്കെ, രണ്ടെണ്ണേ ഉള്ളൂ.
8: കാണാറുണ്ട്. നമുക്ക് പറയുമ്പോ പിന്നെ അവിടെ പോകാനും പറ്റില്ല സുനില്ലേ, പോണം എന്നൊക്കെ ഉണ്ട്. ഈ പത്രം ആയതുകൊണ്ടേ എവിടെയും പോകാൻ പറ്റില്ല. അയ്യേ, പോണം എന്നൊക്കെ ആഗ്രഹം ഒന്ന് കറങ്ങണൊക്കെ, ചെന്നൈക്കൊക്കെ പോണെന്നുണ്ട്.
5: ഈ പത്രം ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടല്ലോ ചേട്ടാ.
8: ഒരു ദിവസവും നമുക്ക് ഗ്യാപ്പ് കിട്ടിയാലും എത്തില്ലല്ലോ സുനില്ലേ.
5: ആ ഒരു ദിവസം കൊണ്ട് പോകാൻ പറ്റുന്ന എത്ര ദൂരേക്ക് പോകാൻ പറ്റും? അത്രയും ദൂരം
8: പോകുമ്പോ തന്നെ ഒരു ദിവസം വേണം ചെന്നൈക്ക്. പിന്നെ അങ്ങനെ പോയിട്ട് വരും. ഊട്ടിക്ക് പോകണമെങ്കിൽ പോരാ.
5: ശരി, ഊട്ടിയും ചെന്നൈയും വേണ്ട, പാലക്കാട് തന്നെ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ടല്ലോ. അവിടെ
8: പാലക്കാടൊക്കെ കണ്ടതല്ലേ? പാലക്കാട് എന്താ
5: കാണാനുള്ളത്? എല്ലാം കണ്ടു കഴിഞ്ഞ് പോരാ.
8: ഒന്നും പാലക്കാട് കാണാൻ.
5: ഓക്കെ, അപ്പൊ രണ്ടു മൂന്ന് ദിവസം അവധിയൊക്കെ എടുത്ത് പോകണം കേട്ടോ. നമ്മള് മനുഷ്യമാരുടെ ആഗ്രഹങ്ങള്
8: വയനാടൊക്കെ പോകണം.
5: തീർച്ചയായിട്ടും പോകണം. ഇനി വിളിക്കുന്ന സമയത്ത് അതിനുള്ള പ്ലാൻസ് തുടങ്ങണം ഇപ്പൊ തന്നെ.
8: ആരെങ്കിലും ഒരു ദിവസം പത്രം കിട്ടുമോ നോക്കട്ടെ.
5: ഓക്കെ ചേട്ടൻ, ആരും വന്നില്ലെങ്കിൽ ഞാൻ വരുന്ന.

0: ാണെന്ന് പറയണ്ട, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഊട്ടി നല്ലതാണെന്ന്.
1: വീട്ടിലുണ്ട്.
0: എന്താ ഈ ഒരു ആഗമന ഉദ്ദേശം എന്താണ്?
1: അതെ, ഞാൻ പറഞ്ഞല്ലോ കറിവേപ്പില കുക്കീസ്, മുരിങ്ങയിലെ കുക്കീസാണല്ലോ ഞാൻ അവിടെ അടിക്കുന്നത്. അപ്പൊ അച്ഛനമ്മ ഇന്നലെ കുറെ കറിവേപ്പില മുരിങ്ങയൊക്കെ പറത്തി വെച്ചിട്ടുണ്ട്, ഉണക്കി വെച്ചിട്ടുണ്ട്. അത് കൊണ്ടുപോകണം അങ്ങോട്ട്.
0: അപ്പൊ മോനെ കാണാൻ തോന്നുമ്പോ കറിവേപ്പില പറിച്ചു വെച്ചാ മതി അല്ലേ? അത് സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് അച്ഛനമ്മയുടെ. മോനെ നീ ഇങ്ങോട്ട് വാ എന്ന് പറയില്ല, വിളിച്ചിട്ട് മോനെ കുറെ കറിവേപ്പില ഉണ്ട് അല്ലേ? അങ്ങനെ പറഞ്ഞു
1: കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിക്കാൻ പറ്റില്ല.
0: ഇനിയൊന്ന് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള ഒരു ഇലക്കറിയാണ് മുരിങ്ങ അല്ലേ?
1: മുരിങ്ങയുടെ കുക്കീസ് അത്യാവശ്യം നല്ല കമന്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ചെന്നൈ ബാംഗ്ലൂർ പോകുന്നുണ്ട്.
0: ഒരുപാട് പേര്
1: കൊണ്ടുവരും. സത്യം പറഞ്ഞാൽ അന്ന് കൊണ്ടുണ്ടായിരുന്നു, പക്ഷെ അന്നത്തെ ആഗമനം പെട്ടെന്നായതുകൊണ്ട് വേറെ ദിവസം കേക്ക് മേടിച്ച. ഞാൻ അടുത്ത തവണ വരുമ്പോൾ ഉറപ്പായി കുക്കീസ് കൊണ്ടുവരും.
0: തീർച്ചയായിട്ടും മുരിങ്ങയിലെ കുക്കീസ് ഒക്കെ കഴിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പൊ പറയൂ ചേട്ടാ, നിയറസ്റ്റ് ആയിട്ടുള്ള സ്പോട്ട്, വളരെ സമാധാനം തരുന്ന സ്പോട്ട് ആയിരിക്കണം. ഏതാണ് ആ സ്പോട്ട്?
1: ഇല്ല ഇവിടെ ഞാൻ പറഞ്ഞിട്ട് കുന്നമ്പിളൂർ മല അറിയാലോ.
0: കുന്നമ്പിളൂർ നേരത്തെ ഒരു കോളർ പറഞ്ഞിരുന്നു.
1: കുന്നമ്പിളൂർ മല.
0: പിന്നെ
1: പിന്നെ പെരുമ്പാറ ഗ്രാമങ്ങൾ സൂപ്പർ ആട്ടോ. മണൽത്തോട് കിട്ടണം. മണൽത്തോട് കിട്ടണ്ടോ?
0: ഇല്ല.
1: അഞ്ചാം മൈൽ അറിയോ? അഞ്ചാം മൈൽ.
0: അഞ്ചാം മൈൽ അറിയാം അറിയാം.
1: അഞ്ചാം മൈൽ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് സ്ഥലമുണ്ട് മണൽത്തോട്. നല്ല പുഴയുണ്ട്, കുളങ്ങളുണ്ട്, മറ്റേ വയലുകളുണ്ട്. വേറൊരു വൈബ് അവിടെ. ഞാനൊക്കെ ജനിച്ച്
0: വളർന്നൊരു സ്ഥലം കൂടിയാണ്
1: വലിയൊരു ആലുമരം ഉണ്ടോ? വലിയൊരു
0: ആലുമരം.
1: അത് സൂപ്പർ. ഞാൻ ഇടയ്ക്കിടെ ഇപ്പൊ ഇരിക്കാറുണ്ട് നാട്ടിലേക്ക് വരുമ്പോ.
0: നാട്ടിലേക്ക് വരുമ്പോ അല്ലെ, നമുക്ക് സമാധാനം തരുന്ന ഒരു സ്പോട്ടാണ്.
1: അടിപൊളി അടിപൊളി
0: അടിപൊളി. അപ്പൊ ചേട്ടാ ഇന്ന് ആർക്കാണ് വിശ്വസ് അറിയിക്കാനുള്ളത്?
1: വിശ്വസ് എല്ലാവർക്കും.
0: എല്ലാവർക്കും അച്ഛനോടും അമ്മയോടെ കണ്ടീഷൻ അറിയിക്കുക കേട്ടോ. ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം. വിളിച്ചത് സുരേഷ് കൃഷ്ണൻകുട്ടിയായിരുന്നു. അദ്ദേഹത്തിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു പാട്ട് കേട്ടാലോ? ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് നിങ്ങളുടെ കാതോരം എത്തുന്നു. എൻജോയ് ചെയ്യാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: 8 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആണ് സമയം. അഹല്യ വിഷസ് ആണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കാം. ഹലോ
6: ഹലോ
5: ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്.
5: ഇതാരാണ്?
6: ഐശ്വര്യ.
5: ഐശ്വര്യ, സുഖമായിട്ടിരിക്കുന്നു? എത്രാം ക്ലാസ്സിലാണ് ഐശ്വര്യ
6: പഠിക്കുന്നത്?
5: സെവന്തില്. സ്കൂളിൽ പോവാൻ സമയമില്ലേ? ഷിഫ്റ്റ് ഉള്ള ഐശ്വര്യ കുട്ടിയാണല്ലേ. ഉച്ചക്ക് ശേഷമാണ് അവധി, അല്ല ഉച്ചക്ക് ശേഷമാണ് ക്ലാസ്. നാളെ അവധിയും കൂടെയാണല്ലേ. ആഹാ, നാളെ ഫ്രൈഡേ അവധി, സാറ്റർഡേ അവധി, സൺഡേ അവധി, 3 ദിവസം വെക്കേഷൻ അല്ലേ, മിനി വെക്കേഷൻ.
6: സാറ്റർഡേ, സെക്കൻഡ് സാറ്റർഡേ മാത്രം ലീവ് ഉണ്ടാവും.
5: അശ്ശോടാ, സെക്കൻഡ് സാറ്റർഡേ മാത്രം ലീവുള്ളോ? ആഹാ, ബാക്കിയുള്ള സാറ്റർഡേ ഒക്കെ ഉണ്ടാവും അല്ലേ. സാറ്റർഡേ കൂടെ അവധി കിട്ടിയിരുന്നെങ്കിൽ 3 ദിവസം ആയേനെ. കുഴപ്പമില്ല, നാളത്തെ അവധി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പഠിക്കുന്നുണ്ടോ മിടിക്കായിട്ട്? പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഐശ്വര്യകുട്ടി പറയൂ, നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതാണ്?
6: പാലക്കാട്
5: തന്നെയാണോ?
6: പാലക്കാട് എനിക്ക് ഇഷ്ടമുള്ളത് പാർക്ക്. എനിക്ക് ഇഷ്ടം അവിടെ പോയി.
5: ഏത് പാർക്കായിരുന്നു?
6: മറ്റേ കോട്ട മൈതാനം.
5: നൈസ് ഫോർട്ട് അല്ലേ. നൈസ് ഫോർട്ട്, ഒരുപാട് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ള നൈസ് ഫോർട്ട് അല്ലേ. വൈകുന്നേരങ്ങളിൽ പോവാൻ പറ്റുന്ന സ്ഥലം. കുറെ ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ അവിടെ. അടിപൊളി അടിപൊളി. അപ്പോ ഇന്ന് ആർക്കൊക്കെയാണ് ഐശ്വര്യകുട്ടി ആശംസ അറിയിക്കാനുള്ളത്? സുനിൽ അങ്കിൾ വിളിച്ച, കുഴപ്പമില്ല കുഴപ്പമില്ല, ആ വിളിച്ച. ഓക്കെ, സുനിൽ ഏട്ടനും
6: അയല
5: ചേച്ചിക്കും, ഹീര ചേച്ചിക്കും, അഭിരാമ ചേച്ചിക്ക് ഇല്ലേ? അഭിരാമ ചേച്ചിയുടെ വഴക്കാണോ?
6: അല്ല, അഭിരാമി ചേച്ചി
5: സംസാരിച്ചിട്ടില്ലേ?
6: അല്ല, പറഞ്ഞു
5: പറഞ്ഞു, ഞാൻ കേൾക്കാതിരുന്ന, പ്രായമില്ലേ, അതുകൊണ്ടാ കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു ഐശ്വര്യ, മിടുക്കായിട്ട് പഠിക്കണേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. വിളിച്ചത് ഐശ്വര്യകുട്ടിയായിരുന്നു. പാലക്കാട് കോട്ടമൈതാനത്തിനടുത്തുണ്ട് നൈസ് ഫോർട്ട് ഉണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് പോയിരിക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണ് കേട്ടോ. ഫാമിലി ആയിട്ട് പോയിരിക്കാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നല്ലൊരു ഈവനിങ് വൈബൊക്കെ കിട്ടും. നെക്സ്റ്റ് കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന പോലെയാണ്, നോക്കട്ടെ. ഹലോ
7: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
7: ഇത് ശ്രീപത് ചേച്ചി. കുമരകം.
5: കുമരകം. കുമരകത്ത് മഴയൊക്കെ ഉണ്ടോ ചേച്ചി?
7: മഴയൊക്കെ കുറവാ.
5: കുറവാ, എന്തായാലും പെയ്യുന്നുണ്ടല്ലേ?
7: ആ ഇടയ്ക്കൊക്കെ പെയ്യുന്നുണ്ട്, എന്നാലും സാധാരണ വർഷത്തെ അപേക്ഷിച്ച് ഒട്ടും. ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ പുഴകളൊക്കെ ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷമൊക്കെ പുഴയൊക്കെ നിറഞ്ഞ് വെള്ളപ്പൊക്കമൊക്കെ ആയിരുന്നു.
5: വെള്ളപ്പൊക്കം
7: ഈ വർഷം ഇപ്പൊ നമുക്ക് തോട്ടിൽ പോലും വെള്ളമില്ല.
5: വെള്ളമില്ല, അപ്പൊ ഈ മഴ പെയ്യാത്തതിൽ സന്തോഷമാണോ അതോ സങ്കടമാണോ?
7: മഴ പെയ്യണം,
5: പക്ഷെ മഴ പെയ്ത ബുദ്ധിമുട്ടാണ്, പക്ഷെ എങ്കിലും മഴ പെയ്തേ പറ്റുള്ളൂ അല്ലേ?
7: തീർച്ചയായിട്ടും മഴ വേണം, കുടിവെള്ളത്തിന്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ മഴ ഇല്ലെങ്കിൽ.
5: അതെ, പിന്നീട് ഭാവിയിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ഭാവിയിലല്ല, അടുത്ത രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും. ഓക്കെ, കുമരകംകാർക്ക് സുഖമായിട്ടിരിക്കുന്നോ?
7: എല്ലാരും
5: സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നിയറസ്റ്റ് ആയിട്ടുള്ള അടുത്ത് സമാധാനം തരുന്ന ആ ഒരു സ്ഥലം ഏതാണ്? ഇടയ്ക്കൊക്കെ ഫ്രീ ആവുന്ന സമയത്ത് പോകുന്ന സ്ഥലം ഏതാണ്?
7: ഞങ്ങൾ
5: തന്നെയാണ്, കുമരകം അല്ലാതെ പിന്നെ വേറെ എവിടെ പോവാനാ ഞങ്ങളല്ലേ?
7: കുമരകം കഴിഞ്ഞാ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മള് ആലപ്പുഴ ബീച്ചൊക്കെ, അതൊരു ഭയങ്കര ഇഷ്ടമാണ്.
5: പോവാറുണ്ടോ ഇടയ്ക്കൊക്കെ?
7: ഇടയ്ക്കൊക്കെ
5: പോവാറുണ്ടല്ലേ. നമുക്ക് ഈ വെള്ളവും പുഴയും കായലും കടലും ഒക്കെ തന്നെയാണല്ലേ.
7: അത് തന്നെ, എനിക്ക് ആഗസ്റ്റ് 22-ാം തീയതിയാണ് നമ്മുടെ കുഞ്ഞമ്മടെ കയ്യിലെ തുഴച്ചില്,
5: അതിന്
7: തയ്യാറായിക്കൊണ്ടിരിക്കുവോ? ഞങ്ങൾ
5: പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടോ?
7: പ്രാക്ടീസ് തുടങ്ങിയിട്ടില്ല, നമുക്ക് അടുത്ത ആഴ്ച ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ആളെല്ലാം സെലക്ട് ചെയ്യും. അപ്പം ഈ തുഴച്ചിലിനോട് ഒരാഴ്ചക്ക് മുന്നേ പ്രാക്ടീസ് തുടങ്ങുള്ളൂ.
5: പ്രാക്ടീസ് തുടങ്ങുള്ളൂ. എങ്ങനെ ഈ ശരീരമൊക്കെ സ്ട്രെങ്തൻ കിട്ടാൻ വേണ്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാ?
7: അതൊക്കെ എന്ന് പറഞ്ഞാ എന്താ പറയുന്നത്, നമ്മള് നല്ല നല്ല ആഹാരങ്ങളൊക്കെ കഴിക്കും,
5: നല്ല ഭക്ഷണമൊക്കെ കഴിക്കും അല്ലേ, ഫിറ്റ് ആവാൻ.
7: നല്ല ഭക്ഷണം കഴിക്കും, പിന്നെ ഈ ട്രയൽ എടുക്കുന്ന സമയം നമ്മള് നല്ല ആരോഗ്യം ഉണ്ടാകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ വ്യായാമങ്ങൾ ചെയ്യും,
5: വ്യായാമങ്ങൾ ചെയ്യും,
7: നല്ലപോലെ വ്യായാമങ്ങൾ ചെയ്യും. ഇതൊക്കെ തന്നെയുള്ളൂ, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല.
5: ഓക്കേ, അപ്പോൾ എന്തായാലും ഗപ്പടിക്കാൻ പറ്റട്ടെ കേട്ടോ, വലിയ ട്രോഫി കൊണ്ടുവരാൻ പറ്റട്ടെ.
7: 10 വർഷമായിട്ട് തുഴയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രാക്ടീസ് ഒന്നും ആവശ്യമില്ല.
5: അപ്പൊ എന്തായാലും മത്സരിക്കുക, ബെസ്റ്റ് അതിൽ എന്തായാലും ചെയ്യാൻ പറ്റട്ടെ, ട്രോഫി കിട്ടട്ടെ.
7: ഓക്കെ,
5: താങ്ക് യു സോ മച്ച്. ഇന്ന് ആർക്കാ വിശ്വാസം കൊടുക്കാനുള്ളത്?
7: ഇന്ന് വിശ്വാസം എല്ലാവർക്കും, കേട്ടിരിക്കുന്ന എല്ലാവർക്കും നല്ല ദിവസം.
5: താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം. വിളിച്ചത് ഷീബ ചേച്ചിയായിരുന്നു. ഓഗസ്റ്റ് 22-ാം തീയതി മത്സരത്തിനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഷീബ ചേച്ചി. ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകളും ഷീബ ചേച്ചിക്ക് അറിയിച്ചുകൊണ്ട് അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ആരാണെന്ന് നോക്കട്ടെ. ഹലോ
8: ഹലോ, ഗുഡ് മോർണിംഗ്.
5: വെരി വെരി ഗുഡ് മോർണിംഗ്.
8: ദിവ്യ
5: സന്തോഷ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ ആരൊക്കെ എന്ത് പറയുന്നു? നിങ്ങളൊക്കെ നല്ല മനുഷ്യന്മാരാ, അതുകൊണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നത് അല്ലേ?
8: മൊത്തത്തിൽ കുറവാണ് എങ്കിൽ കൂടി എന്നാലും ഇടയ്ക്കിടയ്ക്ക്,
5: എങ്കിലും കമ്പാരിസൺ കമ്പാരിറ്റീവ്ലി കൂടുതലാണ് അല്ലേ? ഓക്കെ ഓക്കെ, അടിപൊളി. എന്താണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്?
8: അത് പുട്ട് കടല അതൊക്കെ കഴിഞ്ഞു,
5: എല്ലാം കഴിഞ്ഞു.
8: പിന്നില്ല,
5: അങ്ങനെ പാടില്ലായിരുന്നു കേട്ടോ, ഞാനിവിടെ വിശന്നിരിക്കുമല്ലേ. ഓക്കെ, അപ്പോ പറയൂ, നിയറസ്റ്റ് ആയിട്ടുള്ള സമാധാനം കിട്ടാനായിട്ട് പോകുന്ന ഒരു സ്ഥലം ഏതാണ്?
8: ഞങ്ങൾക്ക് ഇവിടെ ഒരു 1-2 കിലോമീറ്റർ അടുത്ത് മുനക്കൽ, അഴീക്കോട് മുസ്ലിസ് മുനക്കൽ ബീച്ച് എന്ന് പറയും.
5: മുനക്കൽ ബീച്ച്, ഓക്കെ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബീച്ചൊക്കെ ഉണ്ടല്ലേ? പാലക്കാട്ടുകാർക്ക്
8: ഞങ്ങൾക്ക് ആരെന്ന് വിചാരിച്ചു.
5: അതെ, ഞങ്ങൾക്കൊന്നും ഇല്ല, ബീച്ചില്ല.
8: നല്ല വലിയ ബീച്ച്, 100 ആള് വന്നാലും ഒട്ടും അറിയാതെ, അത്രക്ക് വലിയ ബീച്ചാ.
5: ആണോ? അടുത്ത് തന്നെയാ?
8: സൂപ്പർ, ആ അടുത്ത് തന്നെയാ. നമ്മള് ഇപ്പൊ ഞാൻ അറിയുന്ന കൊറേ രതീഷൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴും ഞാൻ കൊണ്ടുവരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് അടുത്തായത് ആര് വന്നാലും അങ്ങോട്ട്
5: നമുക്ക് ബീച്ചിലേക്ക് പോവാം, ഭക്ഷണം കഴിഞ്ഞ് നമുക്ക് ബീച്ചിലേക്ക് പോവാം. അങ്ങനെയല്ലേ, നടന്നു പോവാന്ന് ദൂരേ ഉള്ളു അല്ലേ?
8: നടക്കാനുള്ളൂ, എന്നാലും
5: അതെ അതെ അതെ. ഓക്കെ, അപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് ബീച്ചൊക്കെ ഉള്ള ആളുകളാണ്.
8: പിന്നെ
5: അല്ല,
8: നല്ല നല്ല ബീച്ച, ഒരുപാട് ആൾക്കാർ പാലക്കാട് നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ
5: വരാറുണ്ട്. വരാറുണ്ടല്ലോ, വരുന്ന സമയത്ത് എന്തായാലും ബീച്ചിലേക്ക് വരുന്നതായിരിക്കും.
8: തീർച്ചയായിട്ടും.
5: ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
8: എല്ലാവർക്കും.
5: ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ആശംസ അറിയിക്കാം. വീണ്ടും വിളിക്കാം. വിളിച്ചത് റാണി ചേച്ചി ആയിരുന്നു. റാണി ചേച്ചിക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം 9 മണിയായിരിക്കുകയാണ്. ഞാൻ പതുക്കെ കോൾസ് ഒക്കെ അങ്ങ് അവസാനിപ്പിക്കുന്നു. ഒരു കോളർ കൂടി എടുത്ത് നമുക്ക് അവസാനിപ്പിക്കാം. ആരാണ് നോക്കട്ടെ. ഹലോ
9: ഹലോ, ഗുഡ് മോർണിംഗ് സുനിൽ.
5: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
9: ജയശ്രീ നല്ലിപ്പിള്ളി.
5: ജയശ്രീ നല്ലിപ്പിള്ളി, സുഖമായിട്ടിരിക്കുന്നു ജയശ്രീ ചേച്ചി? കൊറേ നാളായല്ലോ വിളിച്ചിട്ട്.
9: കൊറേ നാളായി സുനിലിനെ വിളിക്കാറില്ല.
5: സുനിലിനെ വിളിക്കാറില്ല എന്നാണോ, ആരെ
9: വിളിക്കാറില്ല?
5: വിളിക്കുന്നു കൊറേ, അത് ഓക്കെ, അത് കുഴപ്പമില്ല. അല്ലാതെ സുനിലിനെ വിളിക്കാറില്ല, ബാക്കി എല്ലാരും വിളിക്കാറുണ്ട് പറഞ്ഞാൽ
9: കുറവാണ്.
5: എന്ത് പറ്റി ഇത്രയും തിരക്കാവാൻ കാരണം?
9: ഇല്ല, ഞാൻ കടയിൽ പോവല്ലേ.
5: ജോലിക്ക് പോകുന്ന കാരണം സമയം കിട്ടാറില്ല.
9: പിന്നെങ്ങനെയാ
5: നമുക്ക് വിളിക്കാൻ പറ്റുക അല്ലേ, ഓട്ടത്തിലായിരിക്കും. അപ്പൊ എന്തോ പറ്റി, ഇന്ന് ലീവാണോ?
9: ഞാൻ ഇന്ന് ലീവായിരുന്നു.
5: ലീവ് എടുത്തു. എന്താ ലീവ് എടുക്കാൻ കാരണം?
9: ഇവിടെ കുറച്ച് പണികളുണ്ട്, പണിക്കാർ വരും.
5: അപ്പൊ അങ്ങ് ലീവ് എടുത്തു. എങ്ങനെ ജോലിക്ക് പോകാൻ തുടങ്ങിയ ശേഷം എങ്ങനെയുണ്ട് ലൈഫൊക്കെ? അടിപൊളിയാണോ? തിരക്കായില്ലേ, ഒന്നിനും സമയം കിട്ടാതായി.
9: സമയം കിട്ടുന്നില്ല.
5: എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ കുറച്ച് തിരക്കുള്ള ലൈഫാണ് നല്ലത്. നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ആലോചിക്കാനുള്ള നേരം കിട്ടില്ല.
9: അതും കൊണ്ടാണ് അധികം പുറത്തു പോയത് തന്നെ.
5: നമ്മളിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വിഷമിക്കാനുള്ള സമയം ഒന്നും കിട്ടില്ല.
9: അതിനെ കാട്ടി പോയോ, റിലാക്സ് ആയിട്ടാണോ ജോലിക്ക് പോകണം, ജോലി ചെയ്യണോ, വീട്ടിൽ വരണോ, വീട്ടിലെ പണി നോക്കണോ,
5: അത്രേ
9: ഉള്ളൂ.
5: സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് പോകുന്നു. അപ്പൊ അങ്ങനെ റിലാക്സ് ചെയ്യാനായിട്ട് പോകുന്ന നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലം ഏതാണ്?
9: നമ്മൾക്ക് പാലക്കാട് വാടികയിൽ പോകാറുണ്ട്. ഇപ്പധികം പോയിട്ടില്ല. നേരത്തെ അവൻ ചെറുപ്പത്തിലുള്ള സമയത്തൊക്കെ വാടികയിൽ പോകും, മലമ്പുഴയിൽ പോകും, അധികം മോസ്റ്റ്ലി വാടികയിൽ പോകും. പോകാറുണ്ട്. ഇപ്പൊ വിഷ്ണുവിന്റെ അവൻ കുന്നമ്പിട അരിമല, അവിടെയൊക്കെ അവൻ
5: പോകാറുണ്ട്.
9: അതിനെ അവിടെ പോയി ഇരിക്കാൻ വരണ്ട്. ഇപ്പൊ മലമ്പുഴക്കൊക്കെ ഇടയ്ക്ക് പോയിട്ട് വന്നിരുന്നു. ഗസ്റ്റ് ഒക്കെ വന്നപ്പോ നമ്മള് പാലക്കാടും മലമ്പുഴയും.
5: ഗസ്റ്റ് വരുമ്പോ മലമ്പുഴയാണ് കൊണ്ടുപോകാറില്ല അല്ലേ?
9: അതെ അതെ, അവർക്ക് അതന്നെ. പക്ഷെ മലമ്പുഴ പോയിട്ട് ഇപ്രാവശ്യം പോയി കാണാനൊന്നുമില്ല.
5: അതെ, അടച്ചിട്ടിരിക്കുകയാണല്ലോ.
9: അടച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ മറ്റേതില് റോപ്പിലൊക്കെ പോയിരുന്നു.
5: റോപ്പിലൊക്കെ പോയി. ആ റോപ്പൊക്കെ എൻജോയ് ചെയ്യാം, അത്രേ ഉള്ളു.
9: അതന്നെ, അങ്ങനെയൊക്കെ പോയിട്ട് വന്നിരുന്നു.
5: ഓക്കെ. അപ്പൊ എന്തായാലും വീട്ടിൽ എല്ലാവരും അന്വേഷണം അറിയിക്കുക. ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
9: കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും സുനിൽ ഹരിദാസ് ചേട്ടന്റെ മരണം ഒരുപാട് സങ്കടമായി. എന്നും മെസ്സേജ് അയക്കാറുള്ള അവര്.
5: വലിയൊരു ഷോക്കായിരുന്നു ആ ഒരു വാർത്ത കേട്ടപ്പോ തന്നെ. വലിയൊരു ഷോക്കായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള, എനിക്കൊക്കെ വളരെ വ്യക്തിപരമായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ എന്താ ചെയ്യാ, നമുക്ക് നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ അത്.
9: ഓക്കെ. അപ്പൊ
5: താങ്ക് യു, താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണം. ഓക്കെ. വിളിച്ചത് ജയശ്രീ ചേച്ചി ആയിരുന്നു. ജയശ്രീ ചേച്ചിക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്ന ഒരു കുഞ്ഞു മിസ്റ്റേക്ക് ഞാൻ കുറച്ച് മുന്നേ ചെയ്തു അല്ലേ. ദിവ്യ എന്ന് പറയുന്നിടത്ത് ഞാൻ റാണി എന്ന് പറഞ്ഞു. എനിക്ക് ദിവ്യ സന്തോഷം റാണി വർഗീസ് അങ്ങ് അങ്ങ് മാറി പോവാറുണ്ട് എപ്പോഴും. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഈ പേര് മാറ്റി പറയുന്ന അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല എന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ആ ഒരു തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു ദിവ്യ ചേച്ചിയോട് കേട്ടോ. ഓക്കെ. സമയം 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിരിക്കുന്നു. കോൾസ് എല്ലാം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി മെസ്സേജിലേക്ക് പോകണം. മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് തന്നെ സെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു പാട്ടിലേക്ക് പോകുന്നു. ഒരു തമിഴ് ഗാനമാണ്, എൻജോയ് ചെയ്യാം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112-04923225000.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: Ahalya wishes, your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: സമയം 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ അഹല്യ വിശ്വസിലെ കോൾസ് ഒക്കെ നമ്മൾ വൈൻഡപ്പ് ചെയ്തു. ഇനി മെസ്സേജിലേക്ക് കടക്കണം. കുറച്ചധികം മെസ്സേജ് ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. ഓരോന്നായിട്ട് വായിക്കേണ്ടതായിരിക്കും. ആരെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് അഹല്യ വിശ്വസ്. എത്ര പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. ആ കരുത്ത് മാത്രം മതി ഇനിയും മുന്നോട്ട് പോകാൻ. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ശക്തി നമ്മളിൽ തന്നെയുണ്ട്. വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. നമ്മൾ എത്ര എത്ര പ്രശ്നങ്ങൾ അതിജീവിച്ചിട്ടാണ് ഇതാ ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകാൻ ഇതൊക്കെ മതിയെന്ന് അല്ലേ. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകളും നന്മകളും നേരുന്നു. ശുഭദിനാശംസകളോടെ PV മുഹമ്മദ് വടക്കേ വാവന്നൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്. ഗുഡ് മോർണിംഗ് അഹല്യ ടീം. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും FM കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. മണിമേഖല ഹരിദാസ് മണിമേഖല ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്. ഹായ് സുനിൽ, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ, ബുള്ളറ്റ് ജഗൻ, മലപ്പുറം. ഓക്കെ, അപ്പോൾ ബുള്ളറ്റ് ജഗനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്ത മെസ്സേജ്. ഗുഡ് മോർണിംഗ് സുനിൽ എന്ന് പറഞ്ഞിട്ട് ലീല ടീച്ചറുടെ ഒരു മെസ്സേജ് ഉണ്ട്. എന്ത് പറ്റി ലീല ടീച്ചർക്ക്? മെസ്സേജ് സാധാരണ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ അയക്കാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലീല ടീച്ചർക്കും ഒരു ഗുഡ് മോർണിംഗ് വിഷസ് അറിയിക്കുന്നു. നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്. ഹായ് സുനിൽ ജി, അഹല്യ വിഷ സോങ്സ് ആർ സൂപ്പർ സുനിൽ ജി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാമിലിക്കൊപ്പം ഈവനിങ് സ്പെൻഡ് ചെയ്യാനുള്ള നൈസ് സ്പോട്ട് മുതലമട റെയിൽവേ സ്റ്റേഷൻ, കൂടാതെ മൊച്ചിപ്പാറ മല, അവിടെ ഒരു അമ്പലവുമുണ്ട്. കല്യാൺ സിൽസുകാർ അവിടെ നവീകരിച്ചു. താഴ്വാരത്ത് നിന്ന് പൈപ്പ് ലൈൻ വെള്ളം എത്തിക്കുന്നു. കല്യാൺ സിൽസുകാർ ഹെലികോപ്റ്ററിൽ അവിടെ വന്നിരുന്നു. സുനിൽ ജിക്കും ലിസ്ണേഴ്സിനും എൻ്റെ ക്ലാസ്മേറ്റ് നസറുദ്ദീൻ എരുമയൂരിനും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. കേശവദാസ് കൊല്ലംകോടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കേശവദാസ് ഏട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്. ഗുഡ് മോർണിംഗ് സുനിൽ, സുനിലിനും അഹല്യയിലുള്ള എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ട് ദിവ്യയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദിവ്യ, താങ്ക് യു സോ മച്ച്. ദിവ്യയ്ക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്. ഗുഡ് മോർണിംഗ് സുനിൽ, ഇന്നത്തെ പാട്ടുകളെല്ലാം നല്ലതായിരുന്നു. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിനാശംസകൾ നേരുന്നു. ശാന്തി സുമേഷ് അലപ്പുള്ളി, ശാന്തി സുമേഷ് അലപ്പുള്ളിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. റാണിയല്ല ലാസ്റ്റ് പറഞ്ഞ ദിവ്യയാണെന്നൊക്കെ പറഞ്ഞ ദിവ്യ ചേച്ചിയുടെ മെസ്സേജ് ഉണ്ട്. ഞാൻ മാറ്റി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ചില സമയത്ത് വരുന്ന അബദ്ധങ്ങളൊക്കെയാണ്, മനുഷ്യന്മാരിൽ അബദ്ധങ്ങളൊക്കെ സംഭവിക്കില്ലേ. ഓക്കെ, അപ്പോൾ ദിവ്യ ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏകദേശം മെസ്സേജ് എല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ മെസ്സേജ് അയച്ച എല്ലാവർക്കും, അതുപോലെ തന്നെ വിളിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഇപ്പൊ ദൂരസ്ഥലങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ദൂരസ്ഥലങ്ങളിലേക്ക് പോകാൻ നമ്മൾ സമയം മാറ്റി വെക്കണം, നമുക്ക് ഒരുപാട് പണം വേണം അല്ലേ, പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, അങ്ങനെ കുറേ തടസ്സങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മളുടെ നിയറസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ പാലക്കാട് ജില്ല കാണാനായിട്ട് എന്തോരം ആളുകളാണ്, എത്ര ആളുകളാണ് ദിനം പ്രതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ടൈമാണ് പാലക്കാട് ജില്ല എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഇപ്പോൾ പുറമേയുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാലക്കാട്ടേക്ക് വരാൻ പറയണം. നല്ല പാലക്കാടൻ ഗ്രാമഭംഗി ആസ്വദിക്കാൻ, പാലക്കാടൻ ഇങ്ങനെ വീടുകൾ കാണാൻ, ഇവിടെയുള്ള കുഞ്ഞു സ്പോട്ടുകൾ കാണാൻ, നമുക്ക് വല്ലാത്തൊരു സമാധാനം തരുന്ന സ്ഥലങ്ങളാണ് പാലക്കാടുള്ള പല സ്ഥലങ്ങളും. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഈ ഒരു ടൈമിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും. അധികം വെയിലോ അധികം മഴയോ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാലാവസ്ഥയൊന്നുമല്ല. അപ്പം അതുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ടൈം കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്, വായിക്കാം. നമസ്കാരം സുനിൽ, എല്ലാ സൗഹൃദങ്ങൾക്കും ശുഭദിനാശംസകൾ എന്ന് പറഞ്ഞിട്ട് അജിത ചേച്ചിയുടെ മെസ്സേജാണ്. അജിത ചേച്ചിക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കവിതാ മോഹൻദാസ്, ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട്. കവിതാ മോഹൻദാസിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ, പാട്ടുകളെല്ലാം പൊളി, എല്ലാവർക്കും കിടുക്കാജ ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കവിത ചേച്ചി. ഓക്കെ, തീർച്ചയായും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് സമയം 9 കഴിഞ്ഞ് 14 ആവുന്ന സമയത്ത് ഇന്നത്തെ അഹല്യ വിഷസ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീണ്ടും ഇതുവഴി വരാം, വിശേഷങ്ങളൊക്കെ കേൾക്കാം, വിശേഷങ്ങളൊക്കെ പറയാം, നല്ല കുറേ പാട്ടുകളൊക്കെ വെച്ചുതരാം. അതുവരേക്കും ഇറ്റ്സ് മൈ സുനൽ സൈനിങ് ഓഫ്.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സെല്ലുലോയിഡ്.
2: സിനിമാ സ്പെഷ്യലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആയില്ലയാണ് കേട്ടോ കഥയുമായിട്ട് കൂടെയുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു സാധാരണ ത്രില്ലർ സിനിമയെ കുറിച്ചൊന്നല്ല, പകരം എന്താണ്, ആ ഒരു സിനിമയിലെ ഓരോ കഥാപാത്രവും ഒരു കഥ പറയുന്നു, പിന്നീട് ആ ഒരു കഥ തന്നെ ചോദ്യമായി മാറുന്നു. യെസ്, അങ്ങനെ ഒരു സിനിമ. ആ ഒരു സിനിമയെ കുറിച്ചാണ് ഇന്നത്തെ സ്ലോട്ടിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്, ലെവൽ ക്രോസ്. അപ്പൊ ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു സിനിമയുടെ കഥയിലേക്ക് പോയാലോ. ഈ ഒരു സിനിമയുടെ കഥ നടക്കുന്നത് ഒരു ഒറ്റപ്പെട്ട മരുഭൂമി പ്രദേശത്താണ് കേട്ടോ. അവിടെ ഒരു ലെവൽ ക്രോസിംഗ് ഉണ്ട്, ചുറ്റും മനുഷ്യരാരും തന്നെ ഇല്ല, ട്രെയിനുകൾ മാത്രം കടന്നു പോകുന്ന ഒരു വിജനമായ ഒരു പ്രത്യേക തരം ലോകം. അവിടെയാണ് രഘു എന്ന മനുഷ്യൻ താമസിക്കുന്നത്. പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഒരു സാധാരണ ലെവൽ ക്രോസിംഗ് ഗേറ്റ് കീപ്പർ മാത്രമാണ് നമ്മുടെ രഘു. അവന്റെ വേഷവും അവന്റെ പെരുമാറ്റവും ഒക്കെ കുറച്ച് അസാധാരണത്വമുള്ളതാണ് കേട്ടോ. പക്ഷേ രഘുവിന്റെ ജീവിതമാണെങ്കിൽ വളരെയധികം ഏകാന്തത കൊണ്ട് നിറഞ്ഞൊരു കാര്യമാണ്. സംസാരിക്കാൻ ആരുമില്ലാതെ കൂട്ടിനൊരു കഴുത മാത്രമാണുള്ളത്. അവന്റെ ഓരോ ദിവസവും കടന്നു പോകുന്നത് ഈ ട്രെയിനിന്റെ ശബ്ദവും ആ ലെവൽ ക്രോസിലൂടെയുള്ള ദൂരമായ യാത്രയിലൂടെയുമാണ്. അങ്ങനെ ഒരു ദിവസം ഒരു ട്രെയിൻ കടന്നു പോകുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു യുവതി താഴേക്ക് വീഴാണ്. രഘു അവളെ രക്ഷപ്പെടുത്തി തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ബോധം വീണ്ടെടുത്ത് അവൾ തന്റെ പേര് പറയുന്നുണ്ട്, ചൈതാലി. ചായതാലിയായിട്ട് വേഷമിടുന്നത് അമല പോളാണ്. രഘുവായി എത്തുന്നത് ആസിഫ് അലി. അങ്ങനെ ആദ്യം അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മരുഭൂമിയിലെ ചൂടും ക്ഷീണവും കാരണം അവൾ വീണ്ടും അവിടെ തളർന്നു പോവാനട്ടോ. ഒടുവിൽ രഘു തന്റെ വീട്ടിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവളെ അവൻ പരിചരിക്കാനായി തുടങ്ങുകയാണ്. പതിയെ പതിയെ ഇരുവരും സംസാരിക്കാനായിട്ട് തുടങ്ങുന്നു. വളരെ നാളുകൾക്ക് ശേഷം രഘുവിന്റെ ജീവിതത്തിൽ ഒരാൾ വന്നിരിക്കുന്നു അവന് സംസാരിക്കാൻ. അവൻ ഒരു മനുഷ്യനെ കണ്ടിട്ട് അത്രയും നാളുകൾ കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിന്റേതായ ഒരു ആകാംക്ഷയൊക്കെ രഘുവിന്റെ പെരുമാറ്റത്തിലും അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. ആദ്യം ചൈതാലിക്ക് അതൊരു ചെറിയ ഡിസ്റ്റർബൻസ് ആയിരുന്നെങ്കിൽ പിന്നീട് അവർ ഇരുവരും സംസാരിക്കാനായി തുടങ്ങുകയാണ്. അവരിൽ ഒരു കണക്ഷൻ വരികയാണ്. പക്ഷേ ഉണ്ടല്ലോ, ചൈതാലിയുടെ ആ ഒരു കണ്ണുകളിൽ എപ്പോഴും ഒരു ഭയം കാണാമായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ അവൾ ആരിൽ നിന്നോ ഓടി രക്ഷപ്പെട്ടതുപോലെയാണ്. അങ്ങനെ ഒരു രാത്രിയിൽ അവൾ തന്റെ ഭൂതകാലം തുറന്നു പറയാനായിട്ട് തുടങ്ങുകയാണ്. തുടർന്ന് കേൾക്കാം സ്ലൈഡിൽ ലെവൽ ക്രോസ് എന്ന സിനിമയുടെ വിശേഷം. ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റഡി വിത്ത് അഹലിയ ഫ്രം 90.4 കേട്ട്.

0: celluloid.
1: Once again, welcome back to Celluloid. Yes, ചൈതാലിയുടെ കഥ അവിടെ ആരംഭിക്കുകയാണ്. ചൈതാലി ഒരു സൈക്യാട്രിസ്റ്റ് ആണ്. അവളുടെ ജീവിതത്തിലേക്ക് സിജു എന്ന ഒരാൾ വന്നതായിട്ട് അവളെ വിവരിക്കുന്നുണ്ട്. അതായത് ആദിവാരിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ചികിത്സ തേടിയെത്തിയ രോഗിയായിരുന്നു സിജു. ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ അവർ തമ്മിൽ പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ വിവാഹ ശേഷമാണ് ചൈതാലി സിജോയുടെ ആ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാനായിട്ട് തുടങ്ങിയത്. മയക്കുമരുന്ന് ഉപയോഗവും അക്രമ സ്വഭാവവും അയാളിൽ വർദ്ധിച്ചു വരികയായിരുന്നു. അങ്ങനെ അവസാനം സിജോയെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ അവിടെ നിന്ന് രക്ഷപ്പെടാൻ അയാൾ ഒരു ജീവനക്കാരിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം സിജോയുടെ ഡയറി വായിച്ചപ്പോഴാണ് ആദിവാരിയുടെ മരണത്തിന് പിന്നിലും ഈ സിജോ തന്നെയാണെന്നുള്ളൊരു കാര്യം ചൈതാലി മനസ്സിലാക്കിയത്. അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ആ ഒരു ട്രെയിനിൽ നിന്ന് ചാടിയത്. ആ ഒരു കഥ രഘുവിനോട് അവൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു കഥ കേട്ട സമയത്ത് രഘുവിന് അവളോട് വലിയ സഹതാപം തോന്നാണ്. അങ്ങനെയിരിക്കെ ആ ഒരു മുറി വൃത്തിയാക്കുന്നതിനിടയിൽ ചൈതാലിക്ക് ഒരു ഐഡന്റിറ്റി കാർഡ് കിട്ടുകയാണ്. ആ ഒരു ഐഡന്റിറ്റി കാർഡ് നോക്കുന്ന സമയത്ത് ചൈതാലി ഷോക്കാവുന്നുണ്ട്. കാരണം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഗേറ്റ് കീപ്പറുടെ പേര് രഘു. പക്ഷേ ആ ഒരു ഐഡന്റിറ്റി കാർഡിലെ ചിത്രം അത് ഈ ഒരു രഘുവിന്റേതായിരുന്നില്ല, മറ്റൊരാളുടേത്. ആ ഒരു ചോദ്യം ചൈതാലിയിൽ ഉണ്ടാക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. പിന്നീട് അതിനെക്കുറിച്ച് അവർ സംസാരിക്കുകയാണ്. രഘുവും ചൈതാലിയും സംസാരിക്കുന്ന സമയത്ത് രഘുവാണെങ്കിൽ രഘുവിന്റെ ആ പഴയ കാലത്തിലേക്ക് പോവുകയാണ്. അവന്റെ കഥ പറയുകയാണ്. രഘു രഘുവിന്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം ഒരു വിവാഹം കഴിക്കുകയാണ്. പക്ഷേ ആ ഒരു വിവാഹം ഒരു സക്സസ്ഫുൾ ലൈഫ് ആയിരുന്നില്ല. രഘുവിന്റെ ഭാര്യ രഘുവിനെ വഞ്ചിക്കുന്നു. രഘു വിവാഹിതനായി തനിക്ക് കുട്ടികളുണ്ടെങ്കിലും പിന്നീട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ തനിക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്നൊരു കാര്യം രഘു മനസ്സിലാക്കുകയും അതുവഴി തന്റെ ഭാര്യയെ തന്നെ ചതിക്കുകയായിരുന്നു എന്നൊരു കാര്യം രഘു തിരിച്ചറിയുകയും ആ ഒരു പ്രകോപനത്തിൽ ഭാര്യയെയും ഭാര്യ കാമുകനെയും താൻ വധിച്ചു എന്നൊരു കാര്യവും രഘു അവിടെ പറയാണ്. അതിനുശേഷം ഒളിവിൽ കഴിയാൻ വേണ്ടിയാണ് താൻ ഇവിടെ എത്തിയതെന്നും തന്നെ സഹായിച്ചൊരു വ്യക്തിയായിരുന്നു ഇവിടെ മുൻപുണ്ടായിരുന്ന ആ ഒരു ലെവൽ ക്രോസിംഗ് ഗേറ്റ് കീപ്പർ ആയിട്ടുണ്ടായിരുന്ന യഥാർത്ഥ രഘു. പക്ഷേ അയാൾക്ക് മരണം സംഭവിക്കുകയും എന്നാൽ താനല്ല അയാളെ കൊന്നതെന്നും ചൈതാലിയോട് രഘു പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ഇരുവരും തങ്ങളുടെ വേദനകൾ പരസ്പരം പങ്കുവെക്കുകയാണ്. അവർക്കിടയിൽ ഒരു അടുപ്പം അതുവഴി വളരുന്നുണ്ട്. അങ്ങനെ രഘു ആദ്യമായി ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷേ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ചോദ്യം ആ ഒരു സമയത്ത് വരും. അതായത് ഇവർ രണ്ടുപേരും പറയുന്ന കഥകൾ സത്യമാണ്? കാരണം സിനിമയിൽ പല സൂചനകളും എന്തോ ശരിയല്ലെന്ന് പറയാനായിട്ട് തുടങ്ങുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്നതാണ്. എന്തായിരിക്കും ഈ ഒരു സിനിമയുടെ ഇവരുടെ കഥയുടെ ആ സത്യത്തിന്റെ മുഖം? തുടർന്ന് കേൾക്കാം സെല്ലുലോയിഡ് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺ വിത്ത് അഹലിയ ഫ്രം 90.4 കേട്ട്.

0: celluloid.
1: Once again, welcome back to Celluloid. കഥ തുടരുന്നു. അങ്ങനെ പോകെ ഒരു ദിവസം മറ്റൊരാൾ ആ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. അത് വേറെ ആരുമായിരുന്നില്ല, സിജോയാണ്. അങ്ങനെ സിജോ രഘുവിനെ കാണുകയാണ്. സിജോയും അവിടെ ഒരു കഥ പറയാനായിട്ട് ആരംഭിക്കുകയാണ്. പക്ഷെ സിജോ പറയുന്ന കഥ ചൈതാലിയുടെ കഥയുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടായിരുന്നില്ല. അയാൾ പറയുന്നത് താനൊരു സൈക്യാട്രിസ്റ്റ് ആണെന്നും ചൈതാലിയുടെ യഥാർത്ഥ പേര് ശിഖയാണെന്നുമാണ്. അങ്ങനെ ശിഖ തന്റെ രോഗിയായിരുന്നു. മയക്കുമരുന്ന് ഉപയോഗവും മാനസിക പ്രശ്നങ്ങളും കാരണം അവളൊരു അപകടകാരിയായി മാറിയതാണ്. ആശുപത്രിയിലെ ജീവനക്കാരെ കൊന്നതും അവളാണ്. ചൈതാലി എന്ന പേര് പോലും അവൾ മോഷ്ടിച്ചതാണെന്ന് സിജോ അവകാശപ്പെടുന്നു. ഇപ്പോൾ രഘുവിന് മുൻപിൽ രണ്ട് കഥകളുണ്ട്. ആരെയാണ് വിശ്വസിക്കേണ്ടത്, ചൈതാലിയാണോ സിജയോയാണോ? സിനിമയുടെ ഏറ്റവും ശക്തമായ ഭാഗം എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. അതായത് പ്രേക്ഷകരും രഘുവിനെ പോലെ ആശയക്കുഴപ്പത്തിലാകുന്ന ഭാഗം. അവസാനം രഘു ചൈതാലിയെ വിശ്വസിക്കുന്നുണ്ട്. സിജോ അവളെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ചൈതാലി ആക്രമിക്കുകയാണ്. അയാൾ നിലത്ത് വീഴുന്നുണ്ട്. പിന്നീട് സംഭവിക്കുന്നത് രഘു സിജോയെ കൊലപ്പെടുത്തുകയാണ്. പ്രണയത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ അവനൊരു തീരുമാനമെടുത്തിരിക്കുന്നു. പക്ഷെ ആ തീരുമാനം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരുന്നു എന്ന് ഉടൻ തന്നെ അവൻ മനസ്സിലാക്കുന്നുമുണ്ട്. കാരണം സിജോ മരിച്ച ശേഷവും അവന്റെ പോക്കറ്റിൽ നിന്ന് ചില രേഖകൾ രഘുവിന് ലഭിക്കുകയാണ്. അവ നോക്കുന്ന സമയത്താണ് സിജോ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നൊരു കാര്യം അവൻ മനസ്സിലാക്കുന്നത്. അതെ, അയാൾ ശരിക്കും ഒരു സൈക്യാട്രിസ്റ്റ് ആയിരുന്നു. പക്ഷെ ശിഖ യഥാർത്ഥത്തിൽ അവന്റെ രോഗിയായിരുന്നു. അപ്പോഴാണ് സിനിമയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് അവിടെ സംഭവിക്കുന്നത്. ശിഖ രഘുവിനെ ആക്രമിക്കുകയാണ്. അതെ, അവൾ പറഞ്ഞ കഥകളെല്ലാം കള്ളമായിരുന്നുവെന്ന് വ്യക്തമാകുകയാണ്. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് സിനിമ നേരിട്ട് കാണിക്കുന്നില്ല. പക്ഷെ അടുത്ത രംഗത്തിൽ വീണ്ടും ലെവൽ ക്രോസിംഗിലെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിയ രഘുവിനെയാണ് നമുക്ക് അവിടെ കാണുന്നത്. അവിടെ മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം കൂടി വെളിപ്പെടുകയാണ്. രഘു എന്ന പേരിൽ ജീവിച്ചിരുന്ന മനുഷ്യന്റെ യഥാർത്ഥ പേര് ജോർജ് ആണ്. മുൻപ് പറഞ്ഞ തന്റെ ജീവിതകഥയുടെ വലിയൊരു ഭാഗവും കള്ളമായിരുന്നു. അതായത് ഭാര്യയെയും കാമുകനെയും കൊന്ന കഥയല്ല ശരിക്കും യാഥാർത്ഥ്യം. തന്റെ പഴയ കാമുകിയെയും അവളുടെ കുടുംബത്തെയുമാണ് അയാൾ കൊലപ്പെടുത്തിയതെന്ന് സിനിമ ആ ഒരു സമയത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സിനിമ നമ്മളെ വലിയ കുറച്ച് ചോദ്യങ്ങൾക്ക് മുൻപിൽ നിർത്തുന്നുണ്ട്. ആരാണ് ശരിക്കും സത്യം പറഞ്ഞത്? ആരാണ് കള്ളം പറഞ്ഞത്? ഈ സിനിമയിൽ എല്ലാവരും എന്തെങ്കിലും മറച്ചു വെച്ചവരാണോ? ഓരോ കഥാപാത്രവും സ്വന്തം യാഥാർത്ഥ്യമാണ് അവതരിപ്പിച്ചതല്ലേ? അതിനാലാണ് ലെവൽ ക്രോസ് എന്ന ഈ ഒരു സിനിമ ഒരു സാധാരണ ത്രില്ലർ അല്ല എന്ന് പറയുന്നതിന് പിന്നിലെ കാര്യം.

അത് വിശ്വാസത്തെക്കുറിച്ചുള്ളൊരു സിനിമയാണ്, ഏകാന്തതയെക്കുറിച്ചുള്ള ഒരു സിനിമയാണ്, സ്നേഹത്തിന് വേണ്ടി മനുഷ്യൻ എത്ര വലിയ തെറ്റുകൾ ചെയ്യുമെന്നതിനെ കുറിച്ചുള്ള ഒരു സിനിമയാണ് ലവ് വിൽ ക്രോസ്. തുടർന്ന് കേൾക്കാം സലാഡിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റുഡിയോ വിദാഖലി എഫ് 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Once again, welcome back to Celluloid. സെല്ലുലോയിഡ് എന്ന പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ലെവൽ ക്രോസ് എന്ന സിനിമയുടെ വിശേഷമാണ് ഇന്ന് സെല്ലുലോയിഡിൽ പങ്കുവച്ചത്. എന്തുകൊണ്ട് നിങ്ങൾ ലെവൽ ക്രോസ് കാണണം? ആ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാവണമെന്നില്ല. കാരണം ഇതൊരു സാധാരണ കൊമേഴ്ഷ്യൽ ത്രില്ലർ പോലെയുള്ള ഒരു സിനിമയല്ല. ഇവിടെ വലിയ വലിയ ആക്ഷൻ രംഗങ്ങളില്ല, മാസ് ഡയലോഗുകളില്ല, ഫാസ്റ്റ് പേസ് കഥയുമല്ല. പക്ഷേ നിങ്ങൾ കഥാപാത്രങ്ങളെ മനസ്സിലാക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, കഥയുടെ പിന്നിലുള്ള അർത്ഥങ്ങൾ അന്വേഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, സിനിമ കഴിഞ്ഞിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഈ ഒരു സിനിമ നിങ്ങൾക്കുള്ളതാണ്. ലെവൽ ക്രോസ് കാണുമ്പോൾ നമ്മളൊരു കഥ കാണുക മാത്രമല്ല കേട്ടോ, നമ്മൾ കഥാപാത്രങ്ങളുടെ മനസ്സിലേക്ക് കടക്കുക കൂടിയാണ് ചെയ്യുന്നുണ്ടാവാം. അവരുടെ സംശയങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്, അവരുടെ ഓർമ്മകളിലൂടെ ഭയങ്ങളിലൂടെ നമ്മളും യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു സിനിമ അവസാനിക്കുമ്പോൾ എല്ലാ ഉത്തരങ്ങളും നമുക്ക് കിട്ടും. പക്ഷെ അതോടൊപ്പം പുതിയ ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ബാക്കിയാകും എന്നതാണ്. അതാണ് ഈ ഒരു സിനിമയുടെ വലിയൊരു പ്രത്യേകത. അവസാന രംഗം വരെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുകയും സിനിമ കഴിഞ്ഞിട്ട് മനസ്സിൽ തുടരുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് ലെവൽ ക്രോസ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഒരു മലയാള ത്രില്ലർ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ചിത്രം തീർച്ചയായിട്ടും ഒരു മികച്ച തിരഞ്ഞെടുപ്പ് തന്നെയാണ്. അങ്ങനെ ഇന്നത്തെ സിനിമാ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു സിനിമയുമായിട്ട് നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർജെ ആയില്യ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
3: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
4: ഒരാളൊരു ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് ചെയ്യാൻ പോയ ഒരു കഥ ഞാൻ പറയട്ടെ. ആൾക്ക് നല്ല കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടേ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയത് എങ്ങനെയാണെന്നോ, സ്വന്തം 2-വീലറും ഓടിച്ച് നേരെ RTO ഓഫീസിന്റെ ഫ്രണ്ടിലേക്ക്. തഗ് ലൈഫ് അല്ലേ എന്ന് പറയാൻ വരട്ടെ, അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. എന്തായാലും ഇന്നത്തെ ട്വിസ്റ്റ് ഈ സംഭവത്തിൽ നിന്നാണ്. ഞാൻ തുടക്കത്തിലെ ലേണേഴ്സ് ലൈസൻസ് എടുക്കാൻ പോയൊരു കഥ പറയട്ടെ എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിലും ഇത് കഥയല്ല, ശരിക്കും നടന്നൊരു സംഭവമാണ്. ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് എടുക്കാനായിട്ട് പോയ ഒരാൾക്ക് പറ്റിയിട്ടുള്ള ഒരു കാര്യം. സ്വന്തം വാഹനം ഓടിച്ച് ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് എടുക്കാനായിട്ട് പോയപ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യം, അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പ് നമ്മളിതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ് ആൻഡ് കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: സ്വന്തം വാഹനം ഓടിച്ചുകൊണ്ട് ലേണേഴ്സ് ലൈസൻസ് എടുക്കാനായിട്ട് പോയപ്പോ ഓഫീസിലിരുന്ന മോട്ടോർ വാഹന വകുപ്പ് അധികാരികൾ ഇത് ലൈവായിട്ട് കണ്ടു. അപ്പൊ ആള് വിചാരിച്ചു, വണ്ടി ഓടിച്ചു വരുന്നത് കണ്ടിട്ട് ആഹാ ബെസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇല്ലാതെ തന്നെ ഞാൻ ലൈസൻസ് തരാം എന്ന് പറയുമായിരിക്കും എന്ന്. പക്ഷെ അങ്ങനെയല്ലല്ലോ, നിയമം അങ്ങനെയല്ലല്ലോ. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിന് ആ ആൾക്ക് 5000 രൂപ പിഴ കിട്ടി. അത് മാത്രമല്ല, ലൈസൻസ് ഇല്ലാത്തയാൾക്ക് വണ്ടിയുടെ കീ കൊടുത്തതിന് വണ്ടിയുടെ ഓണറായ ഈ വണ്ടി ഓടിച്ചയാളുടെ ഹസ്ബൻഡിനും കിട്ടി വേറൊരു 5000. ടോട്ടൽ 10,000 ഡാമേജ്. ഒരൊറ്റ റൈഡില് ഫാമിലി ബഡ്ജറ്റ് ഫുള്ള് ക്രാഷ് ആയി ഗൈസ്. ഇതിലൊരു ഇൻഫർമേറ്റീവ് കാര്യം എന്താന്ന് വെച്ചാലേ, ലിസൺ ക്ലോസ്ലി കേട്ടോ, നിങ്ങളിപ്പോ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായാൽ പോലും ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാൻ പാടില്ല. കൂടെ വാലിഡ് ലൈസൻസ് ഉള്ള ഒരാള് ബാക്ക് സീറ്റിൽ ഉണ്ടായിരിക്കണം. വണ്ടിയുടെ മുന്നിലും പിന്നിലും ചുവന്ന മഷിയില് നല്ല ഭംഗിയായിട്ട് എൽബോർഡും വെച്ചിരിക്കണം. ഇതൊന്നും ഇല്ലാതെ ലേണേഴ്സ് ടെസ്റ്റ് എഴുതാൻ പോകുമ്പോ വണ്ടി ഓടിച്ചു പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞയാളുടെ അവസ്ഥയും വരും. ഇത് നമ്മുടെ ഏറ്റവും അടുത്ത് തന്നെ സംഭവിച്ച കാര്യമാണ്. സോ നിയമം പാലിക്കുക, പോക്കറ്റ് കാത്തു സൂക്ഷിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത ട്രാക്കിലേക്ക് പോവാണ്. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ്. ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഏജ് ഇസ് ജസ്റ്റ് നമ്പർ എന്ന് ചുമ്മാ ടൈലു കുടിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവര് ഇതൊന്ന് അടുത്ത് വെച്ച് കേൾക്കണം. നമ്മുടെ ആലുവ മുപ്പത്തടം ചെറുക്കട്ടവിൽ എന്ന വീട്ടില് ആന്റണി എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. പുള്ളിക്കാരന്റെ വേവ് ലെങ്തിലുള്ള ഫാമിലിയും ഇപ്പോ സോഷ്യൽ മീഡിയയിലെ സ്റ്റാർസ് ആണ്. അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ, നാഷണൽ ലെവൽ യോഗാസന കോമ്പറ്റീഷനിൽ മെഡലുകൾ വാരിക്കൂട്ടുകയാണ് ആന്റണി ചേട്ടനും ഭാര്യ വാസന്തി ചേച്ചിയും മകള് സീമയും. എമ്മാതിരി ഫ്ലെക്സിബിലിറ്റി ആണെന്നോ ഈ ഒരു ഫാമിലിക്ക്. കടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു ഈ ആന്റണി ചേട്ടൻ. അദ്ദേഹത്തിന് ഇപ്പോൾ 80 വയസ്സ് പ്രായമുണ്ട്. പക്ഷേ ലോകയുടെ ലോകത്ത് അദ്ദേഹം എങ്ങനെയാണ് എത്തിയെന്ന് ചോദിച്ചാൽ, അവിടെയാണ് യഥാർത്ഥ ഒരു റിയൽ ലൈഫ് ഹീറോ മൊമെന്റ്. ഇളയ മകള് സീമയ്ക്ക് പണ്ട് കടുത്ത ആസ്മയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ മകളുടെ അസുഖം മാറ്റാൻ വേണ്ടിയിട്ട് ആന്റണി ചേട്ടൻ യോഗയെ കൂട്ടുപിടിക്കുന്നു. പിന്നീട് സംഭവിക്കുന്നത് മാജിക്കാണ്. യോഗ സ്ഥിരമായി ചെയ്തു തുടങ്ങിയതോടെ മോളുടെ അസുഖമൊക്കെ പമ്പ കടന്നു. അതോടെ മോള് ഫുൾ ടൈം യോഗയ്ക്കൊപ്പം കൂടി. മോളുടെ ഒരു മാറ്റം കണ്ട് വെറുതെ ഇരിക്കാനായിട്ട് പറ്റിയില്ല അച്ഛനും. അച്ഛനും യോഗയ്ക്കൊപ്പം കൂടി. അംഗനവാടി അധ്യാപികയായിരുന്നു അമ്മ. അമ്മയും മൂത്ത മകൾ വാണിയും ഒപ്പം ജോയിൻ ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ ഒരു യോഗ ഫാമിലി. ആ ഫാമിലി മൊത്തത്തിൽ ഒരു യോഗ മോഡലാണ്. ശരിക്കും ഒരു ഇൻസ്പിറേഷനാണ്. ഇപ്പോൾ ഈ മാസം നമുക്കറിയാം ഇന്റർനാഷണൽ യോഗ ഡേ ഒക്കെ നമ്മൾ ആഘോഷിക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂസ് നമുക്ക് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഉള്ളിലൊരു ഇൻസ്പിറേഷനാണ് അല്ലേ. ഒരു അസുഖത്തെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്താണ് ഈ യോഗ എന്ന് പറയുന്ന ഒരു കാര്യം. പക്ഷെ ഇന്ന് അവർ ഈ യോഗയുടെ പേരിൽ തന്നെ ഇന്റർനാഷണൽ ലെവൽ മെഡൽസിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയും അംഗനവാടി ജോലിയൊക്കെ ഉണ്ടായിട്ടും ഈ ഒരു ബിസി ഷെഡ്യൂളിലും ഹെൽത്തി ലൈഫ് സ്റ്റൈലും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് മുന്നിലുള്ളൊരു പാഠമാണ് ഈ ആന്റണി ചേട്ടനും ഫാമിലിയും. നമ്മൾ റീൽസ് നോക്കിയും ഫോൺ കണ്ടും ഒക്കെ സമയം കളയുമ്പോൾ ഇത് നമുക്കൊരു വലിയ ലെസൺ ആണ് അല്ലേ. ഫാമിലി ഒന്നിച്ച് വിചാരിച്ചാൽ ലൈഫ് തന്നെ വേറെ ലെവലാക്കാന്നുള്ളത്. ഈ യോഗ ഡേയിൽ ഞാൻ കണ്ട വേറൊരു ന്യൂസ് എന്താന്ന് വെച്ചാൽ, സൗജന്യമായിട്ട് വയോജനങ്ങൾക്ക് യോഗ അഭ്യസിപ്പിക്കാനുള്ള ഒരു ഏരിയ ഒരുക്കി കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സംഭവം ചെയ്യാന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് തന്നെയുള്ള ഒരു പഞ്ചായത്തിൽ നടന്നൊരു കാര്യമാണ്. വളരെ അപ്രിഷിയേറ്റബിൾ ആയിട്ടുള്ള സംഗതികളാണ് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, ബോഡി ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടി മാത്രമല്ല മൈൻഡ് പീസ്ഫുൾ ആക്കാനും യോഗ ബെസ്റ്റ് ആണ്. അപ്പോൾ ഇതുവരെ അത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ആശ്വാസം കിട്ടും. നമ്മുടെ ഈ ഒരു മൊത്തത്തിൽ നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഒന്ന് കുറയും. ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് മെഡിറ്റേറ്റ് ചെയ്താൽ, ഒന്ന് ബ്രീത്ത് ഇൻ ഒന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെ വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോഡിക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ മൈൻഡിന് വേണ്ടി കൂടെ ചെയ്യുന്ന ഒരു സംഗതിയാണ് യോഗ. ഒരു വേ ഓഫ് ലൈഫാണ്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോവാം. ഇത് കാലിഡോസ്കോപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമി.

0: Kaleidoscope, information plus entertainment.
1: വെൽക്കം ബാക്ക് ഗൈസ്. ട്രാവൽ പ്രേമികളായിട്ടുള്ള ആളാണോ നിങ്ങൾ? ട്രാവൽ പ്രേമികളായിട്ടുള്ള ഗേൾസ് ഗാങ് ഉണ്ടെങ്കിൽ കെ എസ് ആർ ടി സിയുടെ വക ഒരു വലിയ സർപ്രൈസ് ഉണ്ട്. ഇൻസ്റ്റഗ്രാമിലെ റീൽസ് കണ്ട് മാത്രം കൊതിച്ചിരുന്ന ഒരു സ്ഥലമായിരിക്കും പല ആളുകൾക്കും ഗവി. ഗവിയിൽ പോണം, ഗവി കാണണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളായിരിക്കും. അപ്പൊ അങ്ങോട്ടേക്ക് ഇനി പെൺകുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ട്രിപ്പ് അടിക്കാം. യെസ് യു ഹെഡ് ഇറ്റ് റൈറ്റ്, ഫുൾ ഫ്രീ. അതായത് കെ എസ് ആർ ടി സി ബസ്സിൽ കാശ് കൊടുക്കാതെ ഗവി കണ്ട് മടങ്ങാനുള്ളൊരു പ്ലാനിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ പത്തനംതിട്ട വരെ ചെല്ലണം. പത്തനംതിട്ടയിൽ നിന്നാണ് ഗവിക്കുള്ള ആ ഒരു ഫ്രീ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വനിതകൾ വിൻഡോ സീറ്റ് സൈഡിലൊക്കെ ഇരുന്ന് ഗവിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ഒഴുകിയെത്തും എന്ന പ്രതീക്ഷയിലാണ് കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ജീവനക്കാർ. സത്യം പറഞ്ഞാൽ ഈ തീരുമാനം വലിയൊരു ആശ്വാസമായത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഈ ഗവിയിലെ കെ എഫ് ടി സി വനിതാ തൊഴിലാളികളുണ്ട്. ശബരിമല കക്കി വനമേഖലയിലെ ആദിവാസി സഹോദരികളുണ്ട്. അപ്പോൾ അവര് ഡെയിലി യാത്ര ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഡെയിലി യാത്ര ചെയ്യുന്നവർക്ക് ഇതൊരു എക്സ്ട്രാ പിന്നെ ഹാപ്പിനെസ് ആണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഗവിയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പത്തനംതിട്ട വരെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഗവിയിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഈ കെ എസ് ആർ ടി സിയിൽ പോയിട്ട് വരാം. പത്തനംതിട്ട കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് ഗവി വഴി കുമ്മളിക്ക് രണ്ട് ബസ് സർവീസസ് ആണ് നടത്തുന്നത്. തിരിച്ച് കുമ്മളി ഡിപ്പോയിൽ നിന്ന് ഒരു ബസ്സും അതേ റൂട്ടിൽ ഓടുന്നുണ്ട്. ടോട്ടൽ പത്തനംതിട്ട ഗവി കുമ്മളി റൂട്ടിലാണ് ഈ ഒരു ആനവണ്ടി സർവീസും. സോ ഗേൾസ്, ബാഗൊക്കെ പാക്ക് ചെയ്തോ, ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഈ പറഞ്ഞ കാര്യം ഒന്ന് ഷെയർ ചെയ്തോ. ബോയ്സ് വിഷമിക്കണ്ട, വണ്ടിക്ക് ടിക്കറ്റ് എടുത്താലും ഗവിയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവമാണ്. അത് നമ്മൾ വൺസ് ഇൻ എ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഗവി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് പാളിയിട്ടുള്ളവരോടും അതുപോലെ എവിടേക്കെങ്കിലും ട്രിപ്പ് പോകാൻ കൊതിക്കുന്നവരോടൊക്കെ ഈ ഒരു മെസ്സേജ് നിങ്ങൾ ഇപ്പം തന്നെ പാസ് ചെയ്തോളൂ. ഞാൻ നെക്സ്റ്റ് ഒരു സോങ്ങുമായിട്ട് വരാം. കാലിഡോസ്കോപ്പ് ആണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നിങ്ങൾ എപ്പോഴെങ്കിലും ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് മാസ് എൻട്രി തന്നിട്ട് ഞാൻ ഇങ്ങോട്ട് ഇപ്പൊ എന്തിനാ വന്നത് എന്നാലോചിച്ച് ഓർത്തത് കിട്ടാതെ ചമ്മി നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? എനിക്കങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അടുക്കളയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നേരെ ഹാളിലേക്ക് വന്നിട്ട് ടി വിയുടെ അരികെ വരെ പോകും. പക്ഷെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. ശരിക്കും അടുക്കളയിൽ നിന്ന് ഇറങ്ങിയ ചിലപ്പോ ഫ്രിഡ്ജ് തുറക്കാനായിരിക്കും, പക്ഷെ അങ്ങോട്ടേക്ക് പോവില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ നിങ്ങൾ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇതിന് സൈക്കോളജിയിൽ പറയുന്ന പേര് ദി ഡോർവേ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. നമ്മുടെ ഈ ചെറിയ തലച്ചോറുണ്ടല്ലോ, ഇത് നമ്മളെ വെച്ച് കളിക്കുന്ന ഒരു തരം തഗ്ലീഫ് കളിയാണ്. സംഗതി സിമ്പിളാണ്, എന്താണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ പാട്ടിനുള്ള സമയമാണ്. കാലിഡോസ്കോപ്പ് ആണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. And you are tuned into Ahilya FM 90.4. Kete kete kootu.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നിങ്ങൾ ഹാളിലിരുന്ന് ഫോൺ നോക്കുന്നു, പെട്ടെന്ന് ഓർത്തു അടുക്കളയിൽ പോയി വെള്ളം കുടിക്കണം. ഫുൾ ഫോക്കസ്ഡ് ആണ്, മിഷൻ ക്ലിയർ ആണ്. സീൻ രണ്ട്, നിങ്ങൾ ഹാളിന്റെ വാതിൽ കടന്ന് അടുക്കളയിലേക്ക് കാലെടുത്ത് വെക്കുന്നു. അവിടെ ചിലപ്പോൾ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ പറയും, ബ്രെയിനുള്ള ഹാക്കർ പറയും, ഈ വാതിൽപ്പടി കാണുമ്പോൾ തലച്ചോറ് വിചാരിക്കും, ഓക്കെ പുതിയ മുറി പുതിയ ജീവിതം, അപ്പൊ പഴയ മുറിയിലെ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു റീബൂട്ട് അങ്ങ് നടത്തും. അപ്പൊ നമ്മൾ പഴയ മുറി, അതായത് ഹാളിൽ ഫോൺ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഇത് ആലോചിച്ചത്, അടുക്കളയിൽ പോയി വെള്ളം കുടിക്കണമെന്ന്. ആ സംഭവം തലച്ചോറ് ഫുള്ളി ഡിലീറ്റ് ചെയ്യും. ആ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് അടുക്കളയിൽ എത്തി നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിലും ഫ്രിഡ്ജ് തുറക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും എന്തിനാ വന്നത് എന്ന് മാത്രം നമുക്ക് ഓർമ്മയില്ലാതെ പോകുന്നത്. ഇവിടെ വല്ല നിധി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ, ഞാനിപ്പോ എന്തിനാ ഫ്രിഡ്ജ് തുറന്നത് എന്നൊക്കെ നമ്മൾ ഓർക്കും. ഒടുവിൽ ഓർമ്മ വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് ആ ഫോൺ നോക്കിക്കൊണ്ടിരുന്ന പഴയ ഹാളിലേക്ക് തന്നെ നടക്കേണ്ടി വരും. അവിടെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒന്നുകൂടെ കിട്ടും, അയ്യോ വെള്ളം കുടിക്കാനായിരുന്നല്ലോ പോയത് എന്നുള്ളൊരു കാര്യം. അതിന്റെ പിന്നിലെ സയൻസ് എന്താന്ന് വെച്ചാല്, നമ്മുടെ ബ്രെയിനിന് ഒരു പരിധിക്കപ്പുറം കാര്യങ്ങൾ ഒന്നിച്ച് ഓർത്തു വെക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഓരോ വാതിൽ കടക്കുമ്പോഴും പഴയത് ക്ലിയർ ചെയ്ത് പുതിയത് ലോഡ് ചെയ്ത് എന്ന് പറഞ്ഞ് ബ്രെയിൻ്റെ റാം മെമ്മറി ഫ്രീ ആക്കി വെക്കുകയാണ്. പക്ഷെ പണി കിട്ടുന്നത് നമുക്കാണെന്ന് മാത്രം അല്ലേ. സോ അടുത്ത തവണ വല്ല മുറിയിലും പോയി ഇങ്ങനെ ബ്ലാങ്ക് ആയി നിന്നാൽ പേടിക്കണ്ട, ബ്രെയിൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ആണ് എന്ന് വിചാരിക്കും. ഒന്നുകൂടെ പഴയ സ്ഥലത്ത് പോയി ഒന്ന് കാര്യം ആലോചിച്ചിട്ട് തിരിച്ചു വന്നോളൂ. നിങ്ങളിൽ എത്ര പേർക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക്, ഓൾമോസ്റ്റ് എല്ലാ മനുഷ്യർക്കും വൺസ് ഇൻ എ ലൈഫ് ടൈം ഈ ഡോർവേ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിട്ടുണ്ടാകും. സോ ഇതാണ് അതിൻ്റെ ഒരു സൈക്കോളജി എന്ന് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. സോ ഇന്നത്തെ കാലിഡോസ്കോപ്പ് അങ്ങനെ കുറേ ഇൻഫർമേഷൻസും എന്റർടൈൻമെന്റും പരിപാടിയൊക്കെ ആയിട്ട് അവസാനത്തിലേക്ക്, അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് നിങ്ങൾ ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന ഷോ നമ്മുടെ സ്വന്തം കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്രടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്രടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ഹരിതഭൂമി.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മരത്തിന്റെ തായ്തടിയിൽ പോലും കുലകുലകളായി മുന്തിരിപ്പഴങ്ങൾ പോലെ വിസ്മയം തീർക്കുന്ന ഒരു അപൂർവ വിദേശ ഫലം. തെക്കുകിഴക്കൻ ഏഷ്യയിലും ഭാരതത്തിന്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും വന്യമായി വളരുകയും ഇന്ന് വലിയ വാണിജ്യ പ്രാധാന്യം നേടുകയും ചെയ്ത ബർമീസ് ഗ്രേപ്പ്. കൗതുകമുണർത്തുന്ന ഇതിന്റെ വളർച്ചാരീതിയും പുളിപ്പും മധുരവും കലർന്ന തനത് രുചിയും വിപണി സാധ്യതകളും എന്തൊക്കെയാണ് എന്ന് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ അറിയാം. നമസ്കാരം, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് ബർമീസ് ഗ്രേപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ലൂണാർസി കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ഒരു നിത്യഹരിത സസ്യമാണ് ബർമീസ് ഗ്രേപ്പ്. ശാസ്ത്രീയമായിട്ട് ഇതിനെ ബാക്കോറിയ റാമി ഫ്ലോറ എന്നാണ് വിളിക്കുന്നത്. മ്യാൻമർ, അതായത് പഴയ ബർമ, തായ്ലൻഡ്, വിയറ്റ്നാം, മലേഷ്യ തുടങ്ങിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളാണ് ഇതിന്റെ ജന്മദേശമെങ്കിലും ഭാരതത്തിന്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ അസം, മേഘാലയ, ത്രിപുര എന്നിവിടങ്ങളിലും വനങ്ങളിലും ഇവ സ്വാഭാവികമായിട്ട് വളരുന്നുണ്ട്. അസമിലും പരിസര പ്രദേശങ്ങളിലും ഇതിനെ ലെറ്റക്യൂ എന്ന പ്രാദേശിക പേരിലാണ് അറിയപ്പെടുന്നത്. നൂറ്റാണ്ടുകളായി അവിടുത്തെ ഗോത്രവർഗ്ഗക്കാർ വനങ്ങളിൽ നിന്നും ഇത് ശേഖരിച്ച് ആഹാരമാക്കുകയും പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ ഔഷധമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് കേവലം ഒരു കാട്ടുപഴം എന്നതിലുപരി മികച്ച വാണിജ്യ മൂല്യമുള്ള ഒരു കൃഷിയായിട്ട് ഇത് മാറിയിരിക്കുന്നു. മരത്തിന്റെ പ്രധാന തായ്തടിയിലും വലിയ ചില്ലകളിലുമൊക്കെ കുലകുലകളായിട്ട് ആയിരക്കണക്കിന് പഴങ്ങൾ തൂങ്ങി നിൽക്കുന്ന ഇതിന്റെ ദൃശ്യം ഏതൊരു സഞ്ചാരിക്കും ഒരു അത്ഭുത കാഴ്ചയാണ്. ഇതിന്റെ ആകർഷകമായ വളർച്ചാരീതി തന്നെയാണ് ഇന്ന് ഹോം ഗാർഡനുകളിലും വലിയ തോട്ടങ്ങളിലും ഒരുപോലെ നട്ടുപിടിപ്പിക്കാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. ബർമീസ് ഗ്രേപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നറിയാം നല്ലൊരു പാട്ടിനോട്.

0: ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ബർമീസ് ഗ്രേപ്പ് പഴങ്ങൾ കാണാനായിട്ട് ചെറിയ നാരങ്ങകളുടെയോ അല്ലെങ്കിൽ വലുപ്പമുള്ള മുന്തിരികളുടെയോ ആകൃതിയാണ് ഉള്ളത്. കട്ടിയുള്ള പുറന്തോട് പഴുക്കുമ്പോൾ ഇനമനുസരിച്ച് കടും മഞ്ഞ, ഒരു മാലാഖ ചുവപ്പ് അല്ലെങ്കിൽ നേർത്ത തവിട്ട് നിറമായിട്ട് മാറും. ഈ പുറന്തോട് കൈകൊണ്ട് വളരെ വേഗത്തിൽ പൊളിച്ചെടുക്കാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഉള്ളിൽ മൂന്നോ നാലോ ഭാഗങ്ങളായി തിരിഞ്ഞിരിക്കുന്ന മൃദുവായ പൾപ്പ് അല്ലെങ്കിൽ കാമ്പ് കാണും. ഈ കാമ്പ് സാധാരണയായിട്ട് വെളുത്ത നിറമോ അല്ലെങ്കിൽ നേർത്ത പിങ്ക് നിറത്തിലോ ആണ് ഉണ്ടാവുക. കടിച്ചാൽ നല്ല നീരുള്ളതും മധുരവും നേരിയ പുളിപ്പും സമം ചേർന്നതുമായിട്ടുള്ള ഒരു സവിശേഷ രുചിയാണ് ഇതിനുള്ളത്. വിത്തുകൾ വളരെ ചെറുതായതുകൊണ്ട് കാമ്പ് കഴിക്കുന്നത് വളരെ എളുപ്പമാണ്. ഈ പഴത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇതിൻ്റെ വിളവെടുപ്പ് കാലമാണ്. വേനൽക്കാലത്തിൻ്റെ അവസാനത്തോടെ പൂവിടുന്ന ഈ മരങ്ങൾ മഴക്കാലത്തിൻ്റെ തുടക്കത്തിലാണ് പാകമാകുന്നത്. കടുത്ത മഴയുള്ള സമയത്ത് വിപണിയിൽ മറ്റു പഴങ്ങളുടെ ലഭ്യത കുറവായിരിക്കുമ്പോൾ ബർമീസ് ഗ്രേപ്പ് പഴങ്ങൾ വിപണി കീഴടക്കുന്നു. ബർമീസ് ഗ്രേപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ആരോഗ്യ ഗുണങ്ങൾ, പോഷക ഗുണങ്ങൾ, അതിനെക്കുറിച്ചെല്ലാം അറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ബർമീസ് ഗ്രേപ്പ് വെറും ഒരു രുചികരമായ പഴം മാത്രമല്ല, വൈറ്റമിൻ സിയുടെ ഒരു കലവറ കൂടിയാണ്. ഇത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും പകർച്ചവ്യാധികളെ തടയാനും ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും മികച്ച രീതിയിൽ സഹായിക്കുന്നുണ്ട്. വേനൽക്കാലത്തെ ക്ഷീണം മാറ്റി ശരീരത്തിന് പെട്ടെന്ന് ഉന്മേഷം നൽകാനായിട്ട് ഇതിലെ ജലാംശം സഹായിക്കും. ഇതിൽ പ്രകൃതിദത്തമായിട്ടുള്ള ഇരുമ്പ്, അതായത് അയൺ, കാൽസ്യം, പൊട്ടാസ്യം കൂടാതെ വൻതോതിൽ ആന്റി ഓക്സിഡൻസും അടങ്ങിയിരിക്കുന്നു. വിളർച്ചയുള്ളവർക്കും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും ഈ പഴം കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. കൂടാതെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ ദഹന പ്രക്രിയ സുഗമമാക്കുകയും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും. പരമ്പരാഗത ആയുർവേദത്തിലും ഗോത്രവൈദ്യത്തിലും ഇതിന്റെ പഴം മാത്രമല്ല മരത്തിന്റെ തൊലിയും വേരും വരെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചർമ്മരോഗങ്ങൾക്കും വയറുവേദനയ്ക്കും വാദരോഗങ്ങൾ ശമിപ്പിക്കുന്നതിനും ഇതിന്റെ വിവിധ ഭാഗങ്ങൾ കൊണ്ടുള്ള കഷായങ്ങളും ലേപനങ്ങളും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. ഇനി ഈ വിള എവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് എന്ന് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: അന്താരാഷ്ട്ര തലത്തിൽ തായ്ലൻഡ്, വിയറ്റ്നാം, കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ബർമീസ് ഗ്രേപ്പ് വൻതോതിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത്. അവിടുത്തെ വിപണികളിൽ സീസൺ സമയത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പ്രധാന പഴങ്ങളിൽ ഒന്നാണ് ഇത്. ഇന്ത്യയിൽ അസം, മേഘാലയ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ കർഷകർ തങ്ങളുടെ പറമ്പുകളിൽ ഇത് വ്യാപകമായിട്ട് വളർത്തുന്നുണ്ട്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ പശ്ചിമഘട്ട വനങ്ങളിലും പറമ്പുകളിലും കാണപ്പെടുന്ന മുട്ടപ്പഴം, മൂട്ടിപ്പഴം, മുട്ടിപ്പഴം എന്ന തദ്ദേശീയ പഴവുമായിട്ട് ബർമീസ് ഗ്രേപ്പിന് വളരെ അടുത്ത സാദൃശ്യമുണ്ട്. ഈ മൂട്ടിപ്പഴം മരത്തിന്റെ ചുവട്ടിലാണ് കായ്ക്കുന്നതെങ്കിലും ബർമീസ് ഗ്രേപ്പ് മരത്തിന്റെ മുകൾ ഭാഗം വരെ തായ്തടിയിൽ മുഴുവനായിട്ട് കായ്ക്കുന്നു. കേരളത്തിലെ കാലാവസ്ഥ ബർമീസ് ഗ്രേപ്പ് കൃഷിക്ക് 100% അനുയോജ്യമാണ്. നിലവിൽ കേരളത്തിലെ ഹൈറേഞ്ച് മേഖലകളിലും മധ്യ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും പല ഫലവൃക്ഷ കർഷകരും തങ്ങളുടെ തോട്ടങ്ങളിൽ ഒരു സവിശേഷ ഇനമായിട്ട് ബർമീസ് ഗ്രേപ്പ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വിദേശ പഴങ്ങളോട് മലയാളിക്ക് വർദ്ധിച്ചു വരുന്ന താല്പര്യം കാരണം നമ്മുടെ നാട്ടിലെ നഴ്സറികളിൽ ഇതിന്റെ തൈകൾക്ക് വലിയ ആവശ്യക്കാരമുണ്ട്. ഇനി ബർമീസ് ഗ്രേപ്പിന് വേണ്ട മണ്ണ്, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള മണ്ണും കാലാവസ്ഥയും എങ്ങനെയാണെന്നറിയാം. നല്ലൊരു പാട്ട്.
2: ഒരു ഗണം പോകും

ஹரித பூமி. ഹരിത ഭൂമി കർഷകരുടെ ഹൃദയതാളം. ബർമീസ് ഗ്രേപ്പ് മരങ്ങൾക്ക് വളരാൻ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ ഈർപ്പമുള്ള കാലാവസ്ഥയാണ് ഏറ്റവും അനുയോജ്യം. കടുത്ത ചൂടും മിതമായ തണലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സസ്യമാണിത്. പൂർണമായും തണലുള്ള കാടുകളിലും റബ്ബർ തോട്ടങ്ങളിലും ഇടവിളയായിട്ട് ഇത് വളരെ വിജയകരമായിട്ട് വളർത്താൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ വലിയൊരു പ്ലസ് പോയിന്റ്. മണ്ണിന്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ജൈവാംശം ധാരാളമായി അടങ്ങിയ കറുത്ത മണ്ണും നല്ല നിർവാർച്ചമുള്ള പശ്ചിമരാശി മണ്ണുമാണ് ഇതിന് ഏറ്റവും ഉത്തമം. വെള്ളക്കെട്ട് അമിതമായി ഉണ്ടാകുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കണം. അമ്ലഗുണമുള്ള മണ്ണിലും ഇത് നന്നായിട്ട് വളരുമെന്നതിനാൽ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലെ മണ്ണും ഇതിന്റെ കൃഷിക്ക് അനുയോജ്യമാണ്. വർഷത്തിൽ നല്ല രീതിയിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഇതിന് കൃത്രിമമായ നനയുടെ ആവശ്യം കുറവാണ്. എങ്കിലും കായ്കൾ പിടിക്കുന്ന വേനൽക്കാല മാസങ്ങളിൽ നേരിയ തോതിൽ നന നൽകുന്നത് പഴങ്ങളുടെ വലുപ്പവും ഗുണമേന്മയും വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. ശക്തമായ കാറ്റിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്ന ഇടങ്ങളിൽ വേണം തൈകൾ നടാനായിട്ട്. ഇനി ബർമീസ് ഗ്രേപ്പിന്റെ ശാസ്ത്രീയമായ നടീൽ രീതികളെക്കുറിച്ചും പരിചരണത്തെക്കുറിച്ചും അറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വിദേശ ഫലമായിട്ടുള്ള ബർമീസ് ഗ്രേപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ സുനിൽ. വിത്ത് മുളച്ചുണ്ടാകുന്ന തൈകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മരങ്ങൾ കായ്ക്കാനായിട്ട് 7 മുതൽ 8 വർഷം വരെ സമയമെടുക്കും. കൂടാതെ വിത്ത് മുളപ്പിച്ചുണ്ടാകുമ്പോൾ ആൺമരങ്ങളും പെൺമരങ്ങളും വെവ്വേറെയായിട്ട് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് പെൺമരങ്ങളിൽ നിന്നുള്ള ഒട്ടുതൈകൾ അല്ലെങ്കിൽ ബഡ്ഡിംഗ് ചെയ്ത തൈകൾ വേണം കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കാൻ. ഒട്ടുതൈകൾ 3 മുതൽ 4 വർഷത്തിനുള്ളിൽ കായ്ക്കും. തൈകൾ നടുന്നതിനായിട്ട് 2 അടി നീളവും വീതിയും ആഴവുമുള്ള കുഴികൾ എടുക്കണം. തോട്ടങ്ങളിലാണ് നടുന്നതെങ്കിൽ മരങ്ങൾ തമ്മിൽ 6 മുതൽ 8 മീറ്റർ വരെ കൃത്യമായ അകലം പാലിക്കുകയും വേണം. കുഴിയിലെ മണ്ണിലേക്ക് ആവശ്യത്തിന് ജൈവവളങ്ങളായ ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം, എല്ലുപൊടി എന്നിവ ചേർത്ത് മിശ്രിതമാക്കിയ ശേഷം മഴക്കാലത്തിന്റെ തുടക്കത്തിൽ തൈകൾ നടണം. തുടക്കത്തിൽ ചെടിയുടെ ചുവട്ടിൽ കളകൾ വളരാതെ നോക്കണം. വർഷത്തിൽ 2 തവണ, അതായത് മഴക്കാലത്തിന് മുമ്പും പിമ്പും, ജൈവവളങ്ങൾ നൽകുന്നത് ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് നല്ലതാണ്. മരത്തിന്റെ തായ്തടിയിലാണ് കായ്കൾ ഉണ്ടാകുന്നത് എന്നതിനാൽ തായ്തടിയിലേക്ക് നല്ല വായുസഞ്ചാരവും പ്രകാശവും കിട്ടത്തക്ക രീതിയിൽ താഴ്ന്ന ഉണങ്ങിയ ചില്ലകൾ കൃത്യമായിട്ട് വെട്ടിമാറ്റേണ്ടതുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

0: ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം ഹരിതഭൂമിയിലേക്ക്. ബർമീസ് ഗ്രേപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി വിപണന സാധ്യതകളും കയറ്റുമതിയും കുറിച്ച് പറയാം. ബർമീസ് ഗ്രേപ്പ് പഴങ്ങൾക്ക് ഇന്ന് ആഭ്യന്തര വിപണിയിലും അന്താരാഷ്ട്ര വിപണിയിലും വലിയ വിപണന സാധ്യതകളാണുള്ളത്. തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ഇവ വൻതോതിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഗൾഫ് നാടുകളിലേക്കും കയറ്റി അയക്കുന്നുണ്ട്. ഇന്ത്യയിൽ അസമിൽ നിന്നും കൊൽക്കത്ത, ഡൽഹി തുടങ്ങിയ വൻ നഗരങ്ങളിലെ വിപണികളിലേക്ക് ഈ പഴങ്ങൾ സീസണിൽ എത്തിക്കാറുണ്ട്. ഇതിന്റെ പുറന്തോട് അല്പം കട്ടിയുള്ളതായതുകൊണ്ട് വിളവെടുത്ത ശേഷം പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കില്ല. ഇത് ദൂര സ്ഥലങ്ങളിലേക്ക് ലോജിസ്റ്റിക് സൗകര്യങ്ങൾ വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എളുപ്പമാക്കുന്നു. വിപണിയിൽ കിലോയ്ക്ക് 150 മുതൽ 300 രൂപ വരെ വില ലഭിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ കർഷകർക്ക് മികച്ച വരുമാനം ഇതിലൂടെ ഉറപ്പാക്കാം. കേരളത്തിലെ തദ്ദേശീയ വിപണിയിലും അപൂർവ പഴങ്ങളായ റംബൂട്ടാൻ, ലൊങ്കാൻ എന്നിവയ്ക്ക് ലഭിക്കുന്നത് പോലുള്ള മികച്ച സ്വീകാര്യത ബർമീസ് ഗ്രേപ്പിനും ലഭിക്കുന്നുണ്ട്. ഫ്രൂട്ട് സ്റ്റാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഇതിന്റെ ആകർഷകമായിട്ടുള്ള രൂപം കാരണം ഉപഭോക്താക്കൾ ഇത് വേഗത്തിൽ വാങ്ങാനായിട്ട് താല്പര്യം കാണിക്കുന്നുണ്ട്. ബർമീസ് ഗ്രേപ്പിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ബർമീസ് ഗ്രേപ്പ് എന്ന പഴത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറയാം. ഈ പഴങ്ങൾ നേരിട്ട് കഴിക്കുന്നതിന് പുറമേ ബർമീസ് ഗ്രേപ്പ് ഉപയോഗിച്ച് മികച്ച രീതിയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ പുളിപ്പും മധുരവും കലർന്ന നീര് ഉപയോഗിച്ചുണ്ടാക്കുന്ന വൈൻ അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രശസ്തമാണ്. മികച്ച ഗുണമേന്മയുള്ള വൈൻ നിർമ്മാണ യൂണിറ്റുകൾക്ക് ഈ പഴം ഒരു വലിയ അസംസ്കൃത വസ്തു കൂടിയാണ്. കൂടാതെ ഇതിന്റെ പൾപ്പ് ഉപയോഗിച്ച് ജാം, ജെല്ലി, സിറപ്പുകൾ, ക്യാൻറ്റികൾ എന്നിവ വൻതോതിൽ കുടിൽ വ്യവസായ അടിസ്ഥാനത്തിൽ നിർമ്മിക്കാവുന്നതാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ ഇതിന്റെ കായ്കൾ ഉണക്കി അച്ചാറുകൾ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വഴി ഓഫ് സീസണിലും കർഷകർക്ക് വരുമാനം നിലനിർത്താം. നമ്മുടെ റബ്ബർ തോട്ടങ്ങളിലോ തെങ്ങിൻ തോപ്പുകളിലോ ഒരു മികച്ച ഇടവിളയായിട്ട് ബർമീസ് ഗ്രേപ്പ് വളർത്തിക്കഴിഞ്ഞാൽ

നിലവിലുള്ള വരുമാനത്തിന് പുറമെ വലിയൊരു അധിക ലാഭം കർഷകർക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. കുറഞ്ഞ പരിചരണവും ഉയർന്ന വിളവും തരുന്ന ഈ പഴവർഗ കൃഷി മലയാളി കർഷകർക്കും തീർച്ചയായിട്ടും വലിയൊരു വാഗ്ദാനമാണ്. രൂപത്തിലും വളർച്ചയിലും വിസ്മയം തീർക്കുന്ന ബർമീസ് ഗ്രേപ്പ് എന്ന പഴം നമ്മുടെ പരമ്പരാഗത കൃഷി രീതികളിൽ നിന്ന് മാറി പുതിയ വിദേശ പഴവർഗ കൃഷികളിലേക്ക് ചുവടുവെക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് മികച്ചൊരു തിരഞ്ഞെടുപ്പാണ് ഇത്. കുറഞ്ഞ പരിചരണത്തിൽ മികച്ച ലാഭം തരുന്ന ഇത്തരം ഇനങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. ബർമീസ് ഗ്രേപ്പിനെ കുറിച്ചാണ് ഇത്രയും നേരം ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ കേട്ടത്. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: Listen without break. When Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. ലോകത്ത് എവിടെയാണെങ്കിലും നമ്മുടെ പേരൊക്കെ ഇങ്ങനെ റേഡിയോയിലൂടെ കേൾക്കുക, നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരിക. ആ പാട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു എന്താ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു കോണിലിരുന്ന് കേൾക്കുക, എന്തൊരു ഫീലിംഗ് ആണല്ലേ. വൗ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി അടിപൊളി പരിപാടി. ഞാനിത് പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ്, ഹൃദയം നിറഞ്ഞ് ഞാൻ ആ പാട്ട് കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ മെസ്സേജ് അയച്ച ആൾ ഒരു തൃശ്ശൂർക്കാരനാണ്, പേര് രാജ് എന്നാണ് പേര്. അപ്പോൾ എനിക്കും വലിയ സന്തോഷമായി. അപ്പോൾ ഞാൻ ഈ ഇൻസ്റ്റന്റ് പാട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് കിട്ടിയിട്ടുള്ളൊരു മോട്ടിവേഷനാണ് ആ ഒരു മെസ്സേജ്. ഇങ്ങനെയാണ് നമ്മുടെ പേരൊക്കെ ഇങ്ങനെ കേൾക്കുക റേഡിയോയിലൂടെ, നമുക്കിഷ്ടമുള്ള പാട്ട് വെച്ച് തരിക, ടു ദ വേൾഡ് നമ്മളെല്ലാവരും ലിസൺ ചെയ്യുക, അതൊക്കെ ഒരു അടിപൊളി ഫീലിംഗ് അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഈ മെസ്സേജ് വന്നിട്ടുള്ളത്. എന്തായാലും ആ അടിപൊളി ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ എവിടെയും പോകണ്ട, ആ മാജിക്കൽ ഫീലിംഗ് തരുന്ന പരിപാടിയാണ് ഈ സമയം മുതൽ 12 മണി മുതൽ ഒരു 2 മണി വരെ നമ്മൾ ഒന്നിച്ചിരുന്ന് കേൾക്കുന്ന പാട്ടുകൾ ആവശ്യപ്പെടുന്ന, പാട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയം ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി. അപ്പോ നമുക്ക് ഫസ്റ്റ് സോങ്ങിലേക്ക് പോകാം. വേഗം വേഗം പാട്ടുകൾ ചോദിച്ചോളൂ. ഒരുപാട് മെസ്സേജുകൾ എനിക്ക് ഈ 12:00 ആയപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ത്രൂ ഇൻസ്റ്റഗ്രാം ID Ahalya FM 90.4 ഇൻസ്റ്റഗ്രാം പേജിലേക്ക് DM ചെയ്യാം, വാട്സപ്പ് മെസ്സേജ് അയക്കാം 8281509000 എന്ന നമ്മുടെ നമ്പറിലേക്ക്. അതുപോലെ ആ നമ്പറിലേക്ക് വിളിച്ച് എന്നോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ, സംസാരിച്ചിട്ട് പാട്ട് ചോദിക്കാം എന്നാണെങ്കിൽ വേഗം ആ നമ്പറിലേക്ക് ഡയൽ ചെയ്തോളൂ. ആ നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഇങ്ങോട്ട് പറഞ്ഞതായോ എന്ന് ചോദിക്കുകയാണെങ്കിൽ 8281509000.

0: എന്റെ അമ്മേ, എന്തൊരു പാട്ടാണ് ഈ ഒരു പാട്ട്! ഒരു രക്ഷയില്ലാത്തൊരു പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ട് എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടാണ്. 1000 വർഷങ്ങൾ കഴിഞ്ഞാലും ഈ പാട്ട് ഇതേ ഫീലോട് കൂടെ തന്നെ ഇവിടൊക്കെ തന്നെ ഉണ്ടാകും എന്നാണ് കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നണേ. അപ്പോ ഇൻസ്റ്റന്റ് പാട്ടിൽ എന്റെ കൂടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഇതാരാണ്? ഹലോ ഹലോ ഹലോ ഹലോ. അയ്യോ, കേൾക്കുന്നില്ലല്ലോ. ഹലോ, കേൾക്കുന്നുണ്ടോ? എന്തായാലും സാരമില്ല, കോള് ഹോൾഡ് ചെയ്തിട്ട് ആളവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ മിണ്ടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇല്ല, ഒരു ഒരു അനക്കോ ഇല്ല. അപ്പം എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോവാം. പാട്ട് ചോദിച്ച് എന്നെ വിളിച്ചിരുന്നത് ജനാർദ്ദനൻ ചേട്ടനാണ്, കോടിയേരി എന്ന സ്ഥലത്ത് നിന്ന്. ചേട്ടൻ ചോദിച്ച പാട്ട് ഉറങ്ങാൻ നീ എനിക്ക് അരികിൽ വേണം എന്ന പാട്ടാണ്. ഓക്കെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സോങ്. ആ പാട്ട് ഞാൻ വെച്ച് തരാം. നെക്സ്റ്റ് കോളർ ഈസ് ഓൺ ലൈൻ. ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഷെറീഫാണ്,
0: തത്തമംഗലത്ത് നിന്ന് വിളിക്കുകയാണല്ലേ. ഷെറീഫ് ആദ്യമായിട്ടാണോ
1: വിളിക്കണേ?
0: മുന്നേ വിളിച്ചിട്ടുണ്ട്. ആഹാ, നമ്മൾ ഒന്നിച്ച് സംസാരിച്ചിട്ടുണ്ടോ?
1: ഇല്ല.
0: ഇല്ല. എന്താ ഷെറീഫ് ചെയ്യണേ? വർക്ക് ചെയ്യാണോ പഠിക്കാണോ?
1: വർക്ക്
0: ചെയ്യാണ്. ചെറിയ കുട്ടിയുടെ ശബ്ദം പോലെ ഉണ്ട്. എനിക്ക് വയ്യാന്നല്ലേ, അല്ലെങ്കിൽ തന്നെ ആരാധകരെ കൊണ്ട് തോറ്റിരിക്കുകയാണ്. ഇനി വയ്യാന്ന്, അങ്ങനെയാണോ? അപ്പൊ ഷെറീഫ് പറയൂ, ഇനി ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ഒന്നാലേ ഒന്നാലേ ശ്രീമീല്, ജൂൺ പോണാൽ ജൂലൈ കാറ്റ്.
0: ജൂൺ പോണാൽ ജൂലൈ കാറ്റ്. ജൂണിനെ പറഞ്ഞു വിടാനുള്ള പ്ലാൻ ആണ്. ആണോ?
1: അതെ അതെ, അടുത്ത മാസം വരെ ഓണാക്ക് വന്നാൽ നമുക്ക് തിരക്കുണ്ടാവുള്ളൂ.
0: ഓക്കെ, അതുകൊണ്ടാണ് അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. ജൂൺ പോനാൽ ജൂലൈ കാട്ടെ എന്ന പാട്ട്. ജൂൺ പോയിട്ട് വേഗം ജൂലൈ വരട്ടെ. അപ്പൊ ഷെറീഫാണ് നമ്മളെ വിളിച്ചത്. ഷെറീഫ് ചോദിച്ച പാട്ട് ജൂൺ പോനാൽ ജൂലൈ കാട്ടെ എന്ന പാട്ടാണ്, ഫ്രം ദ മൂവി ഉന്നാലെ ഉന്നാലെ. ആ പാട്ടെത്തുന്നു. ഒപ്പം ജനാർദ്ദനൻ ചേട്ടൻ കോടിയേരിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഉറങ്ങാൻ നീ എനിക്ക് അരികിൽ വേണം എന്ന പാട്ട് നോവൽ എന്ന മൂവിയിലെ പാട്ടാണ്. ആ പാട്ടും കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം നോക്കുമ്പോൾ 12 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, നമസ്കാരം, ഞാൻ കൊഴിഞ്ഞാമ്പറന്ന് ശക്തിവേൽ ആണ്.
0: ശക്തിവേൽ ചേട്ടാ, ഇന്ന് ഫുൾ എനർജറ്റിക് ആണല്ലോ ചേട്ടൻ. എന്താണ് ആ ഒരു രഹസ്യം, എന്താണ് പറയേ?
1: ഓ, രഹസ്യം അങ്ങനെയൊന്നുമില്ല.
0: ഇല്ല, ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്. അങ്ങനെയാണോ? ഓക്കെ, അടിപൊളി. അപ്പൊ പറയൂ, ആ എനർജിയിൽ തന്നെ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ?
1: എങ്ങനെയാണ്?
0: ആ എനർജിയിൽ തന്നെ നമുക്ക് പാട്ട് കേട്ടാലോ എന്ന്. ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് മറുമലയാർച്ചി എന്ന സിനിമയില് വർദ്ധിയില്ല എനിക്ക് അന്തം.
0: ഓക്കെ, ആ പാട്ടാണ് വേണ്ടത് അല്ലേ?
1: അതെ അതെ അതെ.
0: ആ പാട്ട് ആർക്കാ ഡെഡിക്കേഷൻ?
1: എല്ലാവർക്കും, ഈ എഫ് എം കേൾക്കുന്ന എല്ലാവർക്കും.
0: ഓക്കെ, ബൈ ബൈ.
1: ഓക്കെ ഓക്കെ.
0: അപ്പൊ നമ്മളെ വിളിച്ചത് ശക്തിവേൽ ചേട്ടനാണ്. ചോദിച്ച പാട്ട് മറുമലർച്ചി എന്ന സിനിമയിലെ നന്ദി സൊല്ല ഉനക്ക് എന്ന പാട്ടാണ്. ആ പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിനൊപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന നെക്സ്റ്റ് സോങ് കാസർഗോഡ് നിന്ന് ദേവരാജ് ചേട്ടൻ ചോദിച്ചിട്ടുള്ള പാട്ടാണ്. കൊഹിനൂർ മൂവിയിലെ ഹേമന്ത മെൻ കൈക്കുമ്പിളിൽ സോങ് വേണം, ഡെഡിക്കേഷൻ ടു മൈ സ്വീറ്റ് വൈഫ് രജിത എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ചേച്ചിക്ക് വേണ്ടിയിട്ട്, അതായത് വൈഫിന് വേണ്ടിയിട്ട് ചേട്ടൻ ഒരുപാട് സ്നേഹത്തോടെ ചോദിച്ചിട്ടുള്ള പാട്ടാണ് ഹേമന്ത മെൻ എന്ന പാട്ട്. നല്ലൊരു റൊമാൻറ്റിക് സോങ്, ആസിഫ് അലിയുടെ കൊഹിനൂർ എന്ന സിനിമ പാട്ടാണ്. വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ ഒന്നുകൂടെ റൊമാൻറ്റിക് ആവുന്നുണ്ട് ആ പാട്ട്. അപ്പോ ഈ പാട്ട് ചേട്ടന്റെ സ്വന്തം ഭാര്യ രജിതയ്ക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേരും അടിപൊളിയായിട്ട് ഈ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് ഫുൾ ഓൺ ആയിട്ടിരിക്കൂ. നമുക്കപ്പോൾ പാട്ടുകൾ കേൾക്കാം, അതിനുശേഷം പ്രാദേശിക വാർത്തകൾ കേൾക്കണം, അതിനൊക്കെ ശേഷം നമുക്ക് പവറായിട്ട് തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്, കൂടെ ഞാൻ അഭിരാമി.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായ പരീക്ഷണം നേരിട്ട കാലഘട്ടത്തിന്റെ ഓർമ്മയാണ് അടിയന്തരാവസ്ഥയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വെനസ്വേലയിലെ ഭൂചലനത്തിൽ 32 പേർ മരിച്ചു, 700+ പേർക്ക് പരിക്ക്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നാടൊന്നാകെ അണിചേരണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എയിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയം. ഗ്രൂപ്പ് ഇ മത്സരങ്ങൾ നാളെ പുലർച്ചെ. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. 1975 ജൂൺ 25 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലായാണ് എല്ലാ വർഷവും ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസ് ആയി ആചരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ദുരിതമനുഭവിച്ചവരെ ആദരിക്കാനും ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് പൌരന്മാരെ ബോധവൽക്കരിക്കാനുമാണ് ദിനാചരണം. അടിയന്തരാവസ്ഥാ കാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഉറച്ചുനിന്ന എല്ലാ ധീരാത്മാക്കൾക്കും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ആദരാഞ്ജലി അർപ്പിച്ചു. ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായി പരീക്ഷണം നേരിട്ട കാലഘട്ടത്തിന്റെ ഗൌരവമേറിയ ഓർമ്മയാണ് അടിയന്തരാവസ്ഥയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിലൊന്നാണ് അടിയന്തരാവസ്ഥാകാലമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ തത്വങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഭാവിയിൽ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും മേൽ ആക്രമണം ഉണ്ടാകാതിരിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. വെനസ്വേലയിലെ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലും രാവിലെയുണ്ടായ ഭൂചലനത്തിൽ 32 പേർ മരിക്കുകയും 700+ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി വെനസ്വേലൻ പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗ്സ് പറഞ്ഞു. ഭൂചലനങ്ങളെ തുടർന്ന് പ്രസിഡന്റ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. റിക്ടർ സ്കെയിലിൽ 7.2 ഉം 7.5 ഉം തീവ്രത രേഖപ്പെടുത്തിയ 2 തുടർ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. നിരവധി കെട്ടിടങ്ങൾ തകർന്നതായും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും അധികൃതർ അറിയിച്ചു. ഭൂചലനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖമറിയിച്ചു. ദുരിതബാധിതർക്ക് ഇന്ത്യ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വാരാണസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആദ്യത്തെ ഇസി കണക്ട് വിമാനം കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു ഉദ്ഘാടനം ചെയ്തു. വാരാണസിയെ ഡൽഹി വഴി ലോകവുമായി ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ ഹബ് ആൻഡ് സ്പാക്ക് വിമാനമാണ് ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായി സംഘടിപ്പിച്ച 36-ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയം പുരസ്കാരം സ്വീകരിക്കും. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനാകും. രാജ്യത്തെ മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനുമാണ് യോഗം സംഘടിപ്പിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നാടൊന്നാകെ അണിചേരണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോഹണ്ട് പദ്ധതിയുടെ 2-ാം ഘട്ടമായ നിയോജകമണ്ഡലാടിസ്ഥാനത്തിലെ പ്രചാരണ പരിപാടികൾ എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്ക് തൂഫാൻ പ്രതിജ്ഞയും മന്ത്രി ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ പ്രത്യേകം തെരഞ്ഞെടുത്ത 3 വിദ്യാർത്ഥികൾക്കും വിവിധ സ്ഥാപനങ്ങൾക്കും അദ്ദേഹം തൂഫാൻ വാരിയർ ബാഡ്ജുകൾ സമ്മാനിച്ചു. മദ്യനികുതി കുറയ്ക്കലിൽ UDF തീരുമാനമെടുക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഗവൺമെന്റിന്റെ നയങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് UDF ആണെന്നും സ്വകാര്യ മേഖലയ്ക്ക് ഖനനാനുമതി നൽകുമെന്ന് ബജറ്റിൽ എവിടെയും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് വിദ്യാർത്ഥി സമരത്തിനിടെ ബ്ലേഡ് കണ്ടെത്തിയതിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നും ആരാണ് ഇതിന്റെ പിന്നിലെന്ന് കണ്ടെത്തുമെന്നും ചെന്നിത്തല കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നത് സംബന്ധിച്ച് UDFൽ ചർച്ച ചെയ്തതിനു ശേഷം വേണമായിരുന്നു തീരുമാനമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ അഭിപ്രായപ്പെട്ടു. നിയമസഭയിൽ ധനബിൽ അവതരിപ്പിക്കുമ്പോൾ നികുതി ഇളവ് പിൻവലിച്ച് പ്രഖ്യാപനം നടത്തണമെന്ന് സുധീരൻ ആവശ്യപ്പെട്ടു. ആലപ്പുഴ തീരത്ത് കരിമണൽ ഖനനം ഉണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ച UDF ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വീര്യം കുറഞ്ഞ മദ്യനികുതി കുറക്കലിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ ആരോപിച്ചു. ഈ നടപടി സംസ്ഥാനത്ത് മദ്യവ്യാപനത്തിന് കാരണമാകുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. സ്വന്തം പാർട്ടിയിലോ മുന്നണിയിലോ അറിയാതെയാണ് മുഖ്യമന്ത്രി VD സതീശൻ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറക്കാൻ തീരുമാനം എടുത്തതെന്ന് മുൻമന്ത്രി MP രാജേഷ് ആരോപിച്ചു. ഇതു സംബന്ധമായ ഫയൽ നീക്കം ദ്രുതഗതിയിലായിരുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഇയിൽ നാളെ പുലർച്ചെ 1:30 കുറാസോവ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. ഗ്രൂപ്പ് എഫിൽ 4:30 ടുണീഷ്യ നെതർലാൻഡുമായും ജപ്പാൻ സ്വീഡനുമായും ഏറ്റുമുട്ടും. രാവിലെ 7:30 ഗ്രൂപ്പ് ഡിയിൽ തുർക്കിയെ അമേരിക്കയെയും പരാഗ്വേ ഓസ്ട്രേലിയയും നേരിടും. ഇന്ന് ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ ചെക്കിയയെ എതിരില്ലാത്ത 3 goals തോൽപ്പിച്ചു. ഗ്രൂപ്പ് സി മത്സരത്തിൽ പുലർച്ചെ ബ്രസീൽ സ്കോട്ട്ലാന്റിനെ എതിരില്ലാത്ത 3 goals പരാജയപ്പെടുത്തി. ഇതേ ഗ്രൂപ്പിൽ അറ്റ്ലാന്റയിൽ മറ്റൊരു മത്സരത്തിൽ മൊറോക്കോ 2-4 goals ഹെയ്റ്റിയെയും തോൽപ്പിച്ചു. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിന 1-3 goals ഖത്തറിനെയും സ്വിറ്റ്സർലാന്റ് 1-2 goals കാനഡയെയും തോൽപ്പിച്ചു. ICC വനിതാ 2020 ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ന് മാഞ്ചസ്റ്ററിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 7:00 മത്സരം. ഹർമൻപ്രീത് കൌർ നയിക്കുന്ന ടീം ഗ്രൂപ്പ് എയിൽ നിലവിൽ 2nd. അഹമ്മദാബാദിൽ ഏഷ്യൻ കപ്പ് വോളിബോൾ മത്സരത്തിൽ തുടർച്ചയായി 4 ജയിച്ച് ഇന്ത്യ സെമി ഫൈനലിൽ എത്തി. പൂൾ എയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബഹ്റിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ സെമി ഉറപ്പാക്കിയത്. പൂളിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ രാത്രി 9:00 ഓസ്ട്രേലിയയെ നേരിടും. കണ്ണൂർ ജില്ലയിൽ 7 മാസത്തിനിടയിൽ 9,248 റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി. ജില്ലയിലെ 3 റേഷൻ വിതരണത്തിന്റെ തോത് ശരാശരി 90%. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: ജില്ലയിലാകെ 6,92,330 റേഷൻ കാർഡുകളാണുള്ളത്. മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിൽ 8,630 പിങ്ക് കാർഡും 618 AAY കാർഡുമാണ്. 860 റേഷൻ കടകളും 110 കെ സ്റ്റോറുകളുമാണ് ജില്ലയിലുള്ളത്. കഴിഞ്ഞ 1 വർഷക്കാലയളവിൽ കെ സ്റ്റോറുകൾ വഴി 1,89,00,000 രൂപയുടെ വിൽപ്പന നടത്താൻ കഴിഞ്ഞുവെന്നും ജില്ലാ സിവിൽ സപ്ലൈസ് അധികൃതർ അറിയിച്ചു. 4 സുഭിക്ഷ ഹോട്ടലുകളിലൂടെ 30 രൂപയ്ക്കാണ് ഊണ് നൽകുന്നത്. 1 ഊണിന് 5 രൂപ നിരക്കിലാണ് സർക്കാർ സബ്സിഡി. മാസം ശരാശരി 31,000 ഊൺ വിൽപ്പന നടത്തുന്നുണ്ട്. സഞ്ചരിക്കുന്ന റേഷൻ കട മുഖേന 9 ഗോത്രവർഗ ഉന്നതികളിൽ 348 കുടുംബങ്ങൾക്കായി നിലവിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു.
2: പത്തനംതിട്ട ഗവിയിൽ അങ്കണവാടി ഹെൽപ്പർ കൊല്ലപ്പെട്ടത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ സംഭവമാണെന്നും അവരുടെ കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുമെന്നും മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഇടം പിടിച്ച ഗവിയിൽ പ്രദേശവാസികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പ്രവർത്തനങ്ങൾ നടത്താൻ ഗവൺമെന്റ് ആലോചിച്ചു വരുന്നതായും മന്ത്രി പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ത്രീകൾക്ക് KSRTCയിൽ സൌജന്യയാത്ര പ്രഖ്യാപിച്ചപ്പോൾ കൊല്ലത്തെ ജനങ്ങൾക്കൊപ്പം സന്തോഷം പങ്കിട്ട വേളയിൽ അവിചാരിതമായാണ് പായസം തലയിൽ വീണതെന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും സുരക്ഷാവീഴ്ച ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. സംഭവത്തിൽ പരാതിയില്ലാത്തതിനാൽ അന്വേഷണം അവസാനിപ്പിക്കണമെന്ന് DGPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. CMRL എക്സാലോജിക്ക് മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ടി ചോദ്യം ചെയ്യലിന് വീണ്ടും കൊച്ചിയിലെ ED ഓഫീസിൽ എത്തി. ഇത് 2nd വീണ ED മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. ഈ മാസം 29 ഹാജരാകാനാണ് ED നോട്ടീസ് നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് കേസ് സംബന്ധമായ SFIO രേഖകൾ ED ലഭിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ 133 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 139 പേർ അറസ്റ്റിലായി. ഇവരിൽ നിന്ന് 71 gram MDMA 3 kg ഹെറോയിനും 2 kg പിടിച്ചു. ഇതുവരെ 3,790 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 4,070 അറസ്റ്റുകളും ഉണ്ടായി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ കോഴിക്കോട് സൌത്ത് മണ്ഡലം ഉദ്ഘാടനം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂരിൽ കസ്റ്റംസിനെ വെട്ടിച്ച് എമർജൻസി ലാമ്പിൽ ഒളിപ്പിച്ചു കടത്തിയ 10 സ്വർണ ബിസ്ക്കറ്റ് പോലീസ് പിടികൂടി. ദുബൈയിൽ നിന്നും ഫ്ലൈനാസ് വിമാനത്തിൽ കരിപ്പൂരിലെത്തിയ മലപ്പുറം കിഴിശേരി സ്വദേശി അസ്ലമാണ് പോലീസിന്റെ പിടിയിലായത്. മലപ്പുറം മഞ്ചേരിയിൽ ഇന്നോവ കാറിൽ നിന്ന് 16 kg കഞ്ചാവ് പിടിച്ചെടുത്തു. സംഭവത്തിൽ കാളികാവ് സ്വദേശി നിഹാലിനെ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാന ഹത്യാ ദിവസ് ആചരിക്കുന്നു. ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായ പരീക്ഷണം നേരിട്ട കാലഘട്ടത്തിന്റെ ഓർമ്മയാണ് അടിയന്തരാവസ്ഥയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വെനസ്വേലയിലെ ഭൂചലനത്തിൽ 32 പേർ മരിച്ചു, 700+ പേർക്ക് പരിക്ക്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നാടൊന്നാകെ അണിചേരണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയം. ഗ്രൂപ്പ് ഇ മത്സരങ്ങൾ നാളെ പുലർച്ചെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492325000.
1: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ പാട്ടുകൾക്കും പ്രാദേശിക വാർത്തകളും ഒക്കെ ശേഷം നമ്മൾ അതൊക്കെ കേട്ട് പവറായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം നോക്കുമ്പോൾ 12 കഴിഞ്ഞ് 42 ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
5: ഹലോ,
1: സഹദേവേട്ടാ, എന്തുണ്ട് വിശേഷം? സുഖല്ലേ? അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മള് സന്തോഷത്തിലല്ലേ പോണേ? സന്തോഷില്ലേ? അപ്പോ മഴയില്ലാത്തത് കൊണ്ട് സന്തോഷമില്ലെന്നാ? ഓക്കെ, അപ്പൊ മഴയൊന്നും പെയ്ത് കഴിഞ്ഞാൽ സന്തോഷാവും. നമ്മൾ അതെ, കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോഴും നമ്മള് പറഞ്ഞു മഴ പെയ്യട്ടെ പെയ്യട്ടെ എന്ന് പറഞ്ഞു, എന്നിട്ടും പെയ്തില്ല അല്ലേ? പെയ്യുമായിരിക്കും അല്ലേ? അപ്പൊ പറയൂ സഹദേവൻ ചേട്ടാ, ഏത് പാട്ടാ ഇന്ന് ഞാൻ വെച്ചുതരണ്ടേ? ഏത് പാട്ടാണ്? തമിഴ് പാട്ടാണ് അല്ലേ? ചെപ്പ് കുടം തൂക്കിട്ട് പോരേൻ അല്ലേ? ഓക്കെ, അപ്പൊ ആ പാട്ടുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ, ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ വെച്ചുതരാം കേട്ടോ. എന്തായാലും വെച്ചരാം. താങ്ക് യു സോ മച്ച്, ബൈ ബൈ. നമ്മളെ വിളിച്ചത് സഹദേവൻ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് ചെപ്പ് കുടം തൂക്കി പോറേൻ ചെല്ലമ്മ എന്നൊരു പാട്ടാണ്. അപ്പൊ നമുക്ക് ആ പാട്ട് നോക്കാം. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് ശശികല ചേച്ചിയാണ്. ചേച്ചിയുടെ മെസ്സേജ് ഇങ്ങനെയാണ്: ഹായ് അഹല്യ, ഞാൻ പാലക്കാട് നിന്ന് ശശികലയാണ്. എനിക്ക് അനേകൻ എന്ന മൂവിയിലെ തൊടുവാനം എന്ന പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഹരിഹരനും ശക്തിശ്രീയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ് അനേകനിലെ തൊടുവാനം. ആ പാട്ട് വരുന്നുണ്ട്. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ട്.

0: മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ എം ബി എ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാം ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അണ്ണാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9198954112 0492322500.
3: ഉങ്കൽ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: പാട്ട് ചോദിക്കാനും വിശേഷങ്ങളൊക്കെ പറയാനും പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനൊക്കെ ഉള്ള സമയത്തിൽ നിന്ന് ഒരു മണിക്കൂർ കടന്നിരിക്കുകയാണ്. സമയം നോക്കുമ്പോൾ കൃത്യം ഒരു മണിയായിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ അഭിരാമി,
0: ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കണേ?
1: നാഗരാജാണ്.
0: നാഗരാജേട്ടാ, ഇന്നിപ്പോ കുറച്ചു നേരം റെസ്റ്റ് എടുത്തോ? രാവിലെ എത്ര മണിക്ക് പണി തുടങ്ങി, എത്ര മണിക്ക് നമ്മൾ റെസ്റ്റ് എടുത്തു?
1: നമുക്ക് റെസ്റ്റ് ഒന്നല്ല, എപ്പോ വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം, എപ്പോ വേണമെങ്കിൽ പണി എടുക്കാം.
0: ഓക്കെ, അപ്പൊ റെസ്റ്റ് ഇല്ലാതെ പണി എടുക്കുന്നുണ്ടോന്നാണ് ഞാൻ ചോദിക്കണേ. അങ്ങനെ ഉണ്ടോ?
1: അങ്ങനെയല്ല, റെസ്റ്റ് എടുത്തിട്ട് പണി ചെയ്യാം.
0: റെസ്റ്റ് എടുക്കുക, പണി ചെയ്യാം അല്ലേ? ഓക്കെ, അടിപൊളി. അപ്പോ ഇന്ന് ഭക്ഷണം എപ്പോഴാ കഴിക്കണേ?
1: രണ്ടു മണി ഇതാ ഇപ്പൊ വെക്കണേ ഉള്ളൂ. രണ്ടു ദിവസമായിട്ട് അകലെ അഫം കേട്ടില്ല.
0: എന്റെ കേക്കാഞ്ഞെ, എന്ത് പറ്റി? നമ്മള് തിരക്കായി പോയോ?
1: തിരക്കല്ല, തിരുപ്പതി പോയിട്ട് വന്നു.
0: ആഹാ, തിരുപ്പതി യാത്രയൊക്കെ കഴിഞ്ഞ് വന്നേക്കാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ? തിരക്കൊക്കെ ഉണ്ടോ? യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു?
1: യാത്രയൊക്കെ സുഖമാണ്, തിരക്കില്ല.
0: ആഹാ, തിരുപ്പതി ലഡു ഇരിക്കാങ്കേ? അതാണല്ലേ, എനിക്ക് തിരുപ്പതി എന്ന് പറയുമ്പോഴത്തേക്കും തിരുപ്പതി നിന്ന് കിട്ടുന്ന ആ വലിയ ലഡു ആണ് മനസ്സിൽ വരണേ. അപ്പോ തിരുപ്പതിയിലൊക്കെ പോയി അങ്ങനെ അടിപൊളിയായിട്ട് ഇരിക്കണം. ഏത് പാട്ടാ ഇന്ന് കേക്കണ്ടേ?
1: അയ്യ എന്ന സിനിമയില് ഒരു വാർത്ത ഒരു വർഷം പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്.
0: ഓക്കെ,
1: ആ പാട്ട് ഇതാ. ഒരു മിനിറ്റ്, എന്റെ ഭാര്യ സംസാരിക്കുന്നു പറഞ്ഞിട്ട് മകനോട്.
0: ഹലോ
2: ഹലോ
0: ഹലോ, ഇത് ആര്? മഹാലക്ഷ്മി ചേച്ചിയാണ് അല്ലേ? തിരുപ്പതിയിലൊക്കെ പോയിന്ന് പറഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു പോയിട്ട്? ലഡു ഒക്കെ വാങ്ങി വന്നു എന്നാ കേട്ടത്.
2: ലഡു ഒക്കെ വാങ്ങിച്ചു, എല്ലാവർക്കും വിതരണം ചെയ്തു.
0: ആഹാ, ഓക്കെ. അപ്പൊ ദാ നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഡെഡിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ പാട്ട് ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ?
2: എന്റെ ഭർത്താവിന് തന്നെ, ഇന്നലെ അവരുടെ ബർത്ത്ഡേ ആയിരുന്നു.
0: ആഹാ, അടിപൊളി. എന്നിട്ട് പറഞ്ഞില്ലല്ലോ?
2: ഇന്നലെയല്ല, ഞങ്ങൾ മിഞ്ഞാന്ന് പെട്ടെന്ന് പോയതാ തിരുപ്പതിക്ക്.
0: ഓക്കെ, അപ്പൊ ബർത്ത്ഡേ ആയതുകൊണ്ട് അങ്ങോട്ട് പോയതാണോ അതോ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നോ പോണെന്ന്?
2: ഇല്ല, പോണം പറഞ്ഞു. അപ്പൊ ശരി, ഇതാവുമ്പോ പിറന്നാളെ പറയുമ്പോ പോവാ പറഞ്ഞിട്ട്.
0: ഓക്കെ, അപ്പൊ പിറന്നാൾ ദിവസം നമ്മള് തിരുപ്പതിയിലായിരുന്നു അല്ലേ?
2: ഇന്നലെ അവരുടെ അനിയൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഡെഡിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
0: അതെ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കണു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത്, നമ്മളോട് സംസാരിച്ചത് മഹാലക്ഷ്മി ചേച്ചിയും നാഗരാജേട്ടനുമാണ്. നാഗരാജേട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ എന്നാണ് പറഞ്ഞത്. അപ്പൊ വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം. അയ്യ എന്ന മൂവിയിലെ ഒരു വാർത്ത കേക്ക് എന്ന പാട്ടാണ് ചോദിച്ചേക്കുന്നത്. സാധന സർഗം കെ കെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്. അപ്പോ ആ പാട്ട് വരുന്നുണ്ട്. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് റോക്സ് ആണ്, ഫ്രം കുവൈറ്റ്. റോക്സിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, പ്ലീസ് പ്ലേ സോങ് ബൈറിപ്പിയ മൂവി ദേവദാസ് ഹിന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ബൈറിപ്പിയ എന്ന ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം, ദേവദാസ് എന്ന സിനിമയില്. അപ്പോ അത് റോക്സിന് വേണ്ടിയിട്ടാണ്. അപ്പൊ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: to watch more, log on to www.erosentertainment.com.
1: ഓക്കെ, അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ട് ദാ തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്റെ കൂടെ ഒരു കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
2: ഹലോ അബി, ഗുഡ് മോർണിംഗ്. ഗുഡ് ആഫ്റ്റർനൂൺ.
1: എന്താ എന്താ പറ്റിയത്? എന്താ പറ്റിയത്?
2: ചെറിയ കൺഫ്യൂഷൻ ആയിരുന്നു.
1: അതെ അല്ലേ, ചെറിയ ചെറിയ തെറ്റുകൾ പറ്റാത്ത മനുഷ്യരുണ്ടോ അല്ലോ ഗോപു, അല്ലെ? അങ്ങനെ ഒരു ഡയലോഗ് ഇല്ലേ?
2: അതെ അബി.
1: ആ പറയൂ ബാല, ഭക്ഷണം കഴിച്ചോ?
2: ഇല്ല അബി, ഞാന് ഇപ്പൊ കൊച്ചിയിലാണുള്ളത്.
1: ആഹാ, എന്താ അത്, കൊച്ചിയിൽ എന്താ പരിപാടി? നമ്മൾ കൊച്ചി കാണാൻ പോയതാണോ?
2: കൊച്ചിയിലെ ആസ്റ്റർ ഹോസ്പിറ്റലിൽ ഞാന് ഒരു ഡ്രൈവറായിട്ട് വന്നതാണ്, വേറെ കാർ ഓടിക്കാനായിട്ട്.
1: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് ജോലി ആവശ്യത്തിനായിട്ട് വന്നതാ അല്ലേ?
2: അതെ.
1: അപ്പൊ നമുക്ക് ഒന്ന് കറങ്ങാനുള്ള സമയമുണ്ടോ? ഇല്ലായിരിക്കും അല്ലേ, തിരക്കായിരിക്കും.
2: എന്ത് ഇല്ലയോ എന്നുള്ളൊരു സംശയമാണ്, കാരണം ഞാൻ കാലത്ത് അവരോട് ചോദിച്ചു.
1: ഓക്കെ,
2: ഞാനൊന്ന് വാട്ടർ മണ്ടൊക്കെ കണ്ടിട്ട് വരട്ടെ, ഗ്യാപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോ, പക്ഷെ അവരുടെ ലഗേജ് കാര്യങ്ങള് എന്തോ എന്തൊക്കെയോ സംതിങ് വണ്ടിയിലുണ്ട്.
1: പിന്നെ നമ്മുടെ അടുത്ത് തന്നെയുള്ള സ്ഥലങ്ങള് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കേണ്ടി വരും ഗൂഗിളിൽ. തൊട്ടടുത്ത് നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാൻ പറ്റുന്ന ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ
2: ഉണ്ടെങ്കിൽ. പക്ഷെ ഞാനിത് അവരുടെ എന്താ പറയാ, നല്ല ഒരു ഭംഗിയുള്ള ഒരു ഗാർഡൻ ഒക്കെ ഒരുക്കിണ്ട്, തൊട്ട് തന്നെയാണ് കായല്.
1: അതെല്ലേ,
2: അപ്പൊ ആ കായലിന്റെ അടുത്തിരുന്ന് ഇങ്ങനെ വിളിക്കാനായിട്ട് ഇങ്ങനെ ഞാൻ നോക്കുവായിരുന്നു, അതാണ്.
1: ഓക്കെ, അപ്പൊ ആ ഒരു വൈബൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്, അപ്പൊ ഒരു പാട്ടും കൂടെ ആയാൽ സൂപ്പർ ആവും.
2: അതെ അതെ,
1: ഏത് പാട്ടാ കേക്കണ്ടേ പറയൂ
2: ആദ്യം. അബി, എന്താണ് വിശേഷം, സുഖമല്ലേ?
1: ഓ, സുഖമായിട്ടിരിക്കണു, അടിപൊളിയായിട്ടിരിക്കണു, പറയൂ. ഏത് പാട്ടാ കേക്കണ്ടേ?
2: പാട്ട് വന്നിട്ട് നമ്മുടെ സാമി എന്ന തമിഴ് സിനിമ വിക്രമിന്റെ ഹരിഹരൻ പാടി നല്ലൊരു പാട്ടുണ്ട്, അയ്യോ പൊടിച്ചെടുക്ക എന്ന് പറഞ്ഞിട്ട്.
1: ഓക്കെ,
2: കൊറേ ആയി ഒരു പാട്ട് കേട്ടിട്ട്. നമ്മളത് നിങ്ങൾ വെക്കണ്ടോന്ന് എനിക്ക് ഞാൻ കേട്ടായിട്ട് അത്ര തോന്നിയില്ല.
1: എല്ലാരും അതുപോലെ കോമൾ, രമേഷ്, മഹതി, ഈ ഇവര് മൂന്നുപേരും കൂടെ ചേർന്നിട്ടാണ് ആ ഒരു പാട്ട് പാടിയിരിക്കണത്.
2: പാട്ട് പാടുന്നത് ഹാരിസ് ജയരാജാണ് മ്യൂസിക്.
1: അതെ അതെ, അപ്പൊ നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം. അപ്പൊ ഇന്ന് കൊച്ചി വൈബും പ്ലസ് ഹാരിസ് ജയരാജ് മ്യൂസിക്, നല്ലൊരു കോംബോയാണത്. ഓക്കെ ബാല, അപ്പൊ എൻജോയ് ദി ട്രിപ്പ്. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് ബാലനാണ്. ബാലൻ ചോദിച്ച പാട്ട് സാമി എന്ന സിനിമയിലെ പുടിച്ചിറുക്ക് എന്ന പാട്ടാണ്. ആ പാട്ട് വരുന്നുണ്ട്, അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മുന്നേ എന്നെ വിളിച്ചിരുന്ന ആള് മണിച്ചേട്ടനാണ്, എലപ്പുള്ളിയിൽ നിന്ന്. വ്യവസായി എന്ന സിനിമയിലെ വ്യവസായി എന്ന പാട്ടാ ചോദിച്ചേക്കണേ. രണ്ട് പാട്ടുകൾക്ക് ശേഷം ഷട്ടപ്പെട്ടാന്ന് തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: ഇതുവരെ തീർന്നില്ലേ, പെട്ടെന്ന് തീർത്തു കഴിഞ്ഞാൽ അടുത്ത പണി തരാം.
1: ഏത് നേരവും തീർന്നില്ലേ തീർന്നില്ലേ തീർന്നില്ലേ എന്ന് തീരാ. ഞാനിത് തിന്നുമല്ല, ഇതൊന്ന് ടൈപ്പ് ചെയ്ത് കഴിയണ്ടേ? എ ബി സി ഡി എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി, അങ്ങനെ മതിയായിരുന്നു. ആ ഒരു ഓർഡർ അല്ലേ നമ്മൾ ഇത്ര നാൾ പഠിച്ചു വന്നത്. പിന്നിപ്പോ എന്താ ഈ ടൈപ്പിങ്ങിന് മാത്രം ഇങ്ങനെ ഒരു മാറ്റം? മൊത്തത്തിൽ ഒരു ഓർഡർ മാറ്റിയിട്ടുള്ള കളികള്.
0: ഓ, അതാണോ വലിയ കാര്യം? ആദ്യം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അതായത് ഈ പറഞ്ഞ എ ബി സി ഡി എഫ് ജി ആ ഒരു ഫോർമാറ്റിൽ തന്നെ ആയിരുന്നു കീബോർഡ്. പക്ഷേ ഈ ടൈപ്പിംഗ് ജോലി ചെയ്യുന്നവർക്ക് ഇത് വളരെ എളുപ്പമായി മാറി. അവര് അവരുടെ ജോലി വളരെ സ്പീഡിൽ ചെയ്തു തുടങ്ങിയപ്പോ ടൈപ്പ് റൈറ്ററിലെ മെറ്റൽസ് തമ്മിൽ കൂട്ടിയിടിച്ച് കംപ്ലൈന്റ് ആവാനായിട്ട് തുടങ്ങി. അങ്ങനെ മെഷീൻസ് കംപ്ലൈന്റ് ആവാതിരിക്കാനും അതുമൂലം കമ്പനിക്ക് നഷ്ടമാവാതിരിക്കാനും അത് മാത്രമല്ല ടൈപ്പിംഗ് ജോലി കുറച്ച് സ്ലോ ആക്കാനും വേണ്ടിയിട്ടാണ് ക്രിസ്റ്റഫർ ലാദം ഷോൾസ് ഇങ്ങനെ ഒരു കീബോർഡ് കണ്ടുപിടിച്ചത്. ഓർഡർ തെറ്റിച്ചു കഴിഞ്ഞാൽ സ്പീഡ് കുറയ്ക്കാലോ.
1: അങ്ങനെതാ നമ്മൾ പാട്ടും പാട്ട് റിക്വസ്റ്റുകളും ഡെഡിക്കേഷനും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. അടുത്തൊരു പാട്ട് ഈ പാട്ടിനായിട്ട് കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ട് എന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട്. മെസ്സേജ് ഞാൻ വായിക്കട്ടെ. പ്രിയ അഹല്യയ്ക്ക് നല്ലൊരു ഉച്ച നമസ്കാരം ആദ്യം നേർന്നു കൊള്ളട്ടെ. ഞങ്ങളുടെ പ്രിയ സുഹൃത്തായ കുഞ്ഞുമോൾ ചേച്ചിയുടെ രണ്ട് പേരക്കുട്ടികളായ അഭിരാമിന്റെയും ഏഴാമത്തെയും അഡ്രിന്റെ മൂന്നാമത്തെയും ജന്മദിനമാണ് ഇന്ന്. രണ്ട് കുഞ്ഞുമക്കൾക്കും എല്ലാവിധ ജന്മദിനാശംസകളും നേർന്നുകൊണ്ട് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിലെ മിന്നാ മിനുങ്ങിനും മയിൽക്കണ്ണിയും എന്ന ഗാനം കൂടെ ഈ രണ്ട് കുഞ്ഞുമക്കൾക്കും വേണ്ടി കേൾപ്പിക്കണേ. സ്നേഹത്തോടെ ജയങ്കർ, സലിത, ശ്രീനന്ദ, കുഞ്ഞുമോൾ ഫ്രം ഫോർട്ട് കൊച്ചി. അപ്പോൾ എന്തായാലും അഡ്രിനും അഭിറാമിനും എല്ലാവിധ ഹാപ്പി ബർത്ത്ഡേ വിഷസും അറിയിക്കുകയാണ്. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇന്നത്തെ ബർത്ത്ഡേ അടിച്ചു പൊളിച്ച് കലക്കണം, സൂപ്പറാക്കണം. അപ്പോൾ ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും വേണ്ടിയിട്ട് ചോദിച്ചിരിക്കുന്നത്, ജയങ്കർ ചേട്ടനും സലിത ചേച്ചിയും ശ്രീനന്ദയും കുഞ്ഞുമോൾ ചേച്ചിയും ചേർന്നിട്ടാണ്. നമുക്കപ്പോൾ ബർത്ത്ഡേ അടിച്ചു പൊളിക്കാം. ഒപ്പം ദാ ഈ പാട്ടും കൂടെ പിടിച്ചോളൂ എന്നാണ് പറയണേ. മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയിലെ മിന്നാ മിനുങ്ങും മയിൽക്കണ്ണിയും എന്ന പാട്ട് വരുന്നുണ്ട്. ഇളയരാജ മ്യൂസിക് ചെയ്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട്. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് ജ്യോതി ചേട്ടനാണ് പാറയിൽ നിന്ന്. വെങ്കലം എന്ന ചിത്രത്തിലെ ആറാട്ട് കടവിങ്കൽ എന്ന പാട്ടാണ് ചോദിച്ചേക്കണേ. അപ്പം ആ പാട്ടും വരുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: വെങ്കലം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് രവീന്ദ്രൻ ഭാഷ ചെയ്ത പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ദാസേട്ടന്റെ ശബ്ദത്തിൽ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, എന്റെ ജീവന്റെ ജീവനായ കണ്ണിൻ കൃഷ്ണമണിയായ എന്റെ പൊന്നുമോൾ അബ്രഹാമി അവർക്ക് ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ നമസ്കാരം.
0: ഗുഡ് ആഫ്റ്റർനൂൺ ഷൈഫുദ്ദീൻ ചേട്ടാ, എന്താണ് വിശേഷം? സുഖല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? ഏത് പാട്ടാ ഞാൻ വെച്ചരണ്ടേ?
1: എനിക്ക് വന്നിട്ട് നീരാണ് തമിഴ്. ഓ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു കൊടുക്കണം.
0: ഓക്കെ, ഇതാരാ ബട്ടർഫ്ലൈ? ശരിക്കും ഷൈഫുദ്ദീൻ ചേട്ടന്റെ മനസ്സിൽ ആരാണ് ബട്ടർഫ്ലൈ?
1: എന്റെ അച്ഛനാണ്.
0: അതെയോ? ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് വെച്ചുതരാം.
1: നാളെ ഡെലിഗേഷൻ പറയാമോ?
0: ആ പറയൂ, വേഗം പറയൂ.
1: എന്റെ ഭക്ഷണ കശീന പാറ ജ്യോതി ചേട്ടൻ, വിളയോടി കൃഷ്ണൻ ചേട്ടൻ, അപ്പുപുളി മാധവൻ ചേട്ടൻ, പള്ളത്തേരി ഗോപി ചേട്ടൻ, പള്ളസേന ബാലൻ ചേട്ടൻ, തിരുവല്ലാമല ഗുരാവൂർ ചേട്ടൻ, എല്ലാവർക്കും.
0: അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് മീര എന്ന സിനിമയിലെ ഓ ബട്ടർഫ്ലൈ എന്ന പാട്ട് കേൾക്കാം. എസ് പി ബിയും ആശാ ഭോസ്ലെയും ചേർന്നാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ആ പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്നത് വീണ്ടും ഒരു തമിഴ് ട്രാക്കാണ്. ഇന്ന് ഞാൻ ഇത്രയും സമയമാകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കൂടുതലും തമിഴ് സോങ്സ് ആണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത് ഷീബ ചേച്ചിയാണ്, പാലക്കാട് നിന്നാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. ഹസ്ബൻഡ് സുധീഷിനാണ് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂവി ഇരുമുഖൻ, സോങ് ഹെലന, ഇതാണ് മെസ്സേജ്. അപ്പോ ഷീബ ചേച്ചി സുധീഷ് ചേട്ടന് വേണ്ടി ചോദിച്ചിട്ടുള്ള ഹെലന എന്ന പാട്ട് നമ്മൾ കേൾക്കാൻ പോവാണ്. രണ്ട് പാട്ടുകൾക്ക് ശേഷം നമുക്ക് വേഗം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ സമയം 1 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ഇനി ലാസ്റ്റ് 2 മെസ്സേജസിലേക്ക് പോവാണ്. കാരണം ഇനി അത്രയും സമയമുള്ളൂ, 2 പാട്ടുകൾക്കുള്ള സമയമുള്ളൂ. അപ്പോൾ അതിൽ ആദ്യത്തെ പാട്ട് ചോദിച്ചിരിക്കുന്നത് കവിത ചേച്ചിയാണ്. അഹല്യ, പാർവണ പാൽമഴ പെയ്തൊഴിഞ്ഞു എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചേക്കണത്. അപ്പോൾ എന്തായാലും ആ പാട്ട് നമുക്ക് കേൾക്കാം. ഇന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമയിലെ പാട്ടാണ്. ആ പാട്ടിന് ശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മെസ്സേജ് അയക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണിത്. നമസ്കാരം അഭിരാമി, ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് ഞാൻ ആദ്യമായിട്ട് വരുന്നു. ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ ഫ്രം കോയമ്പത്തൂർ. എനിക്ക് വേണ്ട പാട്ട് ചിന്ന കൗണ്ടർ എന്ന പടത്തിലെ മുത്തുമണി മാല എന്ന പാട്ടാണ്. താങ്ക് യു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. എന്തായാലും ആ പാട്ടുകൂടെ വെച്ചുതരാം. അപ്പോൾ മുത്തുമണിമാല എന്ന പാട്ട് നമുക്ക് കേൾക്കാം. അതിനൊപ്പം ചിത്രചേച്ചിയുടെ ശബ്ദത്തിൽ പാർവണ പാൽമഴ എന്ന പാട്ട് ഫോർ കവിത ചേച്ചി. അപ്പോൾ ഈ രണ്ട് പാട്ടുകളോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
1: മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു പിടി നല്ല ഗാനങ്ങൾ, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എന്നും കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പിടി നല്ല ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ഷിബു ചക്രവർത്തിയെ പറ്റിയാണ് ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നത്. എല്ലാ പാട്ടുകളും ഹിറ്റാകണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് ഉറച്ചു പറയുമ്പോഴും, ഒരുപാട് നല്ല പാട്ടുകൾ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവുമ്പോഴും ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത് എസ് പി വെങ്കടേഷിന്റെ സംഗീതത്തിൽ കെ എസ് ചിത്ര പാടിയ ധ്രുവം എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള കറുകവയൽ കുരുവി എന്ന ഗാനമാണ്. ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ആർജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

പാട്ടുകൾ കൂടുതൽ അർത്ഥമുള്ളതാകുന്നത് അതിന്റെ വരികൾ ആ പാട്ടിന് അത്രയും അനുയോജ്യമാകുമ്പോൾ തന്നെയാണ്. അങ്ങനെ ഒരുപാട് ഗാനങ്ങൾ നമ്മൾ കേട്ടു, നമ്മുടെ മനസ്സിൽ പതിച്ചു. പക്ഷെ ഈ ഗാനങ്ങളൊക്കെ പിറവിയെടുത്തതിന് പിന്നിൽ പലപ്പോഴും ഒരു വലിയ സ്റ്റുഡിയോയിലിരുന്നോ അല്ലെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറിലിരുന്നോ എഴുതിയ പാട്ടുകളാകണം എന്നില്ല. തിയേറ്ററിന്റെ വരാന്തയില്, യാത്രകൾക്കിടയിൽ, അല്ലെങ്കിൽ റെക്കോർഡിങ്ങിന്റെ ഇടയിൽ വെച്ച്, അങ്ങനെ സമയമില്ലാതിരുന്ന ഒരു കാലത്ത് 12 മണിക്ക് ട്യൂൺ വൈകുന്നേരം കിട്ടിയാൽ നാളെ രാവിലേക്ക് മുൻപ് വരികൾ എഴുതി കൊടുക്കണം എന്ന ആ തിരക്കിട്ട സമയത്ത് പോലും പേനയുടെ തുമ്പിൽ നിന്ന് അടർന്നു വീണത് ഏറ്റവും മനോഹരമായ വരികൾ തന്നെയായിരുന്നു. കെ എസ് ചിത്രയും ഉണ്ണിമേനോനും ചേർന്ന് പാടിയ, ഷിബു ചക്രവർത്തി വരികൾ എഴുതിയ ഈ പാട്ടിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. പൂങ്കാറ്റെ പോയി ചൊല്ലാവും. ശ്യാമ എന്ന ചിത്രത്തിനു വേണ്ടി ചെയ്ത ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഷിബു ചക്രവർത്തി എന്ന ലിറിസിസ്റ്റിനെ ഓർക്കുന്നു ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരുമാരി മുഖിലിനെ പ്രണയിച്ചുപോയി. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരച്ചിട്ട് തരുമ്പോൾ എത്രത്തോളം സന്തോഷമുണ്ടായിരുന്നു ആ വരികൾക്ക് വേണ്ടി എന്ന ചോദ്യത്തിന് ഷിബു ചക്രവർത്തി ഇങ്ങനെയാണ് പറഞ്ഞത്, അന്ന് സന്തോഷത്തിനേക്കാൾ കൂടുതൽ ആശ്വാസമാണ് ഉണ്ടായത്. ഇത്തരത്തിലൊരു ട്യൂൺ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഏറ്റവും നല്ല വരികൾ എഴുതി കഴിയുമ്പോൾ ഉണ്ടാകുന്നത് സന്തോഷത്തിനേക്കാൾ കൂടുതൽ ആശ്വാസമാണ് എന്ന്. ട്യൂണിനെ വേദനിപ്പിക്കാതെ എഴുതണം എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം ഫുൾഫില്ല് ചെയ്യുന്ന ആശ്വാസമാണ് ഓരോ മലയാള സിനിമയിലെ പാട്ടുകളും. ചിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ, കണ്ണൂർ രാജൻ കമ്പോസ് ചെയ്ത ഈരൻ മേഘം എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീറ ഓൺ അഹല്യ എഫ് എം.

ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ടുകളെല്ലാം കമ്പോസ് ചെയ്ത് ഷിബു ചക്രവർത്തി പോകാനൊരുങ്ങുന്ന സമയത്താണ് എസ് എൻ സ്വാമി പറയണേ ഒരു പാട്ടുകൂടി എഴുതി തരണമെന്ന്. സമയമില്ല, നാളെ ജോലിക്ക് കയറണം, അങ്ങനെ ട്രെയിനിന്റെ സമയം, എല്ലാ കൺഫ്യൂഷൻസിന്റെ ഇടയിൽ നിൽക്കുന്ന സമയത്തു കൂടി അദ്ദേഹം ഒരു പാട്ട് എഴുതാൻ നിർബന്ധിതനാവുകയാണ്. അങ്ങനെ സ്ഥലമൊന്നും കിട്ടിയില്ല, അവിടെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഡൈനിങ് ഡെസ്കിലിരുന്ന് ഒരു പാട്ട് എഴുതി കൊടുത്തു. ആ പാട്ടാണ് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള രവീന്ദ്രൻ മാഷ് കമ്പോസ് ചെയ്ത് യേശുദാസ് പാടിയ ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന സിനിമയിലെ മഴ പെയ്ത് മാനം തെളിഞ്ഞു. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM നിങ്ങളുടെ കൂടെ ആർ ജി ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ.

ഇത്രയും പൂക്കൾ ഉണ്ടായിട്ടും എന്താണ് ചെമ്പരത്തിപ്പൂവിനെ ഉപയോഗിക്കാനുള്ള കാരണം എന്ന ചോദ്യത്തിന് ശരിക്കും ഉത്തരമില്ല എന്നുള്ളതാണ് ഷിബു ചക്രവർത്തിയുടെ ഉത്തരം. അതായത്, ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. നമ്മള് ഒരു പാട്ട് എഴുതുന്നു, ആ പാട്ട് ഭംഗിയായി കമ്പോസ് ചെയ്യുന്നു, അതിന്റെ ഓർക്കസ്ട്ര ഭംഗിയായി വരുന്നു, അതിനെ നന്നായിട്ട് വിഷ്വലൈസ് കൂടി ചെയ്തു കഴിയുമ്പോഴാണ് ഒരു പാട്ട് പൂർണ്ണമാവുന്നത്. പക്ഷേ ഷിബു ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം ശബ്ദമാധുര്യം എന്ന് പറയുന്നതാണ് ഒരു പാട്ടിനെ മനോഹരമാക്കുന്നത് എന്നുകൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഏറ്റവും അർത്ഥവത്തായ വരികൾ ആ പാട്ടിൽ ഉണ്ടാകുമ്പോൾ ആ പാട്ട് കൂടുതൽ ആകർഷണമുള്ളതാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്യാം എന്ന സിനിമയ്ക്ക് വേണ്ടി രഘുകുമാർ മ്യൂസിക് ചെയ്ത് കെ എസ് ചിത്ര പാടിയ ചെമ്പരത്തി പൂവേ ചൊല്ല് ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീരാ.

അർജുനൻ മാഷിനെ പോലെയുള്ള ലെജൻഡറി ആയിട്ടുള്ള മ്യൂസീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷിബു ചക്രവർത്തി എന്ന ലിറിസിസ്റ്റിന് ചെറിയൊരു ഭയം ഉണ്ടായിരുന്നുള്ളിൽ. കാരണം അവർക്ക് കൂടുതലായും കവിതകളിൽ നിന്ന് ട്യൂൺ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എഴുതി കൊടുത്ത വരികളിൽ നിന്ന് ട്യൂൺ ഉണ്ടാക്കി ശീലമുള്ള ആൾക്കാരാണ്. പക്ഷെ ഷിബു ചക്രവർത്തി നേരെ തിരിച്ചാണ്, തന്ന ട്യൂണിന് ഭംഗിയായി വരി എഴുതുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കർത്തവ്യം. അർജുനൻ മാഷിനോട് പറഞ്ഞു, ട്യൂൺ തന്നോളൂ, ഞാൻ എഴുതാം, എന്നെ വിശ്വസിക്കണം. അങ്ങനെ ട്യൂൺ ഉണ്ടാകുന്നു, എഴുതി കൊടുക്കുന്നു. അങ്ങനെയാണ് ചെല്ലച്ചെറു വീട് തരാം എന്ന പാട്ടുണ്ടാവുന്നത്. ന്യായവിധി എന്ന സിനിമയ്ക്ക് വേണ്ടി അർജുനൻ മാഷ് കമ്പോസ് ചെയ്ത് കെ എസ് ചിത്ര പാടിയ ചെല്ലച്ചെറു വീട് തരാം, പൊന്നൂഞ്ഞാലിട്ടു തരാം എന്ന പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജെ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു നോർമൽ പാട്ടിന്റെ പാറ്റേണുമായിട്ടല്ല ഔസേപ്പ് അച്ഛൻ ഈ പാട്ടിന്റെ ട്യൂണുമായി ഷിബു ചക്രവർത്തിയെ സമീപിച്ചത്. ഒരു കീർത്തനത്തിന്റെ രൂപത്തിലൊക്കെയുള്ള ഒരു പാട്ട്. ഈ പാട്ട് കേട്ടപ്പോ തന്നെ, ഐ മീൻ ഈ ഒരു ട്യൂൺ കേട്ടപ്പോ തന്നെ ഷിബു ചക്രവർത്തിക്ക് ഇതൊരു ചാലഞ്ച് ആയിട്ട് തോന്നി, ഒരു വെല്ലുവിളി തന്നെ. ഇതിന് ഏറ്റവും ഭംഗിയായ വരികൾ തന്നെ കൊടുക്കണം എന്ന ആഗ്രഹത്തിൽ എങ്ങനെയോ ഒരു ഫ്ലോയിൽ ഒരു വരി വന്നു. ആ വരിയാണ് ഇന്ന് നമ്മൾ പാടുന്ന തീരം തേടുവോളം. യെസ്, എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് വന്ദനം എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ

സൂര്യൻ അസ്തമിക്കുന്നു എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ ദൂരെ പകലിന്റെ തിരിമെല്ലെ താഴുമ്പോൾ എന്നെഴുതാൻ അത് ഷിബു ചക്രവർത്തിക്ക് തന്നെ സാധിക്കുള്ളൂ അല്ലെ. എം ജി ശ്രീകുമാർ പാടിയ ചിത്രം എന്ന സിനിമയിലെ പാട്ട്, കണ്ണൂർ രാജൻ കമ്പോസ് ചെയ്ത പാടം പൂത്തകാലം, ഈ പാട്ട് പ്ലേ ചെയ്യാതെ എങ്ങനെയാണ് നമ്മുടെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ അവസാനിക്കുക അല്ലെ. ഈ ഒരു പാട്ടോടുകൂടി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്രപരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം ഡ്യുവൽ സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
3: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന ഡോക്ടർ അഹല്യയിലേക്ക് എല്ലാ ലിസണേഴ്സിനും സ്വാഗതം. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെ ഉണ്ട് ഞാൻ സുനൽ. ഈ ഒരു ടൈം എന്ന് പറയുന്നതേ ജനാലയിലൂടെ ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കി നല്ല ചൂട് കാപ്പിയോ ചായയോ എണ്ണ പലഹാരങ്ങളൊക്കെ കഴിക്കാനായിട്ട് എല്ലാവർക്കും കൊതി തോന്നുന്ന ഒരു ടൈം കൂടിയാണല്ലേ, ശരിയല്ലേ? ഇപ്പോൾ എന്തൊക്കെ സ്നാക്സ് കിട്ടിക്കഴിഞ്ഞാലും എണ്ണ പലഹാരങ്ങളോടൊരു പ്രത്യേക ഇഷ്ടം എല്ലാവർക്കും ഉണ്ടല്ലേ. ഈ മഴക്കാലം എന്ന് പറയുന്നത് എണ്ണപ്പലഹാരങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മാസം കൂടിയാണ്. പരിപ്പ് വട, ഉള്ളി വട, ഉഴുന്ന് വട, പൊക്കു വട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എണ്ണപ്പലഹാരങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണുന്നുണ്ടല്ലേ. ഒരുപാട് ബജ്ജിക്കടകളൊക്കെ കാണുന്നുണ്ട്. ഈ ബജ്ജിക്കടകളൊക്കെ ഇങ്ങനെ ചൂടോടുകൂടി ബജ്ജിയും ബോണ്ടയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതൊക്കെ കാണുമ്പോൾ തന്നെ, അതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാണ്ട് അങ്ങ് കൊതി വരും, കഴിക്കാനായിട്ട് ആഗ്രഹം തോന്നും അല്ലേ. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ആരോഗ്യത്തിന് അത്ര നല്ലതൊന്നും അല്ല എന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മളിത് വാങ്ങിച്ച് ഇടയ്ക്കൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. ചില ആൾക്കാരാണെങ്കിൽ സ്ഥിരമായിട്ട് കഴിക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ആയുർവേദ പ്രകാരവും ആധുനിക വൈദ്യശാസ്ത്ര പ്രകാരവും മഴക്കാലത്ത് നമ്മുടെ ശരീരത്തിലെ ജഠരാഗ്നി അഥവാ ദഹനശേഷി എന്ന് പറയുന്നതേ വളരെ കുറവായിരിക്കും. അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടുന്നതുകൊണ്ട് ഈ സമയത്താണ് ഈച്ചകളും കൊതുകുകളും വഴി പനി, ടൈഫോയിഡ്, കോളറ, ഷിഗല്ല തുടങ്ങിയ മാരകമായിട്ടുള്ള വയറിളക്ക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ അത്തരം കേസുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് ഈ മഴക്കാലത്ത് നാവിൻ തുമ്പിലെ രുചി മാത്രം നോക്കിയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും അകറ്റി നിർത്തേണ്ട ചില ഭക്ഷണ വില്ലന്മാരെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ആരൊക്കെയാണ് ആ വില്ലന്മാർ, ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം. എന്തുകൊണ്ടാണ് അവർ മഴക്കാലത്ത് വില്ലന്മാരായിട്ട് മാറുന്നത് എന്നുകൂടെ അറിയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ മഴക്കാലത്ത് നമ്മുടെ ഡയറ്റിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ചില ഭക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ കാര്യം, ഈ ലിസ്റ്റില് ഒന്നാമത്തെ വില്ലൻ ആരാണെന്നറിയോ? സ്ട്രീറ്റ് ഫുഡാണ്. രണ്ടാമത്തെ വില്ലൻ ആരെന്നറിയോ? കട്ട് ഫ്രൂട്ട്സ് ആണ്. പലരും ചിന്തിക്കുന്നുണ്ടാവും കട്ട് ഫ്രൂട്ട്സ് വില്ലൻ ആണോ എന്ന്. പറഞ്ഞുതരാം അതിനെക്കുറിച്ച്. അതിന് മുന്നേ സ്ട്രീറ്റ് ഫുഡിനെ കുറിച്ച് പറയാം. ഈ തട്ടുകട വിഭവങ്ങൾ, ഈ മഴ പെയ്യുമ്പോഴേ തട്ടുകടകളിലെ പാനിപ്പൂരി, കട്ട്ലെറ്റ്, ബജ്ജി, ബോണ്ട ഇതൊക്കെ കഴിക്കാനായിട്ട് വലിയ ഇഷ്ടമായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ ഈ തുറസായ സ്ഥലങ്ങളിൽ വെച്ചിരിക്കുന്ന ഈ ഭക്ഷണങ്ങളിൽ ഈച്ചകൾ വന്നിരിക്കാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. ഈച്ചകളുടെ കാലുകളിലാണ് മാരകമായിട്ടുള്ള ബാക്ടീരിയകൾ ഉള്ളത്. കൂടാതെ സ്ട്രീറ്റ് ഫുഡുകളിൽ ഉപയോഗിക്കുന്ന വെള്ളം ചിലപ്പോൾ ശുദ്ധമായിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് അതായത് മഞ്ഞപ്പിത്തം എന്നിവയ്ക്കും കാരണമാകും. ഇനി വഴിയോരങ്ങളിലെ കട്ട് ഫ്രൂട്ട്സ് ആണ്. വലിയ ഗ്ലാസ് കൂട്ടിലെ പഴങ്ങൾ മുറിച്ച് ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നത് കാണാം അല്ലേ? നമ്മുടെ നാട്ടിൽ കുറവാണ്, പക്ഷേ സിറ്റീസിലൊക്കെ ഉണ്ട്. മഴക്കാലത്തെ ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ ഈ മുറിച്ചു വെച്ച പഴങ്ങളിൽ മിനിറ്റുകൾക്കകം തന്നെ ബാക്ടീരിയകൾ പെരുക. ഈ പഴങ്ങളൊക്കെ കഴിക്കുന്നത് ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കും. പഴങ്ങൾ എപ്പോഴും വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി അപ്പോൾ തന്നെ മുറിച്ച് കഴിക്കുക. ഒരിക്കലും മുറിച്ച് പുറത്ത് വയ്ക്കരുത്. അടുത്ത വില്ലന്മാരാണ് ഇലക്കറികൾ, അതുപോലെ തന്നെ വേവിക്കാത്ത സാലഡുകൾ. എങ്ങനെയാണ് അവർ വില്ലന്മാരായിട്ട് മാറുന്നത്? പറയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ മഴക്കാലത്ത് കഴിക്കാൻ പാടില്ലാത്ത അടുത്ത രണ്ട് വില്ലന്മാരാണ് ഇലക്കറികളും അതുപോലെ തന്നെ വേവിക്കാത്ത സാലഡുകൾ. അതിൽ ഇലക്കറികളെ കുറിച്ച് പറയാവേ, മഴക്കാലത്ത് മണ്ണിൽ നിന്നും ചെടികളിൽ നിന്നും ഈർപ്പം കൂടുന്നത് കൊണ്ട് ചീര, മുരിങ്ങയില, ക്യാബേജ് എന്നിവയുടെ ഇലകളുടെ അടിയിൽ ചെറിയ പുഴുക്കൾ, കീടങ്ങൾ, അവയുടെ മുട്ടകൾ, ബാക്ടീരിയകൾ എന്നിവ ധാരാളമായിട്ടുണ്ടാകും. കൃത്യമായി കഴുകി വേവിച്ചില്ല എങ്കിൽ ഇവ വയറ്റിലെ ഇൻഫെക്ഷനും വിരശല്യത്തിനും കാരണമാകും. അതുകൊണ്ടാണ് പഴമക്കാർ പറയുന്നത് കർക്കിടകത്തിൽ ചീര കഴിക്കരുത്, മുരിങ്ങ കഴിക്കരുത് എന്നൊക്കെ പറയുന്നത്. ഈ സമയത്ത് ഇലക്കറികൾ പരമാവധി കുറയ്ക്കുക. ഉപയോഗിക്കുകയാണെങ്കിൽ ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ നന്നായി കഴുകി ഒരുപാട് നേരം വേവിച്ച് മാത്രം കഴിക്കുക. പിന്നെ വേവിക്കാത്ത സാലഡുകൾ, റോ സാലഡ്സ് ഉണ്ടല്ലോ, അത് ഈ ഹോട്ടലുകളിൽ നിന്നും മറ്റും കിട്ടുന്ന പച്ചക്കറി സാലഡുകൾ ഈ സമയത്ത് ഒഴിവാക്കുകയാണ് നല്ലത്. വേവിക്കാത്ത പച്ചക്കറികളിൽ ഈ കോളി, സാൽമണല പോലുള്ള ബാക്ടീരിയൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. മഴക്കാലത്ത് പ്രതിരോധ ശേഷി കുറവായതുകൊണ്ട് ഇവ കഠിനമായിട്ടുള്ള വയറുവേദനയ്ക്കും വയറിളക്കത്തിനും കാരണമാകും. ഈ സമയത്ത് പച്ചക്കറികൾ നന്നായിട്ട് പുഴുങ്ങിയോ അല്ലെങ്കിൽ സൂപ്പാക്കിയോ മാത്രം കഴിക്കുക. ഇനിയും കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്, അതെല്ലാം പറയാം. അതിനു മുന്നേ മനോഹരമായ ഒരു പാട്ട്.

0: അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഈ മഴക്കാലത്ത് നമ്മുടെ ഡയറ്റിൽ നിന്നും മാറ്റി നിർത്തേണ്ട ചില ഭക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത വില്ലൻ മീൻ, അതുപോലെ തന്നെ കടൽ വിഭവങ്ങളൊക്കെയാണ്. ഈ മഴക്കാലം എന്നത് മത്സ്യങ്ങളുടെ പ്രജനന കാലം കൂടിയാണല്ലേ. ഈ സമയത്ത് കിട്ടുന്ന മീനുകളിൽ മുട്ടകൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചിലരിൽ കടുത്ത അലർജിയും ദഹനക്കേടും ഉണ്ടാകും. കൂടാതെ ട്രോളിംഗ് നിരോധന സമയത്ത് വിപണിയിലെത്തുന്ന മീനുകൾ കേടുകൂടാതിരിക്കാനായിട്ട് മാരകമായ ഫോർമാലിൻ പോലുള്ള രാസവസ്തുക്കൾ ചേർക്കാറുണ്ട്. കക്ക, ഞണ്ട് എന്നിവ ഈ സമയത്ത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഇനി അമിതമായ വറുത്ത ഭക്ഷണങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ മഴക്കാലത്ത് ദഹനശേഷി വളരെ കുറവാണ്. സമൂസ, ബജ്ജി, ചിക്കൻ ഫ്രൈ തുടങ്ങിയ ഫ്രൈഡ് ഐറ്റംസ്, എണ്ണ പലഹാരങ്ങൾ ദഹിക്കാൻ അല്ലെങ്കിൽ ദഹിപ്പിക്കാൻ ശരീരം ഒത്തിരി പാടുപെടും. ഇത് നെഞ്ചരിച്ചില്, അസിഡിറ്റി, വയറു വീർക്കല് ഇതിനെല്ലാം കാരണമാകും. അപ്പോൾ ഇതൊക്കെ പരമാവധി ഡയറ്റിൽ നിന്നും ഒഴിവാക്കുക. കുറച്ചുകൂടെ ടിപ്സ് പറഞ്ഞുതരാം. പുറത്തുനിന്നുള്ള ജ്യൂസ്, വെൽക്കം ഡ്രിങ്കുകൾ ഇതൊക്കെ ഒഴിവാക്കണം. അവയിൽ ഐസ് ചിലപ്പോൾ മലിനമായിട്ടുള്ള വെള്ളത്തിൽ നിന്നാവും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പിന്നെ എപ്പോഴും നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ചേർത്ത നാടൻ രസവും കഞ്ഞിയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് ദഹനവും പ്രതിരോധ ശേഷിയും കൂട്ടും. അപ്പോൾ നാവിനേക്കാൾ പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു മഴക്കാലം സുരക്ഷിതമായിട്ട് ആസ്വദിക്കാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത ഡോക്ടർ അഹല്യയിൽ കൂടുതൽ ആരോഗ്യ വിശേഷങ്ങളുമായി ഒന്നിക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട്

0: ഇതുവരെ തീർന്നില്ലേ, പെട്ടെന്ന് തീർത്തു കഴിഞ്ഞാൽ അടുത്ത പണി തരാം.
1: ഏത് നേരവും തീർന്നില്ലേ തീർന്നില്ലേ തീർന്നില്ലേ എന്ന് തീരാ. ഞാനിത് തിന്നുമല്ല, ഇതൊന്ന് ടൈപ്പ് ചെയ്ത് കഴിയണ്ടേ? എ ബി സി ഡി എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി, അങ്ങനെ മതിയായിരുന്നു. ആ ഒരു ഓർഡർ അല്ലേ നമ്മൾ ഇത്ര നാൾ പഠിച്ചു വന്നത്. പിന്നിപ്പോ എന്താ ഈ ടൈപ്പിങ്ങിന് മാത്രം ഇങ്ങനെ ഒരു മാറ്റം? മൊത്തത്തിൽ ഒരു ഓർഡർ മാറ്റിയിട്ടുള്ള കളികള്.
0: ഓ, അതാണോ വലിയ കാര്യം? ആദ്യം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അതായത് ഈ പറഞ്ഞ എ ബി സി ഡി എഫ് ജി ആ ഒരു ഫോർമാറ്റിൽ തന്നെ ആയിരുന്നു കീബോർഡ്. പക്ഷേ ഈ ടൈപ്പിംഗ് ജോലി ചെയ്യുന്നവർക്ക് ഇത് വളരെ എളുപ്പമായി മാറി. അവര് അവരുടെ ജോലി വളരെ സ്പീഡിൽ ചെയ്തു തുടങ്ങിയപ്പോ ടൈപ്പ് റൈറ്ററിലെ മെറ്റൽസ് തമ്മിൽ കൂട്ടിയിടിച്ച് കംപ്ലൈന്റ് ആവാനായിട്ട് തുടങ്ങി. അങ്ങനെ മെഷീൻസ് കംപ്ലൈന്റ് ആവാതിരിക്കാനും അതുമൂലം കമ്പനിക്ക് നഷ്ടമാവാതിരിക്കാനും അത് മാത്രമല്ല ടൈപ്പിംഗ് ജോലി കുറച്ച് സ്ലോ ആക്കാനും വേണ്ടിയിട്ടാണ് ക്രിസ്റ്റഫർ ലാദം ഷോൾസ് ഇങ്ങനെ ഒരു കീബോർഡ് കണ്ടുപിടിച്ചത്. ഓർഡർ തെറ്റിച്ചു കഴിഞ്ഞാൽ സ്പീഡ് കുറയ്ക്കാലോ?

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
2: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: 360 degree.
4: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് എന്നത്തെയും പോലെ കൂടെയുള്ളത് ഞാൻ ആയില്ലയാണട്ടോ. ഇന്ന് നമ്മൾ എന്താണ് പറയാനായിട്ട് പോകുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഒരു ലൈഫ് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, രാവിലെ നമ്മൾ ഓഫീസിലേക്ക് വേണ്ടി പോകുന്നു അല്ലെ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, വണ്ടിയിൽ കയറുന്നു, ഓഫീസിലെത്തുന്നു. ഓഫീസിന്റെ ആ 4 ചുവരുകൾക്കുള്ളിൽ ബാക്ക് ടു നമ്മൾ വീട്ടിലേക്ക് വൈകുന്നേരം എത്തുന്നു. വീണ്ടും ആ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ. ഇതാണ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ റൊട്ടീൻ. ഇതിനിടയിലാണെങ്കിൽ ഫോൺ, ലാപ്ടോപ്പ്, അങ്ങനെ സ്ക്രീനുകളുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കണ്ണിനും മനസ്സിനൊക്കെ നല്ല കടുത്ത സ്ട്രെസ്സും കിട്ടുന്നുണ്ടായിരിക്കും. ശരിക്കും പറയുകയാണെങ്കിൽ പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അല്ലെ. എന്തുകൊണ്ടാണ് ഇന്ന് മനുഷ്യർക്ക് ഇത്രയും ദേഷ്യവും ഡിപ്രഷനും കൂടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ മണ്ണും പ്രകൃതിയുമായി അകന്നു പോയതാണ് പ്രധാന കാരണം എന്നാണ് മനഃശാസ്ത്രജ്ഞർക്ക് പറയാറ്. അതായത് ഇതിനൊരു സൂപ്പർ ക്രിയേറ്റീവ് പരിഹാരമായിട്ടാണ് ഇന്ന് നമ്മൾ 360 degree എത്തിയിരിക്കുന്നത് കേട്ടോ. നോർവേയിലെ ആളുകൾ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഫിലോസഫി എന്ന മനോഹരമായ ലൈഫ് സ്റ്റൈൽ ഫിലോസഫിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. കേൾക്കുമ്പോൾ വലിയൊരു അക്ഷരത്തെറ്റ് പോലെ തോന്നുമെങ്കിലും സംഭവം പക്കാ മാസമാണ് കേട്ടോ. അപ്പൊ എന്താണെന്നുള്ളത് ഒരു കാര്യം 360 degree നമുക്ക് കൂടുതലായിട്ട് കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ ഫ്രം 90.4. കേട്ട്

360 degree. Once again, welcome back to 360 degree. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഫ്രിയസ് തലീഫ്, ഒരു തെറ്റുപോലെ ഉണ്ടല്ലേ, പക്ഷെ ലളിതമായിട്ട് ഈ ഒരു സംഭവം എന്താന്ന് പറയുകയാണെങ്കിൽ, വാട്ട് ഈസ് ഫ്രിയസ് തലീഫ് എന്ന് പറയുകയാണെങ്കിൽ, തുറന്ന വായുവിലെ ജീവിതം, അതായത് ഫ്രീ ഓപ്പൺ എയർ ലൈഫ് എന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം കേട്ടോ. 1850s നോർവേയിലെ പ്രശസ്ത എഴുത്തുകാരനായിട്ടുണ്ടായിരുന്ന ഹെൻറിക് ഇബ്സൺ ആണ് ഈ ഒരു വാക്ക് ജനപ്രിയമാക്കിയിട്ടുള്ളത്. ഇത് വെറുമൊരു ഹോബിയോ അല്ലെങ്കിൽ വല്ലപ്പോഴും പോകുന്ന ട്രക്കിംഗോ ഒന്നും അല്ലാട്ടോ, മറിച്ച് എന്താണ്, മറിച്ച് പ്രകൃതിയുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വൈകാരികമായിട്ടുള്ളൊരു ബന്ധം, അതാണ് ഈ സംഭവം. ഇതിനായി വലിയ പണം ചെലവാക്കിയ കാടുകളിലോ മലനിരകളിലോ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നിങ്ങളുടെ പറമ്പിലൂടെ, നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു കുഞ്ഞു പറമ്പിലോ പാർക്കിലോ അല്ലെങ്കിൽ പുഴവക്കത്തൊക്കെ പോയി പ്രകൃതിയെ അറിഞ്ഞ് സമയം ചെലവഴിക്കുന്നതാണ് ഈ ഒരു ശൈലി. അതായത് ചെരുപ്പില്ലാതെ മണ്ണിലൂടെ വെറുതെ നടക്കുന്നത് പോലും ഇതിന്റെ ഭാഗമാണ് എന്നാണ് പറയാറ്. കാലാവസ്ഥ എങ്ങനെയാണെങ്കിലും അതിനെ കുറ്റം പറയാതെ ആസ്വദിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന നിയമം കേട്ടോ. മോശം കാലാവസ്ഥ എന്നൊരു കാര്യം ഇല്ല, നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളുടെ കുറവ് മാത്രമേ ഉള്ളൂ എന്നാണ് നോർവക്കാർ പറയാറുള്ളത്. ഈ ഒരു ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ആ ഒരു കാര്യമാണ് ഇനി 360 degree നമ്മൾ പറയാനായിട്ട് പോകുന്നേ. കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം സ്റ്റുഡിയോ വിത്ത് ഖലീഫ 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 ഡിഗ്രി.
1: പ്രകൃതി തരുന്ന ഒരു മാന്ത്രിക ഫീലിംഗ് ഉണ്ട്. ദ സയൻസ് ഓഫ് നേച്ചർ എന്ന് പറയുന്ന ഒരു കാര്യം കേൾക്കാം 360 ഡിഗ്രിയിൽ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ടിപ്സ് ആൻഡ് ട്രിക്സ് മാറ്റി കൂടെയുള്ളത് ഞാൻ അയിലിയാൻ കേട്ടോ. നമ്മൾ ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് നല്ല മൂഡ് ഓഫ് ആയിരിക്കുമ്പോൾ ഒരു ബീച്ചിലോ അല്ലെങ്കിൽ കുന്നിൻ മുകളിൽ പോയിരുന്നാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സ് ശാന്താവാറുണ്ട് അല്ലെ. ഇത് വെറുതെ തോന്നുന്ന ഒരു കാര്യമല്ല കേട്ടോ, ഇതിന്റെ പിന്നിൽ വലിയൊരു സയൻസ് ഉണ്ടെന്നുള്ളതാണ്. അതായത് നമ്മൾ പ്രകൃതിയുമായി ഇടപഴകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺ ആയ കോർട്ടിസോൾ വലിയ രീതിയിൽ കുറയും എന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ മരങ്ങളും ചെടികളും പുറത്തുവിടുന്ന ഫൈറ്റോസൈഡുകൾ ശ്വസിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയാറ്. വെറും പച്ചപ്പിലേക്ക് നോക്കിയിരിക്കുന്നത് പോലും നമ്മുടെ കണ്ണിന്റെ സ്ട്രെസ് കുറയ്ക്കുകയും ഫോക്കസ് കൂട്ടുകയും ചെയ്യാറില്ലേ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ചെയ്യുന്ന തെറാപ്പികളെക്കാൾ വലിയൊരു ഫീലിംഗ് പവർ നമ്മുടെ പ്രകൃതിക്കുണ്ട്. ആ ഒരു സൗജന്യ തെറാപ്പി സ്വന്തമാക്കാനുള്ള വഴിയാണ് ഈ ഒരു ഫ്രില്ലസ് റിലീഫ് എന്ന ലൈഫ് സ്റ്റൈൽ. അപ്പോ ഫ്രില്ലസ് റിലീഫ് എങ്ങനെ നമുക്ക് തുടങ്ങാമെന്ന് കേട്ടാലോ? കേൾക്കാം 360 ഡിഗ്രിയിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം. സ്റ്റേഡിയം വിത്ത് അഹ് ഖലീഫും 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: ഡെയിലി പ്രാക്ടീസ് ഫ്രില്ലസ് ലൈഫിനെ കുറിച്ചാണ് ഇനി 360 ഡിഗ്രിയിൽ പറയാനായിട്ട് പോകുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പൊ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ കൊണ്ടുവരാനായിട്ട് വലിയ പ്ലാനിംഗ് ഒന്നും ആവശ്യമില്ലാത്തൊരു പരിപാടിയാണ്. സംഭവം സിമ്പിളാണ്. ദിവസം രാവിലെ എഴുന്നേറ്റ് ഫോൺ നോക്കുന്നതിന് പകരം വീടിന് പുറത്തിറങ്ങി കുറച്ചു നേരം വെറുതെ ആകാശത്തേക്ക് നോക്കി നിൽക്കുക. രാവിലെ നമുക്ക് കിട്ടുന്ന കുഞ്ഞു വെയിലുണ്ടല്ലോ, ആ വെയിലിന് പോലും നമ്മുടെ ദിവസത്തെ ഒരു പോസിറ്റീവാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കുമ്പോൾ റൂമിലിരുന്നൊന്നും കുടിക്കാതെ വീടിന്റെ മുറ്റത്തോ അല്ലെങ്കിൽ ബാൽക്കണിയിൽ ഉറങ്ങി നിന്ന് ചുറ്റുമുള്ള ചെടികളെയും പക്ഷികളെയും ഒക്കെ നോക്കി അങ്ങനെ ഒരു കപ്പ് ചായയൊക്കെ കുടിക്കാം. ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു 10 മിനിറ്റ് അടുത്തുള്ള പാർക്കിൽ പോയി ഇരിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സമയം കണ്ടെത്താം. ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അത് നമ്മുടെ ജീവിത ശൈലിയെ കൂടുതലായിട്ട് എന്ത് ചെയ്യും, മനോഹരമാക്കി മാറ്റും അല്ലെ. അനാവശ്യ ചിന്തകളിൽ നിന്ന് മനസ്സിന് വലിയൊരു മോചനം ലഭിക്കും എന്നൊരു കാര്യമാണ്. ഇനി എന്താണ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് കേൾക്കാം. 360 ഡിഗ്രിയിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം സ്റ്റുഡിയോ വിത്ത് അഹ്ലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. Once again, welcome back to 360 degree. അങ്ങനെ നമ്മൾ അടുത്തൊരു ടിപ്പിലേക്ക് പോവാൻ പോവാണ്. ഡിജിറ്റൽ ഡീറ്റോക്സ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നൊരു കാര്യം. അത് പ്രകൃതിയോടൊപ്പം കേട്ടോ. ഇപ്പൊ നമ്മൾ മുൻപ് ഡിജിറ്റൽ ഡീറ്റോക്സിനെ കുറിച്ച്, ഡോപ്പാമിൻ ഫാസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് അല്ലെ. അതിന്റെയൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ ഫെല്ലുസ് ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക. അതായത് പ്രകൃതിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? ഫോൺ പൂർണ്ണമായും സൈലന്റ് ആക്കി പോക്കറ്റിൽ വെക്കുക എന്നതാണ്. ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ റീൽസ് ചെയ്യാനോ വേണ്ടി ആകരുത് നിങ്ങളുടെ ഈ ഒരു പ്രകൃതി യാത്ര കേട്ടോ. കണ്ണുകൾ കൊണ്ട് കാഴ്ചകൾ കാണുക, കാതുകൾ കൊണ്ട് പക്ഷികളുടെ ശബ്ദം, കാറ്റിന്റെ മർമ്മരം, അതൊക്കെ നമ്മളിങ്ങനെ ഫീൽ ചെയ്യാനുള്ളതാണ്. മണ്ണിൽ തൊട്ട് അതിന്റെ തണുപ്പറിയുക, ഇതാണ് ശരിക്കും പറയുകയാണെങ്കിൽ യഥാർത്ഥ ഒരു അനുഭവം അല്ലെ. ഇപ്പൊ ഫോൺ സ്ക്രീനുകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബോറടിയെ മാറ്റാൻ വേണ്ടി പ്രകൃതിയേക്കാൾ മികച്ച മറ്റൊരു മരുന്ന് ഈ ലോകത്തില്ലെന്ന് നിങ്ങൾക്ക് അപ്പോഴായിരിക്കും ശരിക്കും ബോധ്യപ്പെടുന്നുണ്ടാവാ, റിയലൈസ് ചെയ്യുന്നുണ്ടാവാ. അതുപോലെ തന്നെ പാരന്റ്സ് ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കുട്ടികൾ എന്ത് ചെയ്യുക, പ്രകൃതിയുടെ കൂട്ടുകാരാക്കി വളർത്താന്നുള്ളത്. ഇനി അതിനെ കുറിച്ചാണ് 360 degree നമ്മൾ പറയാനായിട്ട് പോകുന്നത്. പറയാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് ഹലീഫ് 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: Yes, കുട്ടികളെയും പ്രകൃതിയുടെ കൂട്ടുകാരാകാം അല്ലെ. ഇന്നത്തെ കാലത്തെ കുട്ടികൾ ജനിക്കുന്നത് തന്നെ കയ്യിലൊരു മൊബൈൽ ഫോൺ ആയിട്ടല്ലേ. ആ ഒരു കാര്യം നമ്മൾ തമാശക്കാണെങ്കിൽ പോലും പറയാറുണ്ട്, അവർക്ക് മണ്ണിൽ കളിക്കാനോ അല്ലെങ്കിൽ മഴ നനയാനോ ഉള്ള അവസരങ്ങളൊക്കെ വളരെ കുറവാണ്. വീടിന് പുറത്തിറങ്ങിയാൽ അഴുക്കാകും, പനി വരും എന്ന് കരുതി മാതാപിതാക്കൾ എന്ത് ചെയ്യും, അവരെ ഇപ്പോഴും ഈ ഒരു വീടിനുള്ളിൽ തന്നെ ഇങ്ങനെ പൂട്ടിയിടും അല്ലെ. എന്നാൽ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ശൈലി പറയുന്നത് എന്താണെന്നറിയോ, കുട്ടികളെ ചെറുപ്പം മുതലേ പ്രകൃതിയോട് ഇണക്കി വളർത്തണം എന്നതാണ്. അവരെ മണ്ണിൽ കളിക്കാനായിട്ട് അനുവദിക്കുക, ചെറിയ ചെടികൾ നട്ടു നനയ്ക്കാൻ പഠിപ്പിക്കുക, വലിപ്പമുള്ള മരങ്ങളെയും അതുപോലെ കല്ലുകളെയും ഒക്കെ പരിചയപ്പെടുത്തുക. ഇത് അവരുടെ ശാരീരിക ആരോഗ്യം കൂട്ടുക എന്നത് മാത്രമല്ല ചെയ്യുന്നത്, അവരുടെ ഭാവനയും സർഗാത്മകതയും ഒക്കെ വലിയ രീതിയിൽ വളർത്താനായിട്ട് കൂടി സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിയേറ്റിവിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കാനായിട്ട് ഇത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വീക്കെൻഡ്സിലെ കുറച്ച് എക്സ്പീരിമെന്റ്സ് കൂടി ആയാലോ. യെസ്, ആ ഒരു കാര്യം എന്താന്നുള്ളത് പറയാം 360 degree. ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം സ്റ്റുഡന്റ് വിദ്യാഹലി 90.4 കേട്ടുകൂടാം.

0: Dei fome. മുഖം അത്ര പോരെന്ന് തോന്നുന്നു.
1: അത് നീ എപ്പോഴും മുഖത്തേക്ക് നോക്കിയേ.

360 degree. വീക്കെൻഡുകൾ എങ്ങനെ നമുക്കൊരു എക്സ്പീരിമെന്റൽ ആക്കി മാറ്റാം, ആ ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഇനി വരുന്ന നിങ്ങൾക്ക് കിട്ടുന്ന ഹോളിഡേയ്സ്, ശനിയോ ഞായറോ ദിവസങ്ങൾ, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഈ മാളുകളിലോ അല്ലെങ്കിൽ തിയേറ്ററുകളിലോ ഒക്കെ പോകുന്നതിന് പകരം ഒരു ഫ്രില്ലസ് ലിഫ് പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ കുടുംബത്തെയോ ഒക്കെ കൂട്ടി അടുത്തുള്ള ഒരു കുന്നിന് മുകളിലേക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ കാട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു പുഴവക്കത്തോ ഒരു കുഞ്ഞു യാത്ര പോവാം. അവിടെ പോയി ഒരു പായൊക്കെ വിരിച്ചിരുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ലളിതമായ ഭക്ഷണമൊക്കെ ഒരുമിച്ച് കഴിക്കുക, പരസ്പരം കഥകൾ പറയുക, ഇതൊന്നും ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ വെറുതെ ആ പുഴയിലെ വെള്ളത്തിൽ കാലും നീട്ടിയിരുന്ന് ഒഴുകുന്ന വെള്ളത്തിലേക്കൊക്കെ നോക്കിയിരിക്കുക, ഈ വലിയ വലിയ ആഡംബര റിസോർട്ടുകളിൽ പോയി താമസിക്കുന്നതിനേക്കാൾ വലിയൊരു ഒരു സംതൃപ്തിയും സമാധാനവും ഈ ഒരു കുഞ്ഞു നാച്ചുറൽ എക്സ്പീരിമെന്റിലൂടെ നമുക്ക് ലഭിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോർമലി നമ്മുടെ വീക്കെൻഡ്സ് സ്പെൻഡ് ചെയ്യുന്നതിൽ നിന്ന് മാറ്റി കുറച്ചും കൂടി പ്രകൃതിയോട് ഇണങ്ങി, കുറച്ചും കൂടി പ്രകൃതിയിലേക്ക് ഇറങ്ങി ആ ഒരു രീതിയിലൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാനുള്ളതാണ്. അത് തന്നെ ഒരു അടിപൊളി പരിപാടിയാണല്ലേ.

360 degree. Once again, welcome back to 360 Degree. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്രില്ലേഴ്സ് ലൈഫ് എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ടാണല്ലേ. നമ്മൾ എത്ര വലിയ ആളായാലും എത്ര പണം സമ്പാദിച്ചാലും നമ്മൾ പ്രകൃതിയുടെ ഒരു കുഞ്ഞു ഭാഗം മാത്രമാണ്. പ്രകൃതിയോട് മത്സരിക്കാനോ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാനോ ഉള്ളതല്ല നമ്മുടെ ജീവിതം, അതിനെ ചേർത്ത് പിടിച്ച് ഒപ്പം ജീവിക്കാനുള്ളൊരു കാര്യമാണല്ലേ. അതാണ് നോർഡിക് ആളുകൾ നമ്മളെ ശരിക്കും പഠിപ്പിക്കുന്ന ഒരു കാര്യം കേട്ടോ. ഇനി ഈ വരുന്ന അവധി ദിവസങ്ങളിൽ ഒരൊറ്റ തവണയെങ്കിലും ഈ ഒരു ഫ്രില്ലസ് ലൈഫ് ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, സ്വന്തം ജീവിതത്തിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാന്നുള്ളതാണ്. ഉള്ളിലെ സ്ട്രെസ്സൊക്കെ മാറി മനസ്സ് പക്ക ഫ്രഷ് ആവുമെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു പുത്തൻ ലൈഫ് സ്റ്റൈൽ ആശയത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതികരണങ്ങൾ എന്തായാലും എന്നെ അറിയിക്കണം കേട്ടോ. അങ്ങനെ ഇന്നത്തെ 360 ഡിഗ്രിയുടെ സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും 360 ഡിഗ്രിയുമായിട്ട് മറ്റൊരു വിഷയവുമായിട്ട് ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റുഡിയോ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ. അഹല്യ FM 90.4, ഇറ്റ്സ് റിതം ഓഫ് പാലക്കാട്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദി നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129. യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3,00,000 രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് July 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പട്ടാളക്കാരൻ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അവൻ ഹീറോ ആയ. പക്ഷെ കേരള പോലീസിന്റെ കാര്യം അങ്ങനെയല്ല. ഇതെടുത്ത് ഉപയോഗിച്ചാലും പ്രശ്നവും ഇല്ലെങ്കിലും പ്രശ്നവും.
1: രാത്രി കൂടെ സമയം തരും. കെട്ടിയ കുട്ടികൾ മുഴുവൻ കുറച്ച് സ്ഥലം വിട്ടാണോ?
2: നടക്കൂല സാറേ, സ്വന്തമായിട്ട് പിന്നേട്ടാവുള്ള സ്ഥലത്തിനെ ഞാൾ വന്നിട്ടുണ്ട്.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-695-15-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112-04923225000.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11-ാമത് യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ആതിഥേയത്വം വഹിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്തെ മുഴുവൻ തരിശു നിലങ്ങളും കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരുൾപ്പെടെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടവരായ 10 അംഗങ്ങൾക്ക് പാർലമെന്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി തെലുങ്കുദേശം പാർട്ടി, BJP, കോൺഗ്രസ്, ജാർഖണ്ഡ് മുക്തിമോർച്ച പാർട്ടികളിൽ നിന്നുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തവരിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിൽ 11-ാമത് ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ഇന്ന് ആതിഥേയത്വം വഹിച്ചു. ആഗോള ഊർജ്ജ വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ഊർജ്ജ മേഖലയിലെ സഹകരണം ശക്തമാക്കുന്നതിനുമായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജമന്ത്രിമാരും ഉപമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തതായി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. ഊർജ്ജ സുരക്ഷ, സുസ്ഥിരത, നവീകരണം, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയിലെ സഹകരണം വീണ്ടും ഉറപ്പു നൽകുന്ന സംയുക്ത പ്രഖ്യാപനത്തോടെയാണ് യോഗം സമാപിച്ചതെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് രാവിലെ ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ സന്ദർശിച്ചു. സൌഹാർദ്ദപരമായിരുന്നു കൂടിക്കാഴ്ച. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്നാരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തെയും അനധികൃത കടത്തിനെയും പ്രതിരോധിക്കുന്നതിനും യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ വനം വകുപ്പും പ്രദേശവാസികളും ജനപ്രതിനിധികളുമടക്കം കൂട്ടായ തീവ്രപ്രവർത്തനം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. റാന്നി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ചേർന്ന അവലോകന യോഗത്തിനുശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: സർക്കാർ ഇതിനായി കാര്യക്ഷമമായ പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നതായും ഈ വർഷം തന്നെ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ശ്രമത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഷൂട്ടർമാരുടെ സേവനം ഫലപ്രദമായി വിനിയോഗിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഷൂട്ടർമാരുടെ അഭാവമോ മറ്റോ കാരണം പ്രവർത്തനം നടക്കാത്ത പഞ്ചായത്തുകൾ സർക്കാരിനെ സമീപിച്ചാൽ അതിനുവേണ്ട പരിഹാരം ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടാനശല്യത്തിന് ട്രിഞ്ച് ആവശ്യമായ ഇടങ്ങളിൽ സ്ഥാപിക്കുമെന്നും എല്ലായിടത്തും ട്രിഞ്ച് ഫലപ്രദമാകുന്നില്ലെന്ന് മനസ്സിലാക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു.
0: സംസ്ഥാനത്തെ മുഴുവൻ തരിശു നിലങ്ങളും മാപ്പ് ചെയ്ത് കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ കൃഷിരീതികൾ കണ്ടെത്തി നടപ്പാക്കാൻ സർക്കാർ ആലോചിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരത്തെ അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്തിലെ വർഷങ്ങളായി തരിശുകിടന്നിരുന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നതിന്റെ വിതയുത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിഷരഹിത ഭക്ഷണം ഉറപ്പാക്കാൻ എല്ലാവരും തങ്ങൾക്ക് ലഭ്യമായ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് ഭവനം സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി റീൽസ് മത്സരം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 30 അത്തരം റീലുകൾ തയ്യാറാക്കി അതത് വ്യക്തികളുടെ സമൂഹ മാധ്യമ പേജുകളിൽ പോസ്റ്റ് ചെയ്യണം. അതിന്റെ ലിങ്ക് 9746239313 നമ്പറിലോ DCWYDSocialMedia@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അയച്ചു നൽകണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി നിർണായക നീക്കവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇതിനായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തി. എല്ലാത്തരം വാക്സിനുകൾ, ആന്റി മൈക്രോബയലുകൾ, ക്യാൻസർ പ്രതിരോധ മരുന്നുകൾ എന്നിവ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും. ഇതോടൊപ്പം NDPS നിയമപ്രകാരമുള്ള മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് മരുന്നുകളും ഷെഡ്യൂൾ H2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം മരുന്നുകളുടെ പ്രാഥമിക പാക്കിംഗ് ലേബലിൽ ബാർകോഡോ QR കോഡോ നിർബന്ധമായും പ്രിന്റ് ചെയ്യുകയോ പതിക്കുകയോ വേണം. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ 3 മാസത്തെ റേഷൻ വിതരണ തോത് ശരാശരി 90%. കഴിഞ്ഞ 7 മാസ കാലയളവിൽ 9248 റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: 860 റേഷൻ കടകളും 110 കെ സ്റ്റോറുകളുമാണ് ജില്ലയിലുള്ളത്. മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിൽ 8630 പിങ്ക് കാർഡും 618 AAY കാർഡുമാണ്. 4 സുഭിക്ഷാ ഹോട്ടലുകളിലൂടെ 30 രൂപയ്ക്കാണ് ഊണ് നൽകുന്നത്. 1 ഊണിന് 5 രൂപ നിരക്കിലാണ് സർക്കാർ സബ്സിഡി. സഞ്ചരിക്കുന്ന റേഷൻ കട മുഖേന 9 ഗോത്രവർഗ ഉന്നതികളിൽ 348 കുടുംബങ്ങൾക്കായി നിലവിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു.
0: രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃ ശിശു ആശുപത്രിയിൽ നിർവഹിക്കും. ദേശീയ മൃഗരോഗ നിയന്ത്രണ പദ്ധതിയുടെ 8ാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞം പാലക്കാട് ജില്ലയിൽ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: 20ാമത് കന്നുകാലി സെൻസസ് പ്രകാരം പാലക്കാട് ജില്ലയിൽ 1.5 ലക്ഷത്തോളം കന്നുകാലികളാണ് ഉള്ളത്. ഇവയുടെ മുഴുവൻ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് ഉറപ്പാക്കുന്നതിനായി മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള 180 സ്ക്വാഡുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഇവർ വീടുകളിലെത്തി കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകും. വൈറസ് രോഗമായതിനാൽ കുളമ്പ് രോഗത്തിന് പ്രത്യേക ചികിത്സ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് ഉറപ്പാക്കണമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു.
0: പ്രശസ്ത നാടക പ്രവർത്തകൻ ആലന്തറ ജി കൃഷ്ണപിള്ളയ്ക്ക് അന്ത്യാഞ്ജലി. ഭൌതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ തിരുവനന്തപുരം ഐരൂപ്പാറയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖം മൂലം ഇന്ന് രാവിലെയാണ് ജി കൃഷ്ണപിള്ള അന്തരിച്ചത്. നാടക ചലച്ചിത്ര രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ജി കൃഷ്ണപിള്ളയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലെ കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITIയിൽ IMC നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വെബ് എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ കോഡിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് തുടങ്ങിയവ കൂടാതെ IMC നേരിട്ട് നടത്തുന്ന AI അധിഷ്ഠിത സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കാണ് പ്രവേശനം. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 1:30 കുറസോവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. നാളെ പുലർച്ചെ 4:30 നടക്കുന്ന മത്സരങ്ങളിൽ ടുണീഷ്യ നെതർലാൻഡ്സുമായും ജപ്പാൻ സ്വീഡനുമായും ഏറ്റുമുട്ടും. ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയും മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്കിനെയും തോൽപ്പിച്ചു. തിരുവനന്തപുരം നഗരസഭയിൽ സംഘർഷം. LDF കൌൺസിലർമാരുടെ പ്രതിഷേധത്തിനിടെയാണ് സംഘർഷം ഉണ്ടായത്. കൌൺസിലർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് നഗരസഭാ കവാടത്തിന് മുന്നിൽ 2 ദിവസമായി LDF കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ സമരം നടന്നുവരികയായിരുന്നു. സംഘർഷത്തിൽ മേയർക്കും കൌൺസിലർമാർക്കും പരിക്കേറ്റു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11ാമത് യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ആതിഥേയത്വം വഹിച്ചു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്തെ മുഴുവൻ തരിശുനിലങ്ങളും കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി T. സിദ്ദിഖ്. വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ഏറ്റവും വലിയ നേത്രപരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414.
6: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
7: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
8: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
9: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
6: തമിഴെ പറ്റി പേസ, കേൾക്ക, രസിക്ക, റെഡിയ. തമിഴ് വാർത്തകൾ, സുവാരസ്യമான കഥകൾ, തമിഴുക്ക് പെരുമை சேர்த்த மனிதர்கள் மற்றும் உங்களுக்கு பிடித்த பாடல்களுடன் வருகிறது உங்கள் புதிய நிகழ்ச்சி. இது நம்ம நேரம் வித் RJ ஹீரா ஆன் அஹலி FM. திங்கள் முதல் வெள்ளி வரை மாலை 7 முதல் 8 மணி வரை மிஸ் பண்ணாம கேளுங்க.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: ഇത് നമ്മ നേരം. தமிழ்னா எனக்கு ரொம்ப பிடிக்கும். தமிழ் மக்கள்னா ரொம்ப அதிகமா பிடிக்கும். எஸ் திஸ் இஸ் அஹல்யா எஃப்எம் அண்ட் திஸ் இஸ் ஆர் ஜி ஹீரா. தமிழ் லாங்குவேஜுக்கு ஒரு பெக்யூலாரிட்டி இருக்கு. நீங்க எங்க கொண்டு போய் போட்டாலும் அருமையா இருக்கும். நீங்க ராப்ல கொண்டு போய் போட்டு பாருங்க, மெலடி ஆகட்டும், எந்த ஒரு விஷயத்தையும் இந்த லாங்குவேஜ்ல கேட்டா அருமையா இருக்கும். பிளெக்சிபிளான ஒரு லாங்குவேஜ், அதுதான் இந்த லாங்குவேஜோட பெக்யூலாரிட்டின் தான் நான் நினைக்கிறேன். இப்ப என்ன பொறுத்த வரைக்கும் நான் மலையாளத்திலயும் பேசுவேன், ஆனா தமிழ்ல பேசும்போது ஏதோ தெரியல, எங்கிருந்தோ ரொம்ப எனர்ஜி கிடைக்கும், இல்ல ரொம்ப ஃப்ரெஷ்ஷா ஃபீல் பண்ணும். நானே ரொம்ப வேற மாதிரி ஒரு சவுண்டிங் தெரியும் எனக்கே. என்ன வேற மாதிரி ஒரு சவுண்டிங்ல எனக்கே என்ன வேற மாதிரி கேட்கும், அதுதான் இந்த லாங்குவேஜ் எனக்கு தர்ற ஒரு ஒரு சாட்டிஸ்ஃபேக்ஷன். ஸோ இந்த பாட்டு, இந்த ராப்பு உங்களுக்கு கண்டிப்பா பிடிக்கும் தான் நானும் நினைக்கிறேன். முதல் பாட்டு நாம கேட்க போறோம் காதலன் படத்துல இருந்து ஏஆர் ரஹ்மானோட மியூசிக்ல. பேட ராப் கேட்டுட்டு திரும்பி வரலாம். திஸ் இஸ் ஆர் ஜி ஹீரா வித் யூ. ஸ்டே டியூன்ட்.
5: Bob Clearmountain meets with the attitude, funky drums from hell. Sign up at the Crow.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും.
4: നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
6: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

0: Hassan without break. With Ahalya FM 90.4. கேட்டு கேட்டு கூட்டு கூட.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188 9090 9075.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
6: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: Instant without break. With Ahalya FM 90.4. Kate Kate Kate Kuda.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷി റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാം, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അണ്ണാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15, 9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: Story of life.
1: Lighten your life. Lighten. നമ്മളൊക്കെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് ബുദ്ധിമാന്മാരാകാനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത് അല്ലേ? കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ തെറ്റുകൾ അപ്പോൾ തന്നെ ചൂണ്ടിക്കാണിക്കാനും നമ്മുടെ അറിവ് പ്രകടിപ്പിക്കാനുമൊക്കെ നമുക്ക് വലിയ താല്പര്യമാണ്. എന്നെ ആർക്കും പറ്റിക്കാൻ കഴിയില്ല, എനിക്കെല്ലാം കൃത്യമായിട്ട് അറിയാമെന്ന് കാണിക്കുന്നത് വലിയൊരു അഭിമാനമായിട്ട് നമ്മൾ കൊണ്ടു നടക്കാറുമുണ്ട്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ഈ ബുദ്ധിയും തർക്കിക്കാനുള്ള കഴിവും ഒരുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? നമുക്ക് ചുറ്റുമുള്ള പല പ്രിയപ്പെട്ട ബന്ധങ്ങളും വളരെ പെട്ടെന്ന് ഇല്ലാതായിപ്പോ. ചിലപ്പോഴൊക്കെ ലൈഫിൽ വലിയ ബുദ്ധിമാന്മാരാകുന്നതിനേക്കാൾ നല്ലത് ഒരു വിഡ്ഢിയെപ്പോലെ അഭിനയിക്കുന്നതാണ്. പല കാര്യങ്ങളും നമുക്ക് വ്യക്തമായി മനസ്സിലായാൽ പോലും ഒന്നും മനസ്സിലാകാത്ത ഭാവത്തിൽ അങ്ങ് മുന്നോട്ടു പോകണം. നമ്മുടെ ജീവിതത്തിലെ ചില പ്രിയപ്പെട്ട ബന്ധങ്ങൾ തകർന്നു പോകാതെ നിലനിർത്താനായിട്ട് ചിലപ്പോഴൊക്കെ അത് മാത്രമായിരിക്കും ഒരേയൊരു വഴി. കേൾക്കുന്ന സമയത്ത് ഇതൊരു തോറ്റുകൊടുക്കലായിട്ട് തോന്നാം, പക്ഷേ ഇത് തോൽവിയൊന്നുമല്ല. നമ്മളേക്കാൾ നമ്മുടെ ബന്ധങ്ങൾക്ക് വില നൽകുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ നമ്മളോടൊരു കള്ളം പറയുകയാണെന്ന് വിചാരിക്കുക. അവർ കള്ളം പറയുകയാണെന്ന് നമുക്ക് 100% ബോധ്യമുണ്ട്. അവിടെ വെച്ച് നീ പറയുന്നത് കള്ളമാണ്, നിന്റെ കള്ളത്തരം ഞാൻ പൊളിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ തർക്കിക്കാൻ നിന്നാൽ അവിടെ ജയിക്കുന്നത് നമ്മുടെ ഈഗോ മാത്രമായിരിക്കും, തോറ്റുപോകുന്നതോ ആ വ്യക്തിയുമായുള്ള ബന്ധം. അതിനു പകരം അവർ പറയുന്നത് കള്ളമാണ് എന്നറിഞ്ഞിട്ടും അതൊന്നും അറിയാത്തതുപോലെ ഒരു വിഡ്ഢിയെപ്പോലെ നമ്മൾ അത് കേട്ടിരിക്കുമ്പോൾ നമ്മൾ ആ ബന്ധത്തിനൊരു വലിയ ആയുസ്സാണ് നൽകുന്നത്. അവർ നമ്മളേക്കാൾ മികച്ചവരാകാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ സന്തോഷം അവർക്ക് വിട്ടുകൊടുക്കുക. അവരുടെ തെറ്റുകൾ നമുക്കറിയാമെന്ന് കാണിച്ച് അവരെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും അനാവശ്യമായി ഇടപെട്ട് നമ്മുടെ ബുദ്ധി തെളിയിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പലരും നമ്മളിൽ നിന്ന് അകന്നു പോകാനേ അത് കാരണമാവുകയുള്ളൂ. ഒരു ബന്ധത്തിൽ ആര് ജയിക്കുന്നു എന്നതിലല്ല കാര്യം, ആ ബന്ധം നിലനിൽക്കുന്നുണ്ടോ എന്നതിലാണ്. ചില മൗനങ്ങളും ചില അറിയാത്ത ഭാവങ്ങളും വലിയ വലിയ യുദ്ധങ്ങൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. നിങ്ങൾക്കെല്ലാം അറിയാമെന്ന ഭാവം എപ്പോഴും കാണിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ചിലപ്പോഴൊക്കെ ഒരല്പം വിഡ്ഢിയാകാനായിട്ട് കാണിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പക്വത. തർക്കങ്ങളിൽ ജയിക്കുന്നതിനേക്കാൾ പ്രധാനം മനുഷ്യരെ കാത്തു സൂക്ഷിക്കുന്നതാണ് എന്ന് തിരിച്ചറിയുക. ചിലപ്പോഴെങ്കിലും ഒന്നും അറിയാത്തവരായിട്ട് നടക്കാം. സ്നേഹത്തിന്റെ പേരിൽ, ബന്ധങ്ങളുടെ പേരിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ മടിക്കാത്ത ഒരു നല്ല മനസ്സ് കൂടെ കൂട്ടുക. ബന്ധങ്ങൾക്ക് മുൻഗണന നൽകുന്ന മനോഹരമായ മനസ്സുകൾ കൂടെ ഉണ്ടാവണം.

0: Story of life.
1: Lighten your life. Lighten. ജീവിതത്തിൽ പലതരം സാഹചര്യങ്ങളിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകാറുണ്ടല്ലേ. ചില ബന്ധങ്ങൾ, ചില ബിസിനസ് പാർട്ണർഷിപ്പുകൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചില ജോലികൾ, തുടക്കത്തിലൊക്കെ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കും നമ്മൾ അതിലേക്ക് പ്രവേശിക്കുക. പക്ഷെ കുറച്ചു കാലം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട് ചില സൂചനകൾ തരാനായിട്ട് തുടങ്ങും. ഇത് നിനക്ക് പറ്റിയതല്ല, ഇവിടെ കാര്യങ്ങൾ ശരിയായ ദിശയിലല്ല പോകുന്നത് എന്ന് ഉള്ളിലിരുന്ന് ആരും നമ്മളോട് വിളിച്ച് പറയുന്നുണ്ടാവും. പക്ഷെ ആ സമയത്ത് നമ്മൾ പലപ്പോഴും നമ്മുടെ ആറാം ഇന്ദ്രിയത്തിൻ്റെ, അതായത് നമ്മുടെ ഇൻട്യൂഷൻ നമ്മൾ കേൾക്കാറില്ല, കേൾക്കാൻ മടിക്കാറില്ല. ഇത്രയും കാലം കൂടെ നിന്നതല്ലേ, ഇത്രയും പണം മുടക്കിയതല്ലേ, ഇനിയിപ്പോൾ മാറിയാൽ ആളുകൾ എന്ത് പറയും എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ അവിടെ തന്നെ അങ്ങ് തുടരും. ഒടുവിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ, നമ്മൾ കൂടുതൽ വലിയ കെണിയിലേക്ക് ചെന്ന് വീഴും. ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ബന്ധം ഇനി മുന്നോട്ട് ശരിയാവില്ല എന്ന് മനസ്സിൽ തോന്നിയാൽ രണ്ടാമതൊന്ന് ചിന്തിക്കാൻ നിൽക്കാതെ ധൈര്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി നടക്കാനായിട്ട് പഠിക്കണം. കാരണം വീണ്ടും ചിന്തിച്ച് അവരുടെ പുറകെ പോയാൽ നമ്മൾ പൂർണ്ണമായും വീണു പോകുമെന്ന് ഒരിക്കലും മറക്കരുത്. കേൾക്കുമ്പോൾ ഇതൊരു എടുത്തുചാട്ടമായിട്ടൊക്കെ തോന്നാം, പക്ഷേ ഇത് എടുത്തുചാട്ടമൊന്നുമല്ല, കൃത്യമായ സമയത്ത് എടുക്കേണ്ട വിവേകപൂർണമായ തീരുമാനമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പാത്രം വെള്ളം തിളച്ച് മറിയുന്ന സമയത്ത് അത് നമ്മുടെ കൈകളിൽ പൊള്ളലേൽക്കുമെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ കൈ പിൻവലിക്കാറാണ് ചെയ്യാറല്ലേ, അല്ലാതെ അവിടെ നിന്ന് വീണ്ടും ചിന്തിച്ച് നിൽക്കാറില്ല. ജീവിതവും ഇതുപോലെ തന്നെയാണ്. ഒരു സാഹചര്യം നിങ്ങളെ മാനസികമായി തകർക്കുന്നുണ്ട് എന്ന് ബോധ്യമായാൽ അവിടെ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഒട്ടും സമയം കളയരുത്. നിങ്ങൾ രണ്ടാമതും മൂന്നാമതും ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് യുക്തിയല്ല, മറിച്ച് പേടിയായിരിക്കും. ഇനി എനിക്ക് മറ്റൊരു ലൈഫ് ഉണ്ടാകുമോ, പുതിയൊരു ജോലി കിട്ടുമോ എന്നൊരു ഭയം നമ്മളെ ആ തെറ്റായ സാഹചര്യത്തിൽ തന്നെ കെട്ടിയിടും. അങ്ങനെ കെട്ടിയിടപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ വിലപ്പെട്ട സമയവും സമാധാനവുമാണ് അവിടെ കളഞ്ഞു കുളിക്കുന്നത്. ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തുറക്കപ്പെടുമെന്ന പ്രകൃതി നിയമത്തിൽ വിശ്വസിക്കുക. ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരിടത്തും തുടരേണ്ട കാര്യമേയില്ല. ഇറങ്ങി നടക്കുക എന്നാൽ തോറ്റുകൊടുക്കുക എന്നല്ല അർത്ഥം, മറിച്ച് നിങ്ങളുടെ സമാധാനത്തിനും സന്തോഷത്തിനും നിങ്ങൾ നൽകുന്ന വലിയൊരു വിലയാണ് അത്. ശരിയല്ലെന്ന് തോന്നുന്ന ഇടങ്ങളോട് നോ പറയാനായിട്ട് പഠിക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അതിരുകൾ നിങ്ങൾ തന്നെയാണ് നിശ്ചയിക്കേണ്ടത്. ധൈര്യത്തോടെ എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. വീണ്ടു പോകുന്നതിന് മുമ്പ് തിരികെ നടക്കാൻ കാണിക്കുന്ന ആ ഒരു തൻ്റെയിടമാണ് നാളത്തെ നിങ്ങളുടെ വിജയങ്ങളുടെ തുടക്കമെന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ ശബ്ദത്തിന് കാതുകൊടുത്താൽ മതി. തെറ്റായ വഴികളിൽ നിന്ന് കൃത്യസമയത്ത് മാറി നടക്കാൻ മനസ്സ് പറയും. അത് ആത്മവിശ്വാസത്തോടെ ചെയ്യുക. സ്വന്തം തീരുമാനങ്ങളിലാണ് വിശ്വസിക്കേണ്ടത്. മനസ്സിലായി?

0: Story of life.
1: Lighten your life. Lighten. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ഈ ജോലി ചെയ്തില്ല എങ്കിൽ എൻ്റെ ഓഫീസ് പൂട്ടിപ്പോവോ, ഞാൻ നോക്കിയില്ല എങ്കിൽ എൻ്റെ കുടുംബം ഇല്ലാതായി പോവോ, ഞാനില്ലെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യും എന്നിങ്ങനെ നമ്മളെ കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ ഉത്തരവാദിത്ത ബോധം നമ്മളെപ്പോഴും ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കാറുണ്ട്. നമ്മളാണ് ഈ ലോകത്തിൻ്റെ കേന്ദ്രം എന്ന രീതിയിലാണ് പലപ്പോഴും നമ്മുടെ ചിന്തകൾ, ശരിയല്ലേ? ഈ ഒരു അനാവശ്യ ചിന്ത കാരണം നമ്മുടെ ജീവിതത്തിൽ എത്രയെത്ര സന്തോഷങ്ങളാണ്, എത്രയെത്ര അവസരങ്ങളാണ്, എത്രയെത്ര ദിവസങ്ങളാണ് ത്യാഗം ചെയ്യുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എടോ ഞാനില്ല എങ്കിൽ എന്ന ചിന്തയിലാണ് നാം ഓരോരുത്തരും യഥാർത്ഥത്തിൽ ജീവിക്കാൻ മറന്നു പോകുന്നത്. ഒരു സിനിമയ്ക്ക് പോകാതെ, കൂട്ടുകാരുമൊത്ത് ഒരു ചെറിയ വിനോദയാത്രയ്ക്ക് പോകാതെ, എന്തിന്? തനിക്കിഷ്ടപ്പെട്ട വസ്ത്രം പോലും വാങ്ങി ധരിക്കാതെ നമ്മൾ പലതും മാറ്റിവെക്കുകയാണ്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ആരും ഇല്ല എങ്കിലും ഈ ലോകം അതിൻ്റെ വഴിക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകുമെന്നതാണ് സത്യം. കേൾക്കുമ്പോൾ ചിലർക്കിത് ഒരല്പം കഠിനമായിട്ട് തോന്നാം, പക്ഷേ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. ഒരു കാലത്ത് നമ്മളൊക്കെ വിചാരിച്ചിരുന്നു ദാസേട്ടനില്ല എങ്കിൽ പിന്നെ മലയാള ഗാനമില്ല എന്ന്. എന്നാൽ ആ ചിന്തകളെ മലയാളികളും കേരളവും വളരെ സ്വാഭാവികമായിട്ട് മറികടക്കുന്നത് നമ്മൾ കണ്ടു. പുതിയ ശബ്ദങ്ങൾ വന്നു, പുതിയ പാട്ടുകൾ വന്നു, സംഗീതം അതിൻ്റെ ഒഴുക്കങ്ങ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ലോകത്തിൻ്റെ രീതി. ഇവിടെ ആരും ആർക്കും ഒഴിച്ചുകൂടാനാവാത്തവരൊന്നുമല്ല. നമ്മൾ ഒരു ദിവസത്തേക്ക് മാറി നിന്ന് കഴിഞ്ഞാൽ തകർന്നു പോകുന്ന ഒന്നല്ല ഈ ലോകം. നമ്മളില്ലായെങ്കിലും നമ്മുടെ ഓഫീസിലെ ഫയലുകളൊക്കെ നീങ്ങും, ബിസിനസ്സൊക്കെ നടക്കും, കുടുംബവും മുന്നോട്ട് പോകും. അതുകൊണ്ട് ഈ അനാവശ്യമായ ഈ അനിവാര്യതാ ബോധമുണ്ടല്ലോ, അത് തലയിൽ ചുമന്ന് നിങ്ങളുടെ ഓരോ ദിവസവും സങ്കടത്തിലാക്കരുത്. നിങ്ങളുടെ കടമകൾ ചെയ്യുക, ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റുക, അതിനൊപ്പം തന്നെ സ്വന്തം സന്തോഷങ്ങൾക്ക് കൂടെ സമയം കണ്ടെത്തുക. ജീവിക്കാനുള്ള സമയം വളരെ കുറവാണ്. ആ കുറഞ്ഞ സമയം

ഈ സന്തോഷങ്ങളൊന്നും ആരും നമുക്ക് തിരികെ തരാൻ പോകുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിന് കൂടെ മുൻഗണന നൽകുക. അനാവശ്യമായ ഭാരങ്ങൾ മനസ്സിൽ നിന്ന് ഇറക്കി വയ്ക്കുക. ആരും ഇവിടെ ഒഴിച്ചുകൂടാനാവാത്തവരല്ല എന്ന തിരിച്ചറിവോടെ, ആത്മവിശ്വാസത്തോടെ ഈ നിമിഷത്തിൽ ആസ്വദിച്ച് ജീവിക്കാനായിട്ട് പഠിക്കുക. നിങ്ങളുടെ സന്തോഷങ്ങൾ ഒരിക്കലും മാറ്റിവെക്കരുത്. ആർക്കു വേണ്ടിയും സാക്രിഫൈസ്

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
1: മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു പിടി നല്ല ഗാനങ്ങൾ, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എന്നും കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പിടി നല്ല ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ഷിബു ചക്രവർത്തിയെ പറ്റിയാണ് ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നത്. എല്ലാ പാട്ടുകളും ഹിറ്റാകണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് ഉറച്ചു പറയുമ്പോഴും, ഒരുപാട് നല്ല പാട്ടുകൾ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവുമ്പോഴും ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത് SP വെങ്കടേഷിന്റെ സംഗീതത്തിൽ KS ചിത്ര പാടിയ ധ്രുവം എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള കറുകവയൽ കുരുവി എന്ന ഗാനമാണ്. ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം. RG ഹീറ, സ്റ്റേ ട്യൂൺഡ്.

പാട്ടുകൾ കൂടുതൽ അർത്ഥമുള്ളതാകുന്നത് അതിന്റെ വരികൾ ആ പാട്ടിന് അത്രയും അനുയോജ്യമാകുമ്പോൾ തന്നെയാണ്. അങ്ങനെ ഒരുപാട് ഗാനങ്ങൾ നമ്മൾ കേട്ടു, നമ്മുടെ മനസ്സിൽ പതിച്ചു. പക്ഷെ ഈ ഗാനങ്ങളൊക്കെ പിറവിയെടുത്തതിന് പിന്നിൽ പലപ്പോഴും ഒരു വലിയ സ്റ്റുഡിയോയിലിരുന്നോ അല്ലെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറിലിരുന്നോ എഴുതിയ പാട്ടുകളാകണം എന്നില്ല. തിയേറ്ററിന്റെ വരാന്തയില്, യാത്രകൾക്കിടയില്, അല്ലെങ്കിൽ റെക്കോർഡിങ്ങിന്റെ ഇടയിൽ വെച്ച്, അങ്ങനെ സമയമില്ലാതിരുന്ന ഒരു കാലത്ത് 12 മണിക്ക് ട്യൂൺ വൈകുന്നേരം കിട്ടിയാൽ നാളെ രാവിലേക്ക് മുൻപ് വരികൾ എഴുതി കൊടുക്കണം എന്ന ആ തിരക്കിട്ട സമയത്ത് പോലും പേനയുടെ തുമ്പിൽ നിന്ന് അടർന്നു വീണത് ഏറ്റവും മനോഹരമായ വരികൾ തന്നെയായിരുന്നു. കെ എസ് ചിത്രയും മുണ്ണി മേനോനും ചേർന്ന് പാടിയ, ഷിബു ചക്രവർത്തി വരികൾ എഴുതിയ ഈ പാട്ടിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. പൂങ്കാറ്റേ പോയി ചൊല്ലാവും. ശ്യാമ എന്ന ചിത്രത്തിനു വേണ്ടി ചെയ്ത ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഷിബു ചക്രവർത്തി എന്ന ലിറിസിസ്റ്റിനെ ഓർക്കുന്നു ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരുമാരി മുഖിലിനെ പ്രണയിച്ചുപോയി. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരച്ചിട്ട് തരുമ്പോൾ എത്രത്തോളം സന്തോഷമുണ്ടായിരുന്നു ആ വരികൾക്ക് വേണ്ടി എന്ന ചോദ്യത്തിന് ഷിബു ചക്രവർത്തി ഇങ്ങനെയാണ് പറഞ്ഞത്, അന്ന് സന്തോഷത്തിനേക്കാൾ കൂടുതൽ ആശ്വാസമാണ് ഉണ്ടായത്. ഇത്തരത്തിലൊരു ട്യൂൺ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഏറ്റവും നല്ല വരികൾ എഴുതി കഴിയുമ്പോൾ ഉണ്ടാകുന്നത് സന്തോഷത്തിനേക്കാൾ കൂടുതൽ ആശ്വാസമാണ് എന്ന്. ട്യൂണിനെ വേദനിപ്പിക്കാതെ എഴുതണം എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം ഫുൾഫില്ല് ചെയ്യുന്ന ആശ്വാസമാണ് ഓരോ മലയാള സിനിമയിലെ പാട്ടുകളും. ചിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ, കണ്ണൂർ രാജൻ കമ്പോസ് ചെയ്ത ഈരൻ മേഘം എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM.

ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ടുകളെല്ലാം കമ്പോസ് ചെയ്ത് ഷിബു ചക്രവർത്തി പോകാനൊരുങ്ങുന്ന സമയത്താണ് എസ് എൻ സ്വാമി പറയണേ ഒരു പാട്ടുകൂടി എഴുതി തരണമെന്ന്. സമയമില്ല, നാളെ ജോലിക്ക് കയറണം, അങ്ങനെ ട്രെയിനിന്റെ സമയം, എല്ലാ കൺഫ്യൂഷൻസിന്റെ ഇടയിൽ നിൽക്കുന്ന സമയത്തുകൂടി അദ്ദേഹം ഒരു പാട്ട് എഴുതാൻ നിർബന്ധിതനാവുകയാണ്. അങ്ങനെ സ്ഥലമൊന്നും കിട്ടിയില്ല, അവിടെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഡൈനിങ് ഡെസ്കിലിരുന്ന് ഒരു പാട്ട് എഴുതി കൊടുത്തു. ആ പാട്ടാണ് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള, രവീന്ദ്രൻ മാഷ് കമ്പോസ് ചെയ്ത് യേശുദാസ് പാടിയ ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന സിനിമയിലെ മഴ പെയ്ത് മാനം തെളിഞ്ഞു. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM നിങ്ങളുടെ കൂടെ ആർ ജി ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ.

ഇത്രയും പൂക്കൾ ഉണ്ടായിട്ടും എന്താണ് ചെമ്പരത്തിപ്പൂവിനെ ഉപയോഗിക്കാനുള്ള കാരണം എന്ന ചോദ്യത്തിന് ശരിക്കും ഉത്തരമില്ല എന്നുള്ളതാണ് ശിബു ചക്രവർത്തിയുടെ ഉത്തരം. അതായത്, ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. നമ്മൾ ഒരു പാട്ട് എഴുതുന്നു, ആ പാട്ട് ഭംഗിയായി കമ്പോസ് ചെയ്യുന്നു, അതിൻ്റെ ഓർക്കസ്ട്ര ഭംഗിയായി വരുന്നു, അതിന് നന്നായിട്ട് വിഷ്വലൈസ് കൂടി ചെയ്തു കഴിയുമ്പോഴാണ് ഒരു പാട്ട് പൂർണ്ണമാവുന്നത്. പക്ഷേ ഷിബു ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം ശബ്ദമാധുര്യം എന്ന് പറയുന്നതാണ് ഒരു പാട്ടിനെ മനോഹരമാക്കുന്നത് എന്നുകൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഏറ്റവും അർത്ഥവത്തായ വരികൾ ആ പാട്ടിലുണ്ടാകുമ്പോൾ ആ പാട്ട് കൂടുതൽ ആകർഷണമുള്ളതാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്യാം എന്ന സിനിമയ്ക്ക് വേണ്ടി രഘുകുമാർ മ്യൂസിക് ചെയ്ത് കെ എസ് ചിത്ര പാടിയ ചെമ്പരത്തി പൂവേ ചൊല്ല് ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീരാ.

അർജുനൻ മാഷിനെ പോലെയുള്ള ലെജൻഡറി ആയിട്ടുള്ള മ്യൂസീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷിബു ചക്രവർത്തി എന്ന ലിറിസിസ്റ്റിന് ചെറിയൊരു ഭയം ഉണ്ടായിരുന്നുള്ളിൽ. കാരണം അവർക്ക് കൂടുതലായും കവിതകളിൽ നിന്ന് ട്യൂൺ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എഴുതി കൊടുത്ത വരികളിൽ നിന്ന് ട്യൂൺ ഉണ്ടാക്കി ശീലമുള്ള ആൾക്കാരാണ്. പക്ഷെ ഷിബു ചക്രവർത്തി നേരെ തിരിച്ചാണ്, തന്ന ട്യൂണിന് ഭംഗിയായി വരി എഴുതുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കർത്തവ്യം. അർജുനൻ മാഷിനോട് പറഞ്ഞു, ട്യൂൺ തന്നോളൂ, ഞാൻ എഴുതാം, എന്നെ വിശ്വസിക്കണം. അങ്ങനെ ട്യൂൺ ഉണ്ടാകുന്നു, എഴുതി കൊടുക്കുന്നു. അങ്ങനെയാണ് ചെല്ലച്ചെറു വീട് തരാം എന്ന പാട്ടുണ്ടാവുന്നത്. ന്യായവിധി എന്ന സിനിമയ്ക്ക് വേണ്ടി അർജുനൻ മാഷ് കമ്പോസ് ചെയ്ത് കെ എസ് ചിത്ര പാടിയ ചെല്ലച്ചെറു വീട് തരാം പൊന്നൂഞ്ഞാലിട്ടുതരാം എന്ന പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജെ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു നോർമൽ പാട്ടിന്റെ പാറ്റേണുമായിട്ടല്ല ഔസി ബച്ചൻ ഈ പാട്ടിന്റെ ട്യൂണുമായി ഷിബു ചക്രവർത്തിയെ സമീപിച്ചത്. ഒരു കീർത്തനത്തിന്റെ രൂപത്തിലൊക്കെയുള്ള ഒരു പാട്ട്. ഈ പാട്ട് കേട്ടപ്പോ തന്നെ, ഐ മീൻ ഈ ഒരു ട്യൂൺ കേട്ടപ്പോ തന്നെ ഷിബു ചക്രവർത്തിക്ക് ഇതൊരു ചാലഞ്ച് ആയിട്ട് തോന്നി, ഒരു വെല്ലുവിളി തന്നെ. ഇതിന് ഏറ്റവും ഭംഗിയായ വരികൾ തന്നെ കൊടുക്കണം എന്ന ആഗ്രഹത്തിൽ എങ്ങനെയോ ഒരു ഫ്ലോയിലൊരു വരി വന്നു. ആ വരിയാണ് ഇന്ന് നമ്മൾ പാടുന്ന തീരം തേടുവോളം. യെസ്, എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് വന്ദനം എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങൾ.

സൂര്യൻ അസ്തമിക്കുന്നു എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ ദൂരെ പകലിന്റെ തിരിമെല്ലെ താഴുമ്പോൾ എന്നെഴുതാൻ അത് ഷിബു ചക്രവർത്തിക്ക് തന്നെ സാധിക്കുള്ളൂ അല്ലെ. എം ജി ശ്രീകുമാർ പാടിയ ചിത്രം എന്ന സിനിമയിലെ പാട്ട്, കണ്ണൂർ രാജൻ കമ്പോസ് ചെയ്ത പാടം പൂത്തകാലം, ഈ പാട്ട് പ്ലേ ചെയ്യാതെ എങ്ങനെയാണ് നമ്മുടെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ അവസാനിക്കുക അല്ലെ. ഈ ഒരു പാട്ടോടുകൂടി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷൻ വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-94002-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: അഹല്യ FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 6785577. ഏവർക്കും ശുഭരാത്രി.